0: इति पञ्चदशोऽध्यायः।
1: ॐ
2: ॐ नमः शिवाय। You're listening to Shaivam.org Radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
3: പ്രേമയി ചലനമാണ് സ്പന്ദം അല്ലെങ്കിൽ പരിസ്പന്ദം. ആ പരിസ്പന്ദമാണ് വൃന്ദ സ്പന്ദാത്മക ശിവശക്തി, അതിനെ നാഗമെന്ന് വിളിക്കാം. അത് അറിഞ്ഞവൻ, ആഭരണമാക്കിയവൻ ആരോവൻ, നാഗേന്ദ്രൻ ആരമായവൻ. അപ്പൊ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ആ ചലനത്തെ കുറച്ചുകൂടെ സൂക്ഷ്മമായി പഠിക്കാം, കുറെ കൂടെ ആഴത്തിൽ പഠിക്കാം. ദൃശ്യപ്രപഞ്ചത്തെ ദ്രവ്യമായി കാണാം, എല്ലാം ദ്രവ്യമാണ്, മനുഷ്യനും പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുക്കളും ദ്രവ്യമാണ്, പ്രേരിക്കുന്ന സാധനങ്ങളും ഒക്കെ ദ്രവ്യമാണ്. അതിലും ഈ ചലനം നടന്നുകൊണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ചലനമില്ലാത്ത ഒന്നുമില്ല. ഈ കട്ടയും കല്ലും മണ്ണും എല്ലാം ചലിച്ചുകൊണ്ടായിരിക്കുന്നു. ഓരോന്നിലുമുള്ള ചലനം ഒന്ന് മറ്റൊന്നിന് ചേർന്നാണെന്ന് മാത്രം. ഈ ചലനത്തെ സൂക്ഷ്മമായി നോക്കാം, ഈ ചലനത്തിനൊരു കേന്ദ്രബിന്ദു ഉണ്ടാവും, കാണാൻ കഴിയുമെങ്കിൽ. അതിനെ ധനാണു എന്ന് പറയും. പ്രോട്ടോൺസ് അല്ല, ഇക്വലൻസ് ഒന്നും ഇംഗ്ലീഷിലേക്ക് പോകരുത്. കണാവിന്റെ വൈശേഷികവും ഡാൽട്ടൺ തുടങ്ങിയവരുടെ ചിന്തകളും പഠിക്കാൻ എളുപ്പത്തിന് നമ്മൾ ഇക്വേറ്റ് ചെയ്തേക്കാം, വ്യത്യാസമുണ്ട്. ആധുനിക ഊർജതന്ത്രത്തില് ന്യൂക്ലിയസ്, പ്രോട്ടോൺ, ന്യൂട്രോൺ, പോസിട്രോൺ, ഇലക്ട്രോൺ, മോളിക്യൂൾസ്, ഈ ശബ്ദങ്ങളും പ്രാചീന ഭാരതീയ സംജ്ഞകളും തമ്മിൽ താരതമ്യം ചെയ്ത് പഠിച്ചാൽ നമ്മൾ അപകടത്തിൽ ചെന്ന് വീഴും. തന്മാത്ര എന്ന് നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ പഠനമുണ്ടെന്ന് തോന്നും. വസ്തുവിന്റെ എല്ലാ സ്വഭാവങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണം എന്നാണ് പഠിക്കുന്നത്, നല്ല പഠിക്കുന്നത്. ഭാരതീയ സംജ്ഞയിൽ അത് തത്വമാത്രയാണ്, പരമാണുവിലും ചെറുതാണ്. അപകടം മനസ്സിലാവുമെന്നറിയില്ല, പഠിക്കുന്നതിന്റെ അപകടം മനസ്സിലാവുമെന്നറിയില്ല. സംസ്കൃത ശബ്ദങ്ങളെ മലയാളത്തിൽ പദമില്ലാത്തതുകൊണ്ട് പണ്ടുപയോഗിച്ച സ്ഥാനങ്ങളിൽ നിന്ന് അല്പമാത്രമായ സംസ്കൃത പരിജ്ഞാനം വെച്ച് അതിന്റെ അർത്ഥവും വ്യാപ്തിയും അറിയാതെ ആധുനിക ശാസ്ത്രത്തിന്റെ സാങ്കേതിക സംജ്ഞകളോട് ഇക്വേറ്റ് ചെയ്ത് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ വരുന്ന വൈകല്യം വളരെ വലുതാണ്. ഊർജതന്ത്രമൊക്കെ പഠിച്ചിട്ടുള്ള, ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ മോളിക്യൂൾ സമം തന്മാത്ര പൂഞ്ചിക എന്നൊക്കെ പഠിക്കുമെന്ന് തോന്നും. നല്ല എന്റെ മലയാളം, മലയാളത്തിൽ പഠിച്ചവരില്ല. ഊർജതന്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകരോ അങ്ങനെ നല്ല നിങ്ങൾ പറയാം. തന്മാത്രാന്തര ബലം, മോളിക്യൂളർ ഫോഴ്സ് അല്ലേ, ഇന്റർ മോളിക്യൂളർ ഫോഴ്സ്, തന്മാത്രാന്തര ആകർഷണം, ഇന്റർ മോളിക്യൂളർ അട്രാക്ഷൻ, ഇങ്ങനെയൊക്കെ പഠിക്കും. തന്മാത്ര അതല്ല, ഭാഗവതമൊക്കെ അനുസരിച്ച്. അതുകൊണ്ട് ഭാരതീയ സംജ്ഞയിൽ വൈശേഷികം പോകുന്നത് ഒരു തലം വരെയുള്ളൂ. വൈശേഷികം പരമാണുവും കടന്ന് പോകുന്നില്ല, പരമാണു വരെ പോകുന്നുള്ളൂ. ഈ പരമാണു എന്ന് പറയുന്നതും ആധുനികന്റെ ആറ്റമല്ല, അങ്ങനെ ധരിച്ചിരിക്കുന്നല്ലേ അല്ലേ. അല്ല, ഭാഗവതമൊക്കെ പഠിക്കുകയാണെങ്കിൽ പരമാണു ആറ്റമല്ല, ദ്വണു ത്രസരേണു അണു പരമാണു, ഈ ശബ്ദങ്ങളൊക്കെ ആധുനിക ശാസ്ത്രത്തിൽ ഇക്വിറ്റ് ചെയ്യാൻ എളുപ്പമല്ല. അതുകൊണ്ട് അല്പം അതിന്റെ വിചാരം ആവശ്യമായി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ കിടക്കുന്ന ശബ്ദങ്ങളോട് എന്റെ വാക്കുകളെ നിങ്ങൾ ഇക്വേറ്റ് ചെയ്ത് പഠിച്ച് സ്വാമിജി പറഞ്ഞു എന്ന് പ്രമാണവും ഉണ്ടാക്കും. ക്ലാസ് കഴിയും, അത് ഈ അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കി തുടങ്ങി. എന്റെ ക്ലാസ് കേട്ടിട്ട് അവനവന് കപോലകൽപ്പിതമായത് വന്ന് പിന്നീട് മറ്റുള്ളവരോട് പറഞ്ഞ് സ്വാമി പറഞ്ഞതാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും അതിനേക്കാൾ കൂടുതലായി എന്നോട് തന്നെ വന്ന് തർക്കിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങള്, ഞാൻ പറഞ്ഞത് എനിക്കാണ്, പറയാനും ഓർക്കാനും അവകാശം കൂടുതൽ, സമ്മതിക്കുന്നതായിരിക്കുന്നു അല്ലേ. അതെവിടുന്നോ, അവരവരുടെ കപോലകൽപ്പിതമായി കേട്ടിട്ട് അതിന്റെ അന്തസത്തയെ ഉൾക്കൊള്ളാതെ പണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് തർക്കിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം ക്ലാസ് എടുക്കുമ്പോൾ, മുമ്പാണ് സൂക്ഷിക്കേണ്ട. അതുകൊണ്ട് ഒന്നുകൂടെ പറയാം, ഭാരതീയ സംസ്കൃതിയില് ഈ ദ്രവ്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ദ്രവ്യത്തിലിരിക്കുന്ന കർമ്മം, ദ്രവ്യത്തിന്റെ ഗുണം, ദ്രവ്യത്തിന്റെ വിശേഷം, ദ്രവ്യത്തിന്റെ സാമാന്യം, ദ്രവ്യത്തിന്റെ സമവായം, ദ്രവ്യത്തിൽ തന്നെ അഭാവം, ഇപ്പൊ ദ്രവ്യം, ഗുണം, കർമ്മം, സാമാന്യം, വിശേഷം, സമവായം, അഭാവം, ഭാരതീയ സംജ്ഞയിൽ അഭാവവും ദ്രവ്യമാണ്, അഭാവ ദ്രവ്യമാണ്. പഠിക്കാൻ എളുപ്പത്തിൽ ഇരുട്ട് അഭാവ ദ്രവ്യമാണ്, ഇത് വെളിച്ചത്തിന്റെ അഭാവമാണ്. ഇതൊക്കെ ഭാരതീയ പഠനങ്ങളിൽ എല്ലാ ശാസ്ത്രത്തോടും അവർ ബന്ധിപ്പിച്ചാ പഠിക്കുന്നത്. ഇതിന് ശരീരശാസ്ത്രത്തിൽ പ്രസക്തിയുണ്ട്, ആയുർവേദത്തില്, ഇതിന് വേദാന്തത്തിൽ പ്രസക്തിയുണ്ട്. ഇങ്ങനെ എല്ലായിടത്തേക്കും പോകും. ഈ പഠനം വൈശേഷികമാണ്. ആ വൈശേഷിക ദർശനത്തില് ദ്രവ്യത്തെ വിഭജിച്ചു ചെല്ലുമ്പോൾ അണു, ദ്വേണു, ത്രസരേണു ഇങ്ങനൊരു പഠനമുണ്ട്. അതിനെ വീണ്ടും വിഭജിക്കുമ്പോൾ ധനാണു, എറണാണു, കർഷാണു, കൃഷ്ണാണു, സർഗാണു എന്ന് ഭേദമുണ്ട്. ഇതൊക്കെ അണു പഠനം വരെയുള്ളൂ, പരമാണു പഠനം വരെ ആയിട്ടില്ല. പരമാണു പരമമായ അണുവാണ്. അത് അതിലെത്തിക്കഴിയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവമേ മാറി. അതിനെ വിഭജിക്കുമ്പോൾ, അവർ വിഭജിക്കുമ്പോൾ ഉള്ള രീതി ധനാണു, അവിടെ വർത്തുളാകൃതിയിൽ വക്രഗതിയിൽ ചലിക്കുന്ന എറണാണു, കഷ്ടിച്ച് നിങ്ങൾ പുതുതായി പഠിക്കുന്ന പ്രോട്ടോണിനോടും ഇലക്ട്രോണിനോടും സാദൃശ്യപ്പെടുത്താം എന്ന് വെച്ചാൽ തന്നെ അടുത്തതൊന്നും പറ്റില്ല. കഷ്ടിച്ച് ഇതിന്റെ രണ്ടിന്റെയും കൂടെ ചേർച്ചയിലാണ് വസ്തു സമമായിരിക്കുന്നുവെന്നും നിശ്ചലമാണെന്നും നമുക്ക് തോന്നുന്നത്. ഞാനും നിങ്ങളും ഈ ദ്രവ്യങ്ങളും സമമായിരിക്കുന്നുവെന്നും നിശ്ചലമാണെന്നും തോന്നുന്നത് ഇത് രണ്ടും കൂടി ഇരിക്കുന്നത് കൊണ്ടാണ്. അതിൽ സദാ ചലിക്കുന്ന എറണാണുവിനെ വീണ്ടും വിഭജിക്കുമ്പോഴാണ് കർഷാണുവും, കർഷാണുവിൽ നിന്ന് കൃഷ്ണാണുവും രൂപാന്തരം പ്രാപിക്കും. ആ കൃഷ്ണാണുവിനെ വീണ്ടും വിഭജിക്കുമ്പോഴാണ് സർഗാണു ഉണ്ടാകുന്നത്. അപ്പം സർഗാണു വീണ്ടും പഠനവിധേയമാക്കുമ്പോഴാണ് മുമ്പ് പറഞ്ഞ പരമാണുവിലെത്തുന്നത്. ആ പരമാണുവിൽ വച്ച് ദ്രവ്യം സമാപ്തമാണ് വൈശേഷികത്തിൽ. പിന്നെ വൈശേഷികം മുന്നോട്ട് പോകുന്നില്ല. ഇവിടം വരെയാണ് വൈശേഷിക പഠനം.
1: ഇവിടെ ദ്രവ്യമില്ല,
3: പരമാണുവിലെത്തിയ ദ്രവ്യത്തിന്റെ ഒരു സ്വഭാവവുമില്ല. അണുവിലെത്തുമ്പോൾ തന്നെ ദ്രവ്യത്തിന്റെ സ്വഭാവം മാറുകയും അണുവിലെത്തുമ്പോൾ തന്നെ ദ്രവ്യത്തിന്റെ സ്വഭാവം മാറുകയും സാമാന്യത കൈവരുകയും ചെയ്യും. പരമാണുവിൽ എത്തിയാൽ ദ്രവ്യം സമാപ്തമാകുന്നു. ഇത്രയും താത്വികമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാം. താത്വികമായി, മാനസികമായി നാഗശബ്ദത്തിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ഇത്രയും താത്വികമായി നമുക്ക് മനസ്സിലാവണം. താത്വികമായി ദ്രവ്യത്തിന്റെ ചലനമാണ് നാഗം. ഈ പ്രപഞ്ചത്തിലെ സമസ്തവും ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നിശ്ചേഷ്ടമായി തോന്നുമ്പോഴും ചലനം വക്രഗതിയിലാണ്. അതിന് സ്പന്ദമല്ലെങ്കിൽ പരിസ്പന്ദമെന്ന് പറയും. അത് ശിവശക്തി പരിസ്പന്ദം തന്നെയാണ്. ആ സ്പന്ദത്തില് പങ്കെടുക്കുന്നത് ദ്രവ്യം. അതിന്റെ വൈശേഷിക വിഭജനത്തിന്റെ ധനാണു, എറണാണു, അതായത് പോസിറ്റീവായിട്ടുള്ള പാർട്ടിക്കൽസ്, നെഗറ്റീവായിട്ടുള്ള പാർട്ടിക്കൽസ്. ആ ശബ്ദം കൊണ്ട് വേണമെങ്കിൽ അത് രണ്ടും നമുക്ക് ഇതിനോട് കഷ്ടിച്ച് ഇക്വേറ്റ് ചെയ്യാം. അവർ കണ്ടെത്തിയ സ്വഭാവ സവിശേഷതകളെ അവലംബിച്ച് നോക്കിയാൽ ഈശ്വത് ഭേദം അവിടെയുമാണ്. എന്റെ നിർവചനങ്ങളിലൂടെ പോകും. മാത്രവുമല്ല, അതിൽ എറണാണുവിനെ വിഭജിക്കുമ്പോഴാണ് വീണ്ടും കർഷാണുവും കൃഷ്ണാണുവും ഉണ്ടാകുന്നത്. ഈ ശബ്ദങ്ങളൊക്കെ വൈശേഷികത്തിലെയാണ്. ആ കർഷാണുവിനെയും കൃഷ്ണാണുവിനെയും കടന്ന് കർഷാണു, കർഷാണുവിൽ നിന്ന് കൃഷ്ണാണു, കൃഷ്ണാണുവിൽ നിന്ന് സർഗാണു. അതാണ് പ്രപഞ്ച സൃഷ്ടിയുടെ മുഴുവൻ സർജനത്തിന് കേന്ദ്രമായി നിൽക്കുന്നതും സ്വഭാവങ്ങളൊന്നുമില്ലാത്തതും.
1: ഈ സർഗം,
3: സർഗം സർജന പ്രക്രിയയുടെ പ്രജാപതി അവനാണ്. വൈശേഷികം അവിടവും കടന്നൊരു പരമാണുവിലെത്തുമ്പോൾ തീരും ദ്രവ്യം. ദ്രവ്യം സമാപ്തമാണ് പരമാണുവിലെത്തിയ. അവിടെയാണ് സാഖ്യ പഠനങ്ങൾ ആരംഭിക്കുന്നത്. വൈശേഷികം തീരുന്നിടത്തു നിന്നാണ്. അല്ല, രണ്ട് മതങ്ങളല്ല. തീരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പഠനം അവിടം വരെ ചെല്ലുമ്പോൾ പിന്നെ ദ്രവ്യത്തിന്റെ ഒരു കലയും അങ്ങോട്ട് പിന്നെ കയറി പഠിക്കാനാവില്ല. പഠിത്തം അവിടെ തീർന്നു. പഠിത്തം തീർന്നാൽ ദ്രവ്യം സമാപ്തമായി. ദ്രവ്യത്തിന്റെ പിന്നെ ഒന്നും നമുക്ക് കാണാനോ കേൾക്കാനോ പഠിക്കാനോ ഒന്നുമില്ല. ദ്രവ്യവുമായി ബന്ധപ്പെടുന്ന പഠനം വൈശേഷികത്തിൽ ഇവിടം വരെ എത്തുമ്പോൾ സമാപ്തമായി. അതുകൊണ്ട് അവർ പരമാണുവിനെ സർവഗുണസമ്പന്നമായും സകല സൃഷ്ടിക്കും കാരണമായും എല്ലാത്തിന്റെയും അധിനാഥനായും കാണുന്നു. അവിടെ കേവലം ക്രിയാശക്തി മാത്രം. അതുകൊണ്ട് അവർ അണുവിനെ, പരമാണുവിനെ ഈശ്വരനായി സങ്കല്പിച്ച് ആരംഭവാദം രൂപപ്പെടുത്തുന്നു. ആ വാദത്തിന് ആരംഭവാദം എന്ന് വൈശേഷികന്മാർ. ഇങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. പ്രപഞ്ചം ആദ്യം ഉണ്ടായത് പരമാണുവിൽ നിന്നാണ്. പരമാണുവിന്റെ പരിസ്പന്ദമാണ് ഈ പ്രപഞ്ചം.
4: ഇപ്പം ദ്രവ്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ അണുവിഭജനങ്ങളും ചലിച്ചുകൊണ്ടേയിരിക്കുന്നതാണെന്ന് പറഞ്ഞു.
3: തീർച്ചയായും
4: അങ്ങനെയാണെങ്കിൽ ഈ ദ്രവ്യം ചലനമില്ലായ്മയായി നമുക്ക് തോന്നുന്നുണ്ടല്ലോ.
3: അത് തോന്നുന്നതിന് കാരണം ഈ ചലനത്തെ മുമ്പ് പറഞ്ഞ ധനാണുവും ഋണാണുവും അവിടെയാണല്ലോ നമ്മൾ വിഭജനം നടത്തിയത്. ആ ധനാണുവിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഋണാണുവിന്റെ ചലനങ്ങള് നിശ്ചേഷ്ടമായി കാണപ്പെടുന്നത്. ചലനം അവിടെ ഇല്ലാത്തതുകൊണ്ടല്ല. ഒന്ന് ധനാത്മകവും ഒന്ന് ഋണാത്മകവുമായതുകൊണ്ട് ഒന്നൊന്നിനെ നിയന്ത്രിക്കുന്നു. പരസ്പര നിയന്ത്രണം കൊണ്ട് നിശ്ചേഷ്ടമായിരിക്കുന്നതായി തോന്നുന്നു. ധനാത്മകമായ ഒരു ചലനവും ഋണാത്മകമായ ചലനവും ഒരുമിച്ചുണ്ടായാൽ നിശ്ചേഷ്ടമായി തോന്നും. ഒരേ വേഗതയിലുള്ള രണ്ടു വണ്ടി വിപരീത ദിശകളിൽ ഓടിയാൽ ആ ഓടുന്ന സമയത്ത് രണ്ടു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചേഷ്ടത ദർശിക്കാം, ചലനമില്ലായ്മ ദർശിക്കാം. ചലനത്തിനുള്ളിലെ ചലനമില്ലായ്മ സജീവമാണ്. ഇനി മനസ്സിലായി? ദൃഷ്ടാന്തം മതിയാവും തോന്നും. കറക്റ്റായിട്ട് കിട്ടിയാ നിങ്ങളുടെ യോഗം. അപ്പോ അതുകൊണ്ട് ആചാര്യന്മാർ, വൈശേഷികത്തിന്റെ ആചാര്യന്മാർ പ്രപഞ്ചത്തിന് കാരണമായ ഈ ശക്തി വിശേഷത്തെ പരമാണു എന്ന് വിശേഷിപ്പിക്കുകയും ഈ പരമാണുവിലെത്തുമ്പോൾ മുമ്പ് പറഞ്ഞ ധനാണു, ഇറണാണു, ഇറണാണുവിൽ നിന്ന് കർഷാണു, കർഷാണുവിൽ നിന്ന് സൂക്ഷ്മമായി കൃഷ്ണാണു, കൃഷ്ണാണുവിൽ നിന്ന് സൂക്ഷ്മമായി സർഗാണു, സർഗാണുവിനപ്പുറം പരമാണു എന്ന വിഭജനം വരുമ്പോൾ ആറ്റമല്ല എന്നുള്ളത് മനസ്സിലാവുമെന്ന് തോന്നുന്നു. കാരണം ആറ്റത്തിനൊക്കെ വളരെ അപ്പുറമാണ്. ആറ്റം എന്ന് പറയുമ്പോൾ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ചേർന്നിരിക്കുന്നതും വിഭജിക്കാൻ പറ്റില്ലെന്നൊരു കാലത്ത് വിശ്വസിച്ചതുമാണ് ആറ്റം അല്ലെ. ഡാൽട്ടന്റെ സെവൻ പോസ്റ്റുലേറ്റ്സ്, ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ്. മോഡേൺ അങ്ങനെയാ പറയുന്നത്. അതിനെ പിന്നീട് വിഭജിച്ചു ജെ.ജെ. തോംസണും ഹൈസൻബർഗും നീൽസ് ബോറും ഒക്കെ പിന്നീട് അതിന് വിഭജനം നടത്തുകയും വസ്തുബോധം മാറ്റിമറിക്കുകയും ഒക്കെ ചെയ്ത് ഒരു തലം വരെ എത്തിയിട്ടുണ്ടാവും ക്ലാസിക്കൽ ഫിസിക്സിൽ. പക്ഷെ ഇവിടെ അവർ സർഗാണുവിനും അപ്പുറം പരമാണുവിനെ ദർശിച്ച് പരമാണുവാണി പ്രപഞ്ച നിർദ്ധാരണത്തിന്റെ അവസാനത്തെ വാക്കെന്ന് വൈശേഷികൻ രേഖപ്പെടുത്തി വെച്ച പുസ്തകത്തിൽ നിന്നാണ് സാംഖ്യൻ ആരംഭിക്കുന്നത്.
4: നെഗറ്റീവിന് മാത്രമല്ല ഡിവൈഡ് ചെയ്ത് താഴോട്ട് പോകുന്നു.
3: ധനാത്മകമായതിനും ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. പക്ഷെ ആ ഡിവിഷൻസ് ഒന്നും ഇവിടെ നമുക്ക് ആവശ്യം വരുന്നില്ല. പ്രപഞ്ച നിർദ്ധാരണത്തിൽ ഈ ഋണാത്മകമായതിന് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. പ്രപഞ്ചം തന്നെ ഒരു ഋണാത്മക സത്തയ ബോധത്തിന്മേലുള്ള അഥവാ പ്രപഞ്ചമെന്നൊന്ന് ഇല്ല. ഇതിന് തെളിവ് സ്വപ്നമാണ്. ഇതിന് തെളിവ് സ്വപ്നമാണ്. അത് നമുക്ക് ആദ്യം കയറി പഠിക്കാൻ എളുപ്പമാണേ, അത് വളരെ സുഖവുമാണ്. സ്വപ്നം മാത്രമാണ് അതിന് തെളിവ്. സ്വപ്നത്തിലിരുന്നു കൊണ്ട് അപഗ്രഥിക്കാനുള്ള ഭൗതികത നേടിക്കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് പഠിക്കാവുന്നതും അജാതമാണിത് എന്ന് ബോധ്യമാകുന്നതുമാണ്. പിന്നെ അവിടെ സംശയങ്ങളൊന്നുമില്ല. അവിവാദം, അവിതർക്കം, അവിരുദ്ധം, സകല വിവാദങ്ങളും സകല തർക്കങ്ങളും ഒക്കെ അസ്തമിക്കോടെ നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഈ സ്തോത്രത്തിനകത്ത് നിന്നുകൊണ്ട് ഇതൊന്ന് പഠിക്കാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായി നോക്കുമ്പോൾ പരമാണുവിൽ നിന്നാണ് സാംഖ്യം തുടങ്ങുന്നത്. അവിടെ പരമാണുവിൽ നിന്ന് തുടങ്ങുമ്പോൾ കേവലം ക്രിയാശക്തി മാത്രമായി കാണപ്പെടുന്ന അവിടെ നിന്ന് ദ്രവ്യം സമാപിച്ച അവിടെ നിന്ന് മഹത്തത്വവും അഹങ്കാരവും ഉണ്ടാകുന്നു. ദ്രവ്യത്തിന്റെ അവസാനത്തെ വാക്കായ പരമാണുവിനും അപ്പുറമാണ് മഹത്തത്വം നിലനിൽക്കുന്നത്. അതിനെ സൂക്ഷ്മമായി ആലോചിക്കുമ്പോഴാണ് അഹമെന്ന ഈ ഇതമായി ഉണ്ടായതെല്ലാം അഹത്തിൽ നിന്നാണെന്നും അഹമാണ് സത്യമെന്നും ഉള്ള അഹംതത്വം സംജാതമാകുന്നു. അഹംതത്വവും മഹത്തത്വവും പഠിക്കുമ്പോൾ പഞ്ചതന്മാത്രകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ തന്മാത്ര അല്ല, അതൊക്കെ വളരെ ഏറ്റവും സൂക്ഷ്മമായി. തന്മാത്ര മുമ്പ് പറഞ്ഞ അരതകൾ സ്ഥൂലല്ല, സൂക്ഷ്മമാണ്. അവിടെയാണ് പിന്നെ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയാധിദേവതകൾ. ഈ ദൃശ്യ പ്രപഞ്ചത്തിന് സത്യത കൽപ്പിച്ച് അപഗ്രഥിച്ചു പോയ പ്രപഞ്ചഗണനയിൽ അപഗ്രഥിച്ചു പോയവർ നിഷേധശേഷോ ജഗദാദശേഷ എന്ന ഭാഗവത പ്രമാണത്തിൽ, ഭാഗവതത്തിലാണ് ഈ ശ്ലോകം. നിഷേധ ശേഷു ജഗദാദ ശേഷം, നിഷേധത്തിന്റെ ശേഷം എന്തുണ്ട്? അവിടെയാണ് ശേഷനാഗവും വരുന്നത്. ശേഷം അപ്പൊ ഈ സർപ്പമൊക്കെ വരെ നമ്മൾ ശേഷം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉടനെ രൂപകൽപ്പന ചെയ്യാവുന്നൊരു പാമ്പും കരിയുകയാണ്. ശേഷ ശബ്ദത്തിനർത്ഥം ഇതാണ്. അതുകൊണ്ടാണ് ശേഷ വിഭൂഷണമീടെ ശേഷ ശേഷാർത്ഥനാഭായ നാമായ എന്നൊക്കെ ആചാര്യന്മാർ പറഞ്ഞത്. ശേഷൻ എന്ന് പറഞ്ഞാൽ ശേഷിച്ചത്. എന്താ ശേഷിക്കുന്നത്? ഈ ജഗത്തിനെ എടുത്ത് നേതി നേതി എന്ന പ്രക്രിയയിലൂടെ നിഷേധിച്ച് നിഷേധിച്ച് ചെല്ലുമ്പോൾ നമ്മളതാണ് ചെയ്തത്. വിഭജനത്തിൽ അതാണല്ലോ ചെയ്യുന്നത്. ഈ പ്രപഞ്ചം എടുത്ത് സ്ഥൂലമായ പ്രപഞ്ചത്തെ വിഭജിച്ചപ്പോ, വിഭജിച്ചാലും ആദ്യത്തതുണ്ടെങ്കിൽ ഇത് സത്യമാണെന്ന് പറയാൻ പറ്റും. ഭൗതികമായ പ്രപഞ്ചത്തെ എടുത്ത് വിഭജിച്ചപ്പോൾ വിഭജനത്തിൽ കിട്ടിയതിന് ആദ്യത്തെ സ്വഭാവം ഇല്ലെങ്കിൽ ആദ്യത്തതില്ലെന്നാണ് അർത്ഥം. എത്ര വിഭജിച്ചാലും ആദി സ്വഭാവം ഉണ്ടാവണം, അല്ലെങ്കിൽ ആദ്യം കണ്ടത് താൽക്കാലികമാണ്, നിത്യമല്ല. നിത്യമായ ഒന്ന് ഈ പ്രപഞ്ചത്തിൽ നിന്ന് കണ്ടെത്തുവാൻ ശ്രമിച്ച് നിത്യതയെ പ്രപഞ്ചത്തിൽ സങ്കൽപ്പിച്ച് ഈ പ്രപഞ്ച നിർദ്ധാരണം ചെയ്ത് ചെല്ലുമ്പോൾ ഓരോ വിഭജനത്തിലും സ്വഭാവം മാറുകയും അപ്പോൾ അതല്ല അതല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുകയും ചെയ്ത് നിഷേധശേഷം വരുന്നത് അഹന്തത്വമാണ്. ഇത് പഠിക്കാൻ മതം പോരാ, മതവിശ്വാസങ്ങളും പോരാ, ഈ ഉപാസന പഠിക്കാൻ നല്ല ഗണിതയുക്തിയിൽ കുറച്ച് മനസ്സ് വേണം. വളരെ ഷാർപ്പായിട്ടുള്ള, വളരെ മാത്തമറ്റിക്കലായിട്ടുള്ള കൺസെപ്റ്റ്. കാരണം ഗണിതയുക്തിയുടെ മൂർച്ചയുള്ള മണയിലൂടെ അത് കൊണ്ടുപോകുന്നു ആചാര്യന്മാർ. പക്ഷെ ഒരു കവിത കളഞ്ഞിട്ടു കിട്ടിയ ഒരു അവസരത്തിൽ ഒരു ലാളിത്യമുള്ള കവിത കളയാതെ ഇങ്ങനെ കൊണ്ടുപോകണം. ഇതിൽ നിന്ന് കവിത മാറ്റി വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങിയാൽ ഉറക്കം വരും. കവിത പഠിക്കാൻ പോയാലോ കാര്യം നമുക്ക് കിട്ടാതെ വരും. അവർ കൊണ്ടുപോയൊരു ഒരു ഇടത്തും വലത്തും ഒരുപോലെ കൊണ്ടുപോയൊരു ബുദ്ധിശക്തിയുണ്ട്. അത് ഈശ്വരാനുഗ്രഹം കൊണ്ടേ കിട്ടും. അത് ആർക്കും ഉണ്ടാക്കി തരാൻ പറ്റില്ല. ഇതിലൊരു ഗണിത യുക്തികൾ ചിലർക്ക് മനസ്സിലാവും, ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതിന്റെ കവിത ചിലർക്ക് മനസ്സിലാവും, ഇഷ്ടപ്പെടുകയും ചെയ്യും. രണ്ടും കൂടി കിട്ടണം. ഇത്ര കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ ആദിശേഷനെന്നും ശേഷനാഗമെന്നും നാഗമെന്നും ഒക്കെ പറയുമ്പോൾ വേദങ്ങൾ ഇങ്ങനെ തന്നെ വ്യാഖ്യാനിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ സംശയത്തിന് അവകാശം. നമ്മളിതിനെ വ്യാഖ്യാനിക്കാനും നമ്മുടെ പാണ്ഡിത്യമൊന്നും കാണിക്കാനും പോകണ്ട, അത്ര ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. ഈ കഷാണു സർഗാണു ദണു ത്രസരേണു ഈ ശബ്ദങ്ങളൊന്നും പുതിയതല്ല. പ്രമാണ ഗ്രന്ഥങ്ങൾ നൂറുകണക്കിനുമുണ്ട്. അടുത്ത കാലത്തൊന്നും ഉണ്ടായതുമല്ല. ഇപ്പൊ വല്ലൊരു എഴുതിയതാണെങ്കിൽ പടച്ചുണ്ടാക്കിയതാണെന്ന് പറയാം. അല്ല, വൈശേഷിക ദർശനമൊക്കെ വളരെ പഴയതാണ്. അതിലുള്ള പദങ്ങളാ മുമ്പ് പറഞ്ഞത്. സാഖ്യൻ ആരംഭിക്കുന്നത് അതിന്റെ അവസാനത്തു നിന്നാണ്. ഈ പരമാണുവിലും എത്തി മഹത്തത്വവും അഹങ്കാരവും മൂലപ്രകൃതിയും പുരുഷനും എല്ലാം സാഖ്യന്റെ സംജ്ഞകളാണ്. അതിൽ നിന്ന് പഞ്ചതന്മാത്രകൾ,
4: അല്ലെങ്കിൽ പരമാണുവിനെ വിഭജിച്ചിട്ട് മഹത്വത്തിൽ നിന്നും മഹത്വവും മഹത്വത്തിൽ നിന്നും
3: അഹങ്കാരം
4: പോകുന്നതെല്ലാം സാഖ്യന്റെ സിദ്ധാന്തമാണ്.
3: വൈശേഷികം മറ്റേ
4: തീരുകയാണ്.
3: വൈശേഷം തീരുകയാണ്. അവിടെ പിന്നെ കഷ്ടിച്ചൊരു ഇത് നമുക്ക് തന്നിട്ടുണ്ട് എന്ന് പറയാവുന്നത് ഭർതൃഹരിയാണ്. ഭർതൃഹരി അദ്ദേഹത്തിന്റെ ഒരു ദർശനത്തില് നമുക്കിതിനൊരു സ്വപ്ന തരുന്നുണ്ട്. അത് പിന്നെ അടുത്ത ശ്ലോകങ്ങളിൽ എവിടെയെങ്കിലും വരുമ്പോ പറയാം. അപ്പോ
4: ആ
3: ആ

0: ഉണ്ടാവും. കാരണം ഒരേ ആഹാരം ദാഹം തത്വത്തിൽ എങ്ങനെയാണ് പരിണമിക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 50 കിലോ അരി വേവിച്ച് കുഴച്ച് ഉരുട്ടി ആനക്കിട്ട് കൊടുക്കുക, അതിന് തിന്നാവുന്നിടത്തോളം. അതേ ആഹാരം പട്ടിക്കിട്ട് കൊടുക്കുക, അതേ ആഹാരം നമ്മളും കഴിക്കുക. ആഹാരത്തിന്റെ സൂക്ഷ്മാംശത്തിൽ പചനപ്രക്രിയയിലൂടെ എത്തി തന്മാത്രകൾ രൂപാന്തരപ്പെടുന്നത് ജഠരാഗ്നി വൈശിഷ്ട്യത്തിന്റെ മാറ്റത്തിലാണ്. മനസ്സിലായോന്നറിയില്ല. അത് കഴിക്കുന്ന ആനയുടെ രൂപവും ഭാവവും മനസ്സും, അത് കഴിക്കുന്ന പട്ടിയുടെ രൂപവും ഭാവവും മനസ്സും, അത് കഴിക്കുന്ന മനുഷ്യന്റെ രൂപവും ഭാവവും മനസ്സും ഒന്നാകുന്നില്ല. ഇതാണ് അവര് ഉദാഹരണമായി പോലും ചൂണ്ടിക്കാണിക്കുന്നത്. പചനപ്രക്രിയയുടെ ഘട്ടങ്ങളിൽ അഗ്നി, ഉള്ളിലുള്ള അഗ്നി 13 എണ്ണം ഉണ്ട്, അതാണ് പാകപ്പെടുത്തുന്നത്. 1 കോഷ്ഠാഗ്നി, 5 ഭൂതാഗ്നി, 7 ധാത്വഗ്നി. നമ്മളിലേക്ക് ആഹാരം ചെന്നാൽ ഉടനെ കോഷ്ഠത്തിൽ വെച്ച് അതിനെ ദഹിപ്പിച്ച് മലവും ശരീരവുമാക്കി മാറ്റുവാൻ പര്യാപ്തമാക്കി തീർക്കുന്ന അഗ്നിയെ കോഷ്ഠാഗ്നി എന്ന് അവർ വിളിക്കും. അങ്ങനെ ഒരെണ്ണം ഉണ്ടെന്നുള്ളത് സർവസമ്മതമാണല്ലോ. ആ പചനം കഴിഞ്ഞാൽ അതിനെ ധാതു പരിഭാഗത്തിലെത്തിക്കുന്ന അഗ്നിയെ ഭൂതാഗ്നി എന്ന് പറയും. ഭൂതപരിഭാഗത്ത്, ഭൂത തന്മാത്രയിൽ അതിനെ ഭൂതാത്മകമായി 5 പ്രത്യേക അഗ്നികൾ ആഹൂതിയെ ചെയ്തിട്ട് അതിനെ ഈ പറഞ്ഞ സർഗാണുപരിമാണത്തിലെത്തിച്ച് സൂക്ഷ്മമാക്കിയാണ് ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ഒക്കെ ഉൾക്കൊള്ളാൻ പാകത്തിനാക്കുന്നത്. മാതൃഗർഭത്തിൽ കിടക്കുമ്പോഴും മാതാവ് കഴിക്കുന്ന ആഹാരത്തിന്റെ സൂക്ഷ്മാംശം മാതാവ് പചിച്ചു കഴിഞ്ഞ് അതിൽ നിന്ന് മാതാവിന്റെ കോഷ്ഠാഗ്നിയിൽ പചിച്ച വസ്തുവിനെ ബോധസത്തയിൽ വെച്ച് ആ ഉള്ളിൽ കിടക്കുന്ന ഭ്രൂണാത്മകമായ ശിശു പചിച്ചാണ് അതിന് കേൾവിയോ കാഴ്ചയോ ഒക്കെ ഉണ്ടാകാനുള്ള തന്മാത്രകളായി തീർന്ന് പുറത്തെത്തുമ്പോൾ കാഴ്ചയോ കേൾവിയോ ഉണ്ടാകും. അതിൽ ഒരു തന്മാത്രാ ശക്തിക്കുള്ള അഗ്നി കുറവായാൽ ആ ഗുണമില്ല.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: രണ്ടു ധർമ്മികളെ കൂട്ടിച്ചേർത്തിട്ട്, അതായത് രജതത്തെയും വെള്ളിയും കൂട്ടിച്ചേർത്തിട്ട് രണ്ടിനെയും വേർതിരിച്ചറിയാതെ ഇത് രജതം എന്ന് നമ്മുടെ ഉള്ളിൽ ധരിക്കുന്നു. അതുപോലെ ആ രജതത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇതിലേക്ക് ആരോപിക്കുന്നു, ഇതിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം രജതത്തിലേക്ക് ആരോപിച്ചിട്ടു, ഇത് തിളങ്ങുന്നതാണ്, ഇത് വിലയുള്ളതാണ് എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നു. അപ്പൊ അവിടെ രണ്ട് ധർമ്മികളും രണ്ട് ധർമ്മങ്ങളും കൂടിച്ചേരുന്നു, വേർതിരിച്ചറിയാൻ വയ്യാത്ത രീതി. അതെങ്ങനെയുള്ളത്? രണ്ടും അത്യന്തവിയുക്തയോ, ചിപ്പിയുടെ ധർമ്മങ്ങളല്ല, സ്വഭാവമല്ല, സവിശേഷതയല്ല വെള്ളിക്കുള്ളത്. അതാണ് അത്യന്ത വിവിക്തം എന്ന് പറഞ്ഞത്. അപ്പോൾ അത്യന്ത ഭിന്നങ്ങളായിരിക്കുന്ന ധർമ്മധർമ്മിണോഹോ, ധർമ്മധർമ്മികളുടെ ഇതരേതരവിവേകേന, ഇതരേതരവിവേകം കൊണ്ട് പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട്, വേർതിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇത് വേർതിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട്, അതായത് മിഥുനീകരണം സംഭവിക്കുന്നു. മിഥുനീകരണം സംഭവിക്കുമ്പോൾ ഇത് രണ്ടിനും രണ്ട് പദാർത്ഥങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെടുന്നു. ഇത് വേറെ, വെള്ളി വേറെ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടുന്നു, അവിവേകം സംഭവിക്കുന്നു. ഇത് രണ്ടും കൊണ്ട് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? മൂന്നാമതായിട്ട് ആദ്യം മിഥുനീകരണം, രണ്ടാമത് തിരിച്ചറിവ് നഷ്ടപ്പെടുന്നു, ഇതരേതര അവിവേകം സംഭവിക്കുന്നു. അത്യന്ത വിവിക്തയോഹോ ധർമ്മധർമ്മിണോഹോ, അത്യന്ത ഭിന്നങ്ങളായിരിക്കുന്ന ധർമ്മധർമ്മികളുടെ അവിവേകം സംഭവിക്കുന്നു, തിരിച്ചറിവ് നഷ്ടപ്പെടുന്നു. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടുത്തെന്ത് ചെയ്യുന്നു? അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യധർമാംശ്ച അധ്യസ്യ. അധ്യാസത്തിന് ഹേതു ഇതരേതര അവിവേകേന, അവിവേകേന തൃതീയ വിഭക്തിയാണ്. ഹേതുവിനെ കാണിക്കുന്നതാണ് തൃതീയ. എന്തിന് ഹേതു? അധ്യാസത്തിന് ഹേതു. അപ്പോൾ മിഥുനീകരണം അവിവേകത്തിന് ഹേതുവായി,

0: അവിവേകം അധ്യാസത്തിന് ഹേതുവായി. അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യ ധർമാംശ അധ്യസ്യ അന്യോന്യസ്മിൻ, പരസ്പരം രണ്ടിലും എന്നുവെച്ചാൽ ഇവിടെ ഇതിലും രജതത്തിലും ഉള്ളിൽ വരുന്ന രജതത്തിലും അന്യോന്യാത്മകതാം താതാത്മ്യം അന്യോന്യാത്മകത താതാത്മ്യം ഇതും രജതവും ഒന്നാകുന്നു. അന്യോന്യ ധർമാംശ രണ്ടിന്റെയും ധർമ്മങ്ങളും ഇതിന്റെയും രജതത്തിന്റെയും ധർമ്മങ്ങളും അധ്യസ്യ അധ്യസിച്ചിട്ട് പരസ്പരം താതാത്മ്യത്തെ ആരോപിച്ചിട്ട് അധ്യസ്യ ആരോപിച്ചിട്ട് രണ്ടിനെയും പരസ്പരം ഒന്നാക്കിയിട്ട് എങ്ങനെ ഒന്നാക്കുന്നു? ഇത് വെള്ളിയാണ്, അതാണ് നമ്മൾ ഒന്നാക്കുന്നത്. ഇത് പുറമേ കാണുന്നതാണ്, നമ്മുടെ ഉള്ളിൽ കടന്നു വന്നതാണ് വെള്ളി. ഈ ബോധമെല്ലാം പോയിട്ട് എന്ത് ചെയ്യുന്നു? അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യ ധർമാംശ അധ്യസ്യ, പരസ്പരം ആ രണ്ട് വസ്തുക്കളെയും ഇത് എന്നുള്ളതിനെയും രജതത്തെയും അവയുടെ ധർമ്മങ്ങളെയും അധ്യസ്യ ആരോപിച്ചിട്ട് എവിടെ ഉള്ളിൽ ആരോപിക്കുന്നു, നമ്മുടെ ബോധമണ്ഡലത്തിൽ ആരോപിച്ചിട്ട് അപ്പൊ അധ്യാസം സംഭവിക്കുന്നു. ഈ അധ്യാസം സംഭവിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് വെള്ളി എന്ന് പുറമേക്ക് ചൂണ്ടി പറയുന്നു. അധ്യസ്യ എന്ന് പറയുന്ന ഭാഗത്തിലെത്തുമ്പോൾ നമ്മൾ ആ വസ്തുവിനെ അറിയുന്നു ഇത് വെള്ളിയാണെന്ന്. നമ്മുടെ അനുഭവത്തെയാണ് അവിടെ പറയുന്നത് അധ്യസ്യ. അപ്പൊ മിഥുനീകരണം ബോധമണ്ഡലത്തിൽ സംഭവിച്ചു, ഇതിരെതിരെ അവിവേകം അവിടെ തുടർന്ന് സംഭവിച്ചു. ഇതെല്ലാം വളരെ സൂക്ഷ്മമായ നിമിഷങ്ങളിൽ സംഭവിക്കുകയാണ്. ഉടൻ തന്നെ അവിടെ എന്ത് ചെയ്യുന്നു? അധ്യാസം ആരോപ സംഭവിക്കുന്നു. സംഭവിച്ചിട്ട് എന്ത് ചെയ്യുന്നു? മിഥ്യാജ്ഞാന നിമിത്ത മിഥ്യാജ്ഞാനം ഭ്രമം. അപ്പൊ ഭ്രമം സംഭവിച്ചു കഴിഞ്ഞു. ഈ ഭ്രമം നിമിത്തമായി എന്നാണ് മിഥ്യാജ്ഞാനം എന്ന് വെച്ചാൽ ഭ്രമം. ഭ്രമം ഇതിനെയാണ് ഭ്രമം എന്ന് പറയുന്നത്. ഈ ഭ്രമം നിമിത്തമായിട്ട് എന്തു പറയുന്നു? ഇത് ഉദാഹരണത്തിൽ പറഞ്ഞതാണ്. തന്നിലേക്ക് വരുമ്പോൾ അത് വിശദീകരിച്ച് പറയാം. തന്നിൽ ഈ ഭ്രമം സംഭവിക്കുമ്പോൾ എപ്പോൾ ഈ ഭ്രമം സംഭവിക്കുന്നു മനസ്സിലാകാം. ഉണർവിലേക്ക് വരുന്ന ആ സമയം ഉറക്കത്തിൽ നിന്ന് ഈ ഭ്രമം സംഭവിച്ചിട്ട് നമ്മൾ അവിടെ എന്ത് പറയുന്നു? അഹമിതം, ഇതാ ഇത് വെള്ളിയാണെന്ന് പറയുന്നത് പോലെ ഞാൻ പറയുന്നു ഇതാ ഞാൻ, ഈ ഞാൻ എന്ന് പറയുന്നു. മമയിതം, ഇതാ ഇത് എന്റേതാണ്, ഈ ശരീരം എന്റേതാണ്, ഈ കിടക്ക എന്റേതാണ്, ഈ വീട് എന്റേതാണ്, ഇങ്ങനെ ഇതി എന്നിങ്ങനെയുള്ള നൈസർഗികോ സ്വാഭാവികോ സ്വാഭാവികമായിട്ടുള്ള അയം ലോകവ്യവഹാര, ഈ ലോകവ്യവഹാരങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. ലോകവ്യവഹാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത, നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, അതിൽ ലോകവ്യവഹാരങ്ങളെല്ലാം തീർന്നു. നൈസർഗികം എന്ന് പറയുന്നത് സ്വാഭാവികം. സ്വാഭാവികം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അനാദി. അനാദിയായിട്ടുള്ള ലോകവ്യവഹാരം ചിന്ത, വാക്ക്, പ്രവൃത്തി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. മനുഷ്യൻ, നമ്മൾ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും എല്ലാം ഉള്ള കാരണം ഈ പറയുന്ന അധ്യാസം എന്നാണ് അദ്വൈതിയുടെ അഭിപ്രായം. ഈ പ്രപഞ്ച വ്യവഹാരം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്, അധ്യാസം കൊണ്ടാണെന്നാണ്. നമുക്കത് മനസ്സിലാക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്വൈതിയുടെ പക്ഷം അതാണ്. അധ്യാസം കൊണ്ട് വ്യവഹാരം നടക്കുന്നു. ചിന്ത, വാക്ക്, പ്രവൃത്തി മൂന്നിനും കാരണം ഈ അധ്യാസമാണ്. അതാണ് മിഥ്യാജ്ഞാന നിമിത്ത, ഭ്രമം നിമിത്തമാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ആദ്യം ഉദാഹരണത്തിൽ വെച്ച് മനസ്സിലാക്കുക, മിഥുനീകരണം സംഭവിക്കുന്നു, സത്യവും അസത്യവും അന്ധക്കരണത്തിലേക്ക് സമാവേശിക്കുന്നു, തുടർന്ന് ഇതരേതര അവിവേകം സംഭവിക്കുന്നു, രണ്ടിനെയും വേർതിരിച്ചറിയാൻ കഴിയാതെ വരുന്നു, തുടർന്ന് അധ്യാസം സംഭവിക്കുന്നു. അധ്യാസം നിമിത്തമായിട്ട് വ്യവഹാരം, രജതത്തിൽ എന്താണ് വ്യവഹാരം എന്ന് പറയുന്നത്? അവിടെ അധ്യാസം സംഭവിക്കുന്നത് എങ്ങനെ? ഇതാ പെട്ടെന്ന് പറയുന്നു ഇതാ ഇതാ വെള്ളി എന്ന് സംഭവിച്ചോ എന്നുള്ള ബോധം അധ്യാസം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ അവിടെ പ്രവൃത്തി സംഭവിക്കുന്നു. അത് ആഗ്രഹമുള്ളവനാണെങ്കിൽ അതിന്റെ നേരെ ഓടുന്നു, അതെടുക്കാനായിട്ട് ഓടുന്നു, അതാണ് അവിടുത്തെ വ്യവഹാരം. ആഗ്രഹമില്ലാത്തവനാണെങ്കിൽ ഒഴിഞ്ഞു പോകും. വിരക്തനാണ്, അത് മറ്റൊരാളുടെ വസ്തുവാണ്, എനിക്ക് വേണ്ട എന്ന് കഴിഞ്ഞ് ഒഴിഞ്ഞു പോകും. രണ്ടായാലും വ്യവഹാരമാണ്. അല്ലെങ്കിൽ അയാൾ പറയുന്നു, വേറൊരാളെ ചൂണ്ടിക്കാണിക്കുന്നു, ഇതെല്ലാം വ്യവഹാരമാണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ഇതാരുടേതാണ് ഇവിടെ വന്നത്. ഇപ്പൊ ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാം രജതത്തെ സംബന്ധിച്ച് നമുക്ക് കടൽ തീരത്ത് സംഭവിക്കും, അത് അവിടുത്തെ വ്യവഹാരം. അതുപോലെ ഇവിടെ ആത്മാനാത്മാക്കളിലും സംഭവിക്കുന്നു. ആ സംഭവം കൊണ്ടാണ് നമുക്ക് ഉണരാൻ കഴിയുന്നത്. ഉണർന്നിട്ട് ഉറങ്ങുന്നതുവരെയുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ കഴിയുന്നത്, ചിന്തിക്കുന്നത്, പഠിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാം ആകുന്നത് ഈ അഭ്യാസം കൊണ്ടാണെന്നാണ് പക്ഷം. അതായത് ഈ പ്രപഞ്ച വ്യവഹാരം നടക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, പ്രപഞ്ചം വേറെ നമ്മൾ വേറെ അങ്ങനെയല്ല. നമ്മൾ ഉണർന്നതിന് ശേഷം നമ്മൾ ചിന്തിക്കുന്നു, ഞാൻ ഇന്നാരാണ്, ഞാൻ സാധകനാണ്, ഞാൻ ബ്രഹ്മചാരിയാണ്, സന്യാസിയാണ്, ഞാൻ ഗുരുവാണ്, ഞാൻ ശിഷ്യനാണ് എന്ന് തുടങ്ങി നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന വ്യവഹാരങ്ങളെല്ലാം, ഞാൻ ഇന്നടത്ത് ജനിച്ചു, ഞാൻ ഇന്നതൊക്കെ ചെയ്തു, ഞാനിപ്പോൾ ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി ഞാൻ മരിക്കും, എനിക്കല്ലെങ്കിൽ മോക്ഷം കിട്ടും, അല്ലെങ്കിൽ ഞാൻ ബന്ധനസ്ഥനാണ്, ഇങ്ങനെ എന്തെല്ലാം ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ ഉള്ളിൽ കടന്നു ഈ ഉണർവ് ജാഗ്രതും സ്വപ്നവും ഇങ്ങനെ നിരന്തരം മാറി മാറി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതം എന്ന് പറയുന്നതാണ് ജാഗ്രത, സ്വപ്നവും സുഷുപ്തി, ഇത് മൂന്നുമാണ് ജീവിതം എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ നമ്മുടെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ പറയുന്ന അധ്യാസം കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ആ അധ്യാസം പ്രകടമാകുന്നത് നമ്മുടെ ഉണർവോടുകൂടി പ്രകടമാകുന്നു, അത് ഉറങ്ങുന്നത് വരെ കാണും. ആ അധ്യാസം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനുണ്ട്. ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് താല്പര്യമാണ് പറയുന്നത്. ഒന്ന് സ്ഥൂലമായ അതിന്റെ അർത്ഥം, മറ്റൊന്ന് സൂക്ഷ്മമായിട്ടുള്ള അർത്ഥം. ഒരു ശാസ്ത്രത്തിന്റെ ഒരു വ്യുത്പത്തിയുള്ള ഒരാളാണ്. വ്യുത്പത്തി എന്ന് പറയുമ്പോൾ പദപദാർത്ഥ ബോധം, അതിനാണ് വ്യുത്പത്തി എന്ന് സംസ്കൃതത്തിൽ പറയുന്നത്. ഇന്ന പദത്തിന് ഇന്ന അർത്ഥമാണ് എന്നുള്ള ബോധം. അതോടൊപ്പം ഒരു ശബ്ദം കേട്ടുകഴിഞ്ഞാൽ അർത്ഥബോധം ഉണ്ടാകുന്നതിന് വേണ്ടുന്ന മറ്റു കാര്യങ്ങൾ പലതുമുണ്ട്. അതെല്ലാം മറ്റൊരു വിഷയമാണ്, അതിനെക്കുറിച്ച് ഇവിടെ നമുക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല. അതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് വ്യുത്പത്തി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യുത്പന്നനായ ഒരു മനുഷ്യൻ, സാമാന്യമായി പദം ഒരു വാക്യം കേട്ടുകഴിഞ്ഞാൽ അർത്ഥബോധം ഉണ്ടാകുന്നുള്ള ആളിന് ഉള്ളിൽ സ്ഫുരിക്കുന്ന അർത്ഥമാണ് സ്ഥൂലമായ അർത്ഥം എന്ന് പറയുന്നത്. ഒരു ശാസ്ത്രം നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ഥൂലമായ അർത്ഥം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തോന്നും. സൂക്ഷ്മമായ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അതിനെ മനനം ചെയ്ത് നമ്മുടെ സാധനയിലൂടെ നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കുന്നതിന്റെ താല്പര്യം, അതാണ് സൂക്ഷ്മമായ അർത്ഥം എന്ന് പറയുന്നത്. മനന നിധ്യാസനങ്ങളിലൂടെ ഉള്ളിലുണ്ടാകുന്ന ജ്ഞാനം, ശരിയായിട്ടുള്ള അറിവ്, അതാണ് സൂക്ഷ്മജ്ഞാനം. അപ്പോൾ നമ്മളൊരു പുസ്തകം പഠിച്ചു എന്ന് വിചാരിച്ച് ഒരു പുസ്തകം നമ്മൾ ശ്രവണം ചെയ്ത് എന്ന് വിചാരിച്ച് അതിന്റെ താല്പര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ഇപ്പം നമ്മുടെ ഗുരുവിന്റെ ഉപദേശം തന്നെ നമ്മൾ നോക്കുക. നമ്മളിപ്പോൾ ഇന്നത് പാരായണം ചെയ്യാൻ തുടങ്ങുന്നു. ഒരു നിഷ്ഠയോടുകൂടി നമ്മളതിനെ പാരായണം ചെയ്യുന്നു. ഒരു 10 വർഷം കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാകുന്ന അറിവ് ഇന്നുണ്ടായ അറിവായിരിക്കില്ല. ഇന്ന് നമ്മൾക്ക് എന്തറിവാണോ ആ വാക്യങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകുന്നത്, ആ വാക്യമല്ല 10 വർഷം കഴിഞ്ഞ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു. ആ 10 വർഷം കഴിഞ്ഞുണ്ടാകുന്ന ആ അറിവും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇന്ന് നമുക്കുണ്ടാകുന്ന സ്ഥൂലമായ അറിവാണ്. അമ്മയുടെ ഉപദേശങ്ങളെ സംബന്ധിച്ച് തന്നെ നമ്മളങ്ങനെ ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അറിവെന്ന് പറയുന്നത് സ്ഥൂലമായ അറിവ്. നമ്മളതിനെ മനനം ചെയ്ത് നമ്മുടെ സാധനയിലൂടെ നമ്മുടെ ഉള്ളിൽ കാലാന്തരത്തിൽ പ്രകാശിക്കുന്ന ഒരു അറിവുണ്ട്, അത് അതിന്റെ സൂക്ഷ്മമായ അറിവ്. അപ്പോൾ ഇന്ന് നമ്മൾ ധരിക്കുന്നതാണോ ശരിയായ അറിവ്? ഒരിക്കലുമല്ല. ശരിയായ അറിവെന്ന് പറയുന്നത് നമ്മുടെ സാധനകളുടെ ഫലമായി. സാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെ സാധന. ആ ജീവിതത്തിന്റെ ഫലമായി അതിൽ വരുന്ന എല്ലാം കൂടി ചേർന്ന് ഒരിക്കൽ നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കുന്ന അറിവ്, അതാണ് ശരിക്കും നമുക്ക് ഉപദേശിച്ചു തന്ന അറിവ്. അത് നമുക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. ശാസ്ത്ര ഉപദേശം, ഗുരുവിന്റെ ഉപദേശം തന്നെയാണ് ശാസ്ത്രമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനെ സംബന്ധിച്ചും അത് തന്നെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതിൽ അയുക്തി, യുക്തിഭംഗം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അത് മനസ്സിലാക്കാൻ എന്തെങ്കിലും ആശയത്തിന് അവ്യക്തത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഈ ഉപദേശത്തിന്റെ, ശാസ്ത്രത്തിന്റെ തകരാറല്ല. ഒന്നിലത് അതിന്റെ മീഡിയേറ്റർ, ഈ പറഞ്ഞു തരുന്ന ആളിന്റെ തകരാറ് കൊണ്ടാകാം അങ്ങനെ സംഭവിക്കാം, അല്ലെങ്കിൽ ഗ്രഹിക്കുന്ന നമ്മുടെ എന്തെങ്കിലും തകരാറ് കൊണ്ടാകാം, നമ്മുടെ ബുദ്ധിമാന്ദ്യം കൊണ്ടാകാം, അല്ലെങ്കിൽ ബുദ്ധിദോഷം കൊണ്ടാകാം, അങ്ങനെ എന്തെങ്കിലും ആകാം. അല്ല, ഈ ഉപദേശത്തിൽ ഒരിക്കലും, ഈ ഉപദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും പിശക് വരത്തില്ല. അത് പൂർണ്ണമായും സത്യമാണ്. ആ ഉപദേശം സത്യ ഉപദേശമാണ്. നമ്മൾ ധരിക്കുന്നതിൽ പിശക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം ഇതിൽ നിന്ന്, ഈ ശാസ്ത്രത്തിൽ നിന്ന് ഉണ്ടാകാം. അത് ശാസ്ത്രത്തിന്റെ കുറ്റമല്ല, ശ്രുതിയുടെ തകരാറല്ല, നമ്മുടെ ബുദ്ധിയുടെ തകരാറാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സൂക്ഷ്മമായ അർത്ഥമായിരിക്കും. പക്ഷേ ഇത് ഗ്രഹിക്കുന്നതിന് വിശേഷ ബുദ്ധിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മമായ അർത്ഥം തൽക്കാലം തന്നെ മനസ്സിലായിന്നും വരാം. ഇപ്പൊ ശാസ്ത്രത്തിൽ നിന്ന് ഗ്രഹിച്ചു നമ്മളതിന്റെ താല്പര്യം മനസ്സിലായിന്ന് നമുക്ക് അഭിമാനിക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ ക്രമേണയായിരിക്കും അത് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് സ്ഥൂലമായ അർത്ഥത്തിലല്ല, സൂക്ഷ്മമായ അർത്ഥത്തെ ഗ്രഹിക്കുന്നതിന് നമ്മുടെ പക്വതയും യോഗ്യത അനുസരിച്ച് ആ സ്ഥൂലമായ അർത്ഥത്തെ സ്ഥൂലമായ അതിന്റെ താല്പര്യത്തെ വിട്ടിട്ട് നമ്മുടെ യോഗ്യത അനുസരിച്ച് സൂക്ഷ്മമായ അർത്ഥത്തെ നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. ശ്രവണ മനനങ്ങളിലൂടെ മറ്റ് സാധനങ്ങളിലൂടെ നമ്മുടെ ജപധ്യാനങ്ങളെല്ലാം ഇതിന്റെ എല്ലാം ആത്യന്തികമായ ഫലം എന്താണ്? ശരിയായ ബോധത്തെ നമുക്കുണ്ടാക്കുക. യാതൊരു സാധനയും ശരിയായ വിവേകമില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അത് വിപരീത ഫലത്തെ ചെയ്യും. ശാസ്ത്ര അധ്യയനം അത് തന്നെ. ശാസ്ത്ര അധ്യയനത്തെ ശാസ്ത്രങ്ങളിൽ തന്നെ നിന്ദിക്കും. എന്തുകൊണ്ട്? വിവേകരഹിതമായ അധ്യയനം അപകടം ചെയ്യും. വിവേകരഹിതമായ യോഗ അഭ്യാസം, വിവേകരഹിതമായ ഭക്തി അനുഷ്ഠാനം എല്ലാം അപകടമാണ്. വിവേകരഹിതമായ ഭക്തി അന്ധതയിലേക്ക് നയിക്കും. വിവേകരഹിതമായ യോഗം അഹങ്കാരത്തെ ഉണ്ടാക്കും. വിവേകരഹിതമായ ജ്ഞാനം സർവനാശത്തെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ശാസ്ത്രത്തെ നിഷേധിക്കുന്നത്. അപ്പോൾ ആ വിവേകപൂർവമായി ശാസ്ത്രാഭ്യാസം തുടരണം. അപ്പോൾ ഇതിൻ്റെ സൂക്ഷ്മമായ അർത്ഥം ബോധം നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഈ ഇതിന് യാതൊരു പിശകുമില്ല. നമ്മൾ ധരിക്കുന്നതിൽ എന്തെങ്കിലും പിശക് വരത്തുള്ളൂ, ശ്രുതിക്ക് ഒരിക്കലും പിശകില്ല എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ആ സൂക്ഷ്മ അർത്ഥം നമ്മൾ തൽക്കാലം ഗ്രഹിച്ചവരുണ്ടാകാം, ഗ്രഹിച്ചു എന്ന് കരുതണ്ട. പക്ഷെ ക്രമേണ അത് നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കും. അങ്ങനെ സ്ഫുരിക്കണമെങ്കിൽ ഇതിനെ ഒരു സാധനയാക്കണം. ഇത് തന്നെ ഇതിന്റെ മനനം ഒരു സാധനയാക്കണം. പരസഹായം കൂടാതെ തന്നെ ഇതിന്റെ മനനം സാധനയാക്കുന്ന തക്ക രീതിയിൽ ഇതിന്റെ ശ്രവണം സ്പഷ്ടമാക്കണം ശ്രവണത്തിൽ. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കണം, ഇതിനെക്കുറിച്ച് സംശയങ്ങൾ നമ്മൾ ഉന്നയിക്കണം. ഇവിടെ തന്നെ ഒരു പൂർവപക്ഷവും സിദ്ധാന്തവും വരുന്നത് എന്തിനുവേണ്ടി? സിദ്ധാന്തത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ന് സംസ്കൃതത്തിൽ പറയും സ്തൂണാഖനന ന്യായം എന്ന് പറയും. സ്തൂണാഖനന ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൂണ്, നമ്മൾ ഒരു കുറ്റി, സ്തൂണമെന്ന് പറഞ്ഞാൽ കുറ്റിയാണ്, ഒരു കുറ്റിയെ തറയിലേക്ക് നമ്മൾ ഇടിച്ചുറപ്പിക്കുമ്പോൾ അതിനെ ഒന്ന് ഇടിച്ചതിന് ശേഷം അതിനെ പശുവിനെ കെട്ടാനും പറ്റും. തറയിൽ കുറ്റി ഇടിക്കുന്നവർക്കറിയാം. അതിനൊന്ന് തറയിലൊന്ന് ഇടിച്ചതിന് ശേഷം അതിനെ ഊരിയെടുക്കും. വീണ്ടും തറയിലേക്ക് ആഞ്ഞതിനെ ഇടിക്കുന്നു, വീണ്ടും ഊരിയെടുക്കുന്നു, വീണ്ടും അതിനെ ഇടിക്കുന്നു. അതായത് ശിഷ്യന്റെ മനസ്സിൽ സംശയങ്ങൾ ഉണർത്തി ആ സംശയങ്ങളെ പരിഹരിച്ച് ആ പരിഹരിക്കുന്ന ഭാഗത്ത് വീണ്ടും സംശയങ്ങളെ ഉണ്ടാക്കി വീണ്ടും അതിനെ പരിഹരിച്ച് ആ സിദ്ധാന്തത്തിൽ അവനെ ഉറപ്പിക്കുന്നു. വീണ്ടും ഇതിനെ വലിച്ചൂരിയെടുക്കുന്ന കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല വലിച്ചെറിയാൻ വേണ്ടിയല്ല. അതുപോലെ ഈ പൂർവപക്ഷം എന്ന് പറയുന്ന ഈ ശാസ്ത്രത്തിൽ കൊണ്ടുവരുന്നതന്നെ നമ്മുടെ കൂടുതൽ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ ചിന്തിപ്പിച്ച് നമ്മുടെ ബുദ്ധിയെ ഉണർത്തി വീണ്ടും സിദ്ധാന്തത്തിലേക്ക് കൊണ്ടുവന്ന് അതിൽ അമർത്തി വീണ്ടും അവിടെ നിന്ന് വീണ്ടും സംശയങ്ങളിലേക്ക് കൊണ്ടുപോയി വീണ്ടും സിദ്ധാന്തത്തിലേക്ക് കൊണ്ടുപോയി മനസ്സിലെ ഈ സംശയവും വിപരിയവും ഭ്രമവും രണ്ടും മാറ്റി സിദ്ധാന്തത്തിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിൽ ശരിയായ ബോധത്തെ സ്ഫുരിപ്പിക്കുക. അതാണ് ഗുരു ഉപദേശത്തിന്റെ ശാസ്ത്രത്തിന്റെ ഉദ്ദേശം. അതാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ പൂർവപക്ഷവും സിദ്ധാന്തവും ഇരിക്കുന്നത്. അപ്പോൾ വേദാന്ത ചർച്ച, ഇത് നേരത്തെ ഞാൻ പറഞ്ഞു, ഇത് വാദകഥയാണ്. വാദകഥ എന്ന് പറയും, അതായത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ചർച്ചയാണ്, യുക്തി ചർച്ചയാണ്. ന്യായ ചർച്ചയും ഈശസ്യ മനന വ്യപദേശ ഭാഗ് എന്ന് പറയും. അതായത് ഈ ഇത് ന്യായ ചർച്ചയാണ്, യുക്തി ചർച്ചയാണ്. ഇതെന്തിനു വേണ്ടി ചെയ്യുന്നു? ഈശസ്യ മനനം വ്യപദേശ ഭാഗ്, ഇതിനാണ് ഈശ്വര മനനം എന്ന് പറയുന്നത്. ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് ഇതാണ്. ആത്മവിചാരം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ആ രീതിയിൽ ഇതിനെ ചിന്തിച്ച് കൊണ്ടുപോകും. അത് അങ്ങനെ നമ്മൾ ചിന്തിച്ച് വരുന്തോറും നമ്മുടെ മനസ്സിൽ സംശയങ്ങളുണ്ടാകണം. സംശയങ്ങളുണ്ടായില്ലെങ്കിൽ മൂഢൻ എന്നാണ് അതിനർത്ഥം, മന്ദബുദ്ധി എന്ന് ആണ് അതിനർത്ഥം. അപ്പോൾ സംശയങ്ങളുണ്ടായി ആ സംശയങ്ങളെ പരിഹരിച്ച് തന്നെ പോകണം. അതുകൊണ്ട് ഇത് കൂടുതൽ നമ്മളിത് ചിന്തിക്കുന്നതിന് വേണ്ടി, കൂടുതൽ ഇതിൻ്റെ അറിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതിനെ പ്രയോഗിക്കണം. ശ്രവണ മനനങ്ങൾക്ക് വേണ്ടിയാണ് ഇതിനെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാനതിൻ്റെ ആന്യം ഒരിക്കൽ കൂടി പറയാം. സത്യാനുതയം മിഥുനീകൃത്യ അത്യന്ത വിവിക്തയോഹോ ധർമ്മധർമ്മിണോഹോ ഇതരേതര അവിവേകേന അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യധർമാംശ്ച അധ്യസ്യ മിഥ്യാജ്ഞാന നിമിത്ത അഹമിതം മമേദം ഇതി നൈസർഗികോ അയം ലോകവ്യവഹാര. ഇതിൽ മിഥ്യാജ്ഞാന നിമിത്ത എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. ഇതിന് രണ്ട് തരത്തിൽ അർത്ഥം പറയുന്നുണ്ട്. ഈ ബ്രഹ്മസൂത്ര പഠനത്തിന് രണ്ട് സമ്പ്രദായങ്ങളുണ്ട് പ്രധാനമായിട്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നിനെ വിവരണ പ്രസ്ഥാനമെന്നും മറ്റൊന്നതിനെ ഭാമതി പ്രസ്ഥാനമെന്നും പറയും. ശങ്കരാചാര്യരുടെ ശിഷ്യൻ പത്മപാദാചാര്യർ, അദ്ദേഹത്തിന്റെ വ്യാഖ്യാനമാണ് പഞ്ചപാദിക. ആ വ്യാഖ്യാനം, അതിന്റെ വ്യാഖ്യാനം വിവരണം. ഇതിനെ തുടർന്നുള്ള ഒരു ചിന്താ പദ്ധതിയുണ്ട്. രണ്ടും അദ്വൈതം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല എന്നാണ് പ്രക്രിയ, അതായത് ശൈലിക്ക് ഭേദമാണ്. ആ വിചാര പദ്ധതി അനുസരിച്ച് ഇതിന്റെ പഠനത്തിന് അതിന് പറയുന്നത് വിവരണ പ്രസ്ഥാനം എന്ന് പറയും. ആ രീതിയിൽ വ്യാഖ്യാനങ്ങൾ, അതിന്റെ പഠനങ്ങൾ, ആ രീതിയിലുള്ള ചിന്ത വിവരണ പ്രസ്ഥാനം എന്ന് പറയും. അതായത് പത്മപാദ ആചാര്യർ പ്രകാശാത്മയതിയുടെ വിവരണം, അതിനെ തുടർന്ന് വരുന്ന ചിന്താപദ്ധതി. സന്യാസിമാരുടെ സമ്പ്രദായമൊന്നും അതിന് പറയും. അതാണ് പ്രധാനമായിട്ട് ശങ്കരാചാര്യരുടെ നേരിട്ടുള്ള ശിഷ്യനല്ല വാചസ്പതി മിശ്രൻ, അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, ഗൃഹസ്ഥാശ്രമിയായിരുന്നു. ഗൃഹസ്ഥാശ്രമിയായിരുന്നെങ്കിലും നൈഷ്ഠിക ബ്രഹ്മചാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ തുടർന്ന് ഭാമതി, നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം, സംസ്കൃത പുസ്തകമാണ് ഭാമതി, കൽപ്പതരു, പരിമളം, ഇങ്ങനെ തുടർന്നു പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ട്, അതിന് ഭാമതി പ്രസ്ഥാനം എന്ന് പറയും. ഭാമതി പ്രസ്ഥാനം അതനുസരിച്ചുള്ള ചിന്ത. അതിൽ ഈ വരുന്നത് ഇപ്പോൾ രണ്ട് വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനം എഴുതിയപ്പോൾ ചില പദങ്ങളുടെ അർത്ഥം, അതിലെല്ലാം അവരവരുടേതായ സ്വന്തമായ ചില കാഴ്ചപ്പാടുകൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതനുസരിച്ചാണ് ഈ പ്രസ്ഥാന ഭേദം വരുന്നത്. ഇതുകൂടാതെ വാർത്തിക പ്രസ്ഥാനം, ഇങ്ങനെയൊക്കെയുള്ള പ്രസ്ഥാനങ്ങൾ ഇതിനകത്തുണ്ട്, അതായത് ചിന്താ രീതികളുണ്ട്. ഇതിൻ്റെ എല്ലാം താല്പര്യം ഒന്ന് തന്നെ, പക്ഷെ ചില കാര്യങ്ങൾ എന്റെ അഭിപ്രായം എന്നതാണ്, എന്റെ അഭിപ്രായം എന്നതാണെന്ന് പറയും. ഉദാഹരണമായിട്ട് ഇവിടെ ഇപ്പം മിഥ്യാജ്ഞാനം എന്ന് പറയുന്ന പദത്തെ ഭാഷാ നിയമം അനുസരിച്ച് രണ്ടായിട്ട് വിരിക്കാം. മിഥ്യ അജ്ഞാനം, മിഥ്യ പ്ലസ് അജ്ഞാനം, അകഹ സവർണി ദീർഘ. മിഥ്യ ആകാരത്തിന് ശേഷം അജ്ഞാനം, അകാരം ഇരുന്നു കഴിഞ്ഞാൽ രണ്ടും കൂടെ ചേർന്നിട്ട് ആ എന്ന ദീർഘം വരും, നമുക്കറിയാം. അപ്പൊ മിഥ്യാജ്ഞാനം എന്നെടുക്കാം, അല്ലെങ്കിൽ മിഥ്യ മിഥ്യാജ്ഞാനം എന്നെടുക്കാം. മിഥ്യയായ ജ്ഞാനം, മിഥ്യാച തത് അജ്ഞാനം ച മിഥ്യാജ്ഞാനം എന്ന് വരും. പിന്നെ കർമ്മധാരയ സമാസം എന്ന് പറയും. മിഥ്യാച തത് അങ്ങനെ മിഥ്യാജ്ഞാനം. ഇപ്പം നീലം ച തത് ഉത്പലം ച നീലോത്പലം എന്ന് പറയുന്നു. പിന്നെ കർമ്മധാരയ സമാസം എന്ന് പറയും. മലയാളത്തിലും പഠിക്കുന്നതാണ്, അത് അങ്ങനെ എടുക്കും. മിഥ്യയായ അജ്ഞാനം അങ്ങനെ എടുക്കാം. മിഥ്യയായ അജ്ഞാനം, മിഥ്യയായ ജ്ഞാനം അങ്ങനെയും പറയാം. മിഥ്യയായ ജ്ഞാനം, കാരണം അവിടെ ദീർഘമൊന്നും വരുന്നില്ല. മിഥ്യാജ്ഞാനം അങ്ങനെ എടുക്കും. മിഥ്യാജ്ഞാനം, മിഥ്യയ്ക്ക് ശേഷം ജ്ഞാനമേ ഉള്ളൂ, അജ്ഞാനമില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മിഥ്യാ അജ്ഞാനം, ഇവിടെ മിഥ്യാജ്ഞാനം എന്നെടുക്കുന്നു. മിഥ്യയായ അജ്ഞാനം, അനിർവചനീയയായ അവിദ്യാശക്തി, അങ്ങനെ അർത്ഥം പറയും പത്മവാദാചാര്യരുടെ ശിഷ്യന്മാർ. പത്മവാദാചാര്യരും മറ്റും അങ്ങനെ അർത്ഥം പറയും. മിഥ്യയായ അജ്ഞാനം, രണ്ടിനും താല്പര്യം ഒന്ന് തന്നെ. ആ പദങ്ങളിൽ നിന്ന് അർത്ഥം എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്. മിഥ്യയായ അജ്ഞാനം, ആ പ്രശ്ലേഷം അവിടെ ഇടാം. പ്രശ്ലേഷം ഇടണമെന്നുള്ളത് നിർബന്ധമല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എങ്ങനെ ഇടുന്നു എന്നേയുള്ളൂ. മിഥ്യയായ അജ്ഞാനം, അനിർവചനീയയായ അവിദ്യാശക്തി, അങ്ങനെ എടുക്കും. പത്മവാദാചാര്യയുടെ അങ്ങനെ വ്യാഖ്യാനിക്കും. ഭാമതികാരൻ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? മിഥ്യാജ്ഞാനം എന്ന് വെച്ചാൽ ഭ്രമം. മിഥ്യയായ ജ്ഞാനം, മിഥ്യയായ ജ്ഞാനത്തെയാണ് ഭ്രമം എന്ന് പറയുന്നത്. മറ്റേ മിഥ്യയായ അജ്ഞാനം, ഇവിടെ മിഥ്യയായ ജ്ഞാനം, അങ്ങനെ എടുക്കുന്നു. മിഥ്യയായ ജ്ഞാനം, ഭ്രമം, രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ, രണ്ടും ഭ്രമമാണ്. പക്ഷെ ഒരു സമസ്ത പദത്തിൽ നിന്ന് അങ്ങനെ ഭിന്നമായ അർത്ഥം കൊടുക്കാം. വിവരണ പ്രസ്ഥാനം അനുസരിച്ച് മിഥ്യയായ അജ്ഞാനം, അനുവചനീയായ അവിദ്യാശക്തി, ഇവിടെ മിഥ്യാജ്ഞാനം, മിഥ്യയായ ജ്ഞാനം, ഭ്രമം, ഇങ്ങനെ രണ്ടർത്ഥം കൊടുക്കുന്നു. അത് ഭാമതി പക്ഷം അനുസരിച്ച് നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പക്ഷമല്ല, രണ്ടിനുമുള്ള അർത്ഥങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഏതെങ്കിലും പ്രത്യേകിച്ച് ഭാമതി പക്ഷമൊന്നോ അല്ലെങ്കിൽ വിവരണ പ്രസ്ഥമൊന്നോ പറയാതെ, പറയാത്ത രീതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ രണ്ടിലെയും ആശയങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രത്യേകിച്ച് ആരെങ്കിലും ഒരു പക്ഷം പഠിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല, കാര്യം മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് ഏത് അർത്ഥമാണോ നമുക്ക് സ്വീകാര്യമായി തോന്നുന്നത്, രണ്ട് സ്വീകാര്യമായി തോന്നുകയാണെങ്കിൽ അത് രണ്ട് സ്വീകരിച്ച് പോകാം. അപ്പോൾ മിഥ്യാജ്ഞാനം, ഭ്രമം എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ രണ്ടു കൂട്ടർക്കും യോജിക്കാമെന്നുള്ള അർത്ഥമാണ്. മിഥ്യാജ്ഞാനം, ഭ്രമം എന്ന് മനസ്സിലാക്കിയാൽ മതി. മിഥ്യാജ്ഞാനം നിമിത്തമായിട്ടാണ് പ്രപഞ്ച വ്യവഹാരങ്ങൾ എന്ന് പ്രത്യേകം എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അധ്യസ്യ എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും മിഥ്യാജ്ഞാനം എന്ന് എടുത്തു പറയുന്നത്. അധ്യസ്യ അധ്യാസം എന്ന് പറയുന്നത് തന്നെയാണ് അടുത്ത് പറയുന്നത് മിഥ്യാജ്ഞാനം എന്ന് പറയുന്നത്, രണ്ടും ഒന്ന് തന്നെ. അധ്യസ്യ എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും പറയണം മിഥ്യാജ്ഞാന നിമിത്ത. അതൊരു പ്രധാന കാര്യമാണ്. നമ്മൾ ഈ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും എല്ലാം ഒരു മിഥ്യാജ്ഞാനത്തിനടുത്ത് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു വിഷയമാണ്. നമ്മളെല്ലാം മുമുക്ഷുവാകുന്നതും ജിജ്ഞാസുവാകുന്നതും ബന്ധനസ്ഥനായിരിക്കുന്നതും സാധന അനുഷ്ഠിക്കുന്നതും അനുഷ്ഠിക്കാതിരിക്കുന്നതും പുണ്യവാനായിരിക്കുന്നതും പാപിയായിരിക്കുന്നതും എല്ലാം ഈ മിഥ്യാജ്ഞാന നിമിത്തമാണ് എന്ന് പറയും, ഭ്രമം നിമിത്തമാണ് എന്ന് പറയുമ്പോൾ അത് വളരെ ഗഹനമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞു ഇവിടെ ആചാര്യസ്വാമികൾ മിഥ്യാജ്ഞാന നിമിത്ത അജ്ഞാന നിമിത്തമായിട്ടാണ് ഈ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അതുകൊണ്ടാണ് മറ്റു ചില സ്ഥലങ്ങളിൽ പറയുന്നത് എന്താണ്, പരമാർത്ഥത്തിൽ ബന്ധമില്ല, മോക്ഷമില്ല, ഗുരുവില്ല, ശിഷ്യനില്ല എന്നൊക്കെ പരമാർത്ഥത്തിൽ, വ്യവഹാരത്തിലല്ല, വ്യവഹാരത്തിൽ അതെല്ലാം ഉണ്ട്, വ്യവഹാരത്തിൽ അതിനൊന്നും നിഷേധിക്കുകയല്ല, പരമാർത്ഥത്തിൽ അതില്ല എന്നൊരിടത്ത് പറയുന്ന ഈ കാരണം കൊണ്ടാണ്. കാരണം അടിസ്ഥാനപരമായിരിക്കുന്നത് ഈ മിഥ്യാജ്ഞാനമാണ്, ഭ്രമമാണ്, അധ്യാസമാണ്, അവിദ്യയാണ്, ഇതെല്ലാം പര്യായ പദങ്ങളായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഈ ലോകവ്യവഹാരങ്ങൾ നടന്നു വരുന്നു എന്നാണ്. ഇനി കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കും. ഈ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാം, അപ്പോൾ അതൊന്ന് വിശദീകരിക്കാം. അതിനുള്ള സമയമാണ് ഇനിയുള്ളത്. രണ്ടകാരം വരുന്നിടത്ത് പ്രസലേഷൻ ഒന്നും നിർബന്ധമില്ല. അത് സാധാരണ ഭാഷയുടെ പരിചയം കൊണ്ട് അറിയണം, വാക്കുകളുടെ പരിചയം ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം. അത് പ്രസലേഷൻ നമ്മൾ ഇട്ട് കഴിഞ്ഞാലും വിപരീത അർത്ഥം വരാം. കാരണം അങ്ങനെ ഇങ്ങനെ പ്രസലേഷൻ ഇടുന്നത് ശരിയല്ല എന്ന് പറയാം. ഇപ്പോൾ പ്രസലേഷൻ ഇട്ട് വെച്ച് കഴിഞ്ഞാലും, പ്രസലേഷൻ എന്ന് പറയുന്നത് പിൽക്കാലത്ത് ഉണ്ടായൊരു ഏർപ്പാടാണ്, ആദ്യകാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ട് വാക്കുകൾ കൂടി ചേർക്കുമ്പോൾ ദീർഘമെന്ന ദീർഘം തന്നെ അവിടെ കാണും. ഇപ്പോൾ വിപരീത അഭിപ്രായം പ്രസലേഷൻ ഇട്ടെന്ന് വിചാരിച്ച് മാറത്തില്ല, അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയും. ഇതാണ് കാരണം മിഥ്യാജ്ഞാനം എന്നാണ്. പിന്നെ അതെങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സന്ദർഭം അനുസരിച്ച്. വിവാദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അവസാനിക്കത്തുമില്ല ഇതിലല്ല ഒരു കാര്യത്തിൽ. അതുകൊണ്ട് എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തുടങ്ങിക്കഴിഞ്ഞു, ഇനി ഇത് അവസാനിക്കുന്നില്ലെന്നാണ്. പ്രസലേഷൻ ഇട്ടാലും ശരി, ഇട്ടില്ലെങ്കിലും ശരി, എങ്ങനെയായാലും അതിങ്ങനെ അനാദി അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം, ഈ ശാസ്ത്രജ്ഞന്മാരുടെ കാര്യങ്ങളിൽ തന്നെ, ശാസ്ത്രകാര്യങ്ങളിൽ തന്നെ ഒരു വിവാദ വിഷയം ഉണ്ടായിക്കഴിഞ്ഞോ അത് പിന്നെ ലോകാവസാനം വരെ നമ്മൾ കാത്തിരിക്കുന്നു, അപ്പോഴേ അതും അവസാനിക്കത്തുള്ളൂ. അതുകൊണ്ട് അതിന് പരിഹാരമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതല്ല ഈ ഇപ്പോൾ മിഥ്യാജ്ഞാനം രണ്ടുപേർ രണ്ട് രീതി വ്യാഖ്യാനിച്ച്, താല്പര്യം ഒന്നാണെങ്കിലും വ്യാഖ്യാനം രണ്ടു വന്നു. പ്രസലേഷൻ ഇട്ടു എന്ന് വിചാരിച്ച് അത് പരിഹരിക്കാൻ ഒക്കത്തില്ല, എടുക്കുക ഇടാതിരിക്കുക ചെയ്യാം, അതിന്റെ ആവശ്യമില്ലെന്ന് പറയും. മിഥ്യാജ്ഞാനം അത്രയേ ഉള്ളൂ എന്ന് പറയും. പ്രസലേഷൻ ഇടണമെന്നുള്ള വ്യാകരണത്തിന്റെ ഇതല്ല, അത് നമുക്ക് ഒരു സൗകര്യത്തിന് വേണ്ടി ഒരു ചിഹ്നം അങ്ങനെ കണ്ടുപിടിച്ചിടുന്നതാണ്. അതും പഴയകാലത്തൊന്നും ഇടത്തില്ലായിരുന്നു, പിൽക്കാലത്ത്. വ്യാകരണ നിയമം എന്ന് പറയുന്നത് നമ്മുടെ സൗകര്യം അനുസരിച്ചുണ്ടാക്കുന്നതാണ്. വ്യാകരണം എന്ന് പറയുന്നത് ആത്യന്തികമായി ശരിയെ നിർണ്ണയിക്കുന്ന ഒന്നല്ല, അത് ഒരു കുറേയൊക്കെ ഒന്ന് സൗകര്യത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഭാഷയുടെ ഒരു ഏകദേശം ഒരു ശരിയും തെറ്റും നിർണ്ണയിക്കുന്നത് മനുഷ്യന്റെ മനസ്സാണ്. വ്യാകരണം കൊണ്ടൊരിക്കലും ശരിയും തെറ്റും നിർണ്ണയിക്കാൻ ഒക്കത്തില്ല. കാരണം പാണിനി എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങൾ പാണിനിയെ തന്റെ സൂത്രത്തിൽ തെറ്റിച്ചിട്ടുണ്ട്. പാണിനിയുടെ വ്യാകരണമാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അതിൽ ചില നിയമങ്ങൾ, സന്ധിക്കും സമാസത്തിനും മറ്റു കാര്യങ്ങൾക്കുമുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് അതേ നിയമങ്ങൾ പാണിനി തന്നെ തന്റെ സൂത്രത്തിൽ തെറ്റിച്ചാണ് സൂത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ അതിന് വ്യാഖ്യാനം എഴുതിയ ആളാണ് വാർത്തികാരൻ, വരരുചി അല്ലെങ്കിൽ കാർത്തികായൻ. പിന്നെ അതിന് ഭാഷ്യം എഴുതി പതഞ്ജലി മഹർഷി. ഇവരെല്ലാവരും വ്യാകരണ നിയമങ്ങളെ തെറ്റിക്കുന്നതിൽ മുൻപന്തി നിൽക്കുന്നവരാണ്. ഭാഷ്യമോ വാർത്തികമോ ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ കാണും, അവിടെയെല്ലാം ഇവർ അവരുടെ കാര്യത്തിൽ ഈ നിയമങ്ങളൊന്നും ബാധകമല്ല. മുനി സ്വാതന്ത്ര്യമാപന്ന യത് ഇച്ഛതി കരോതി തത്. അതിനവർ പറയുന്ന ഒരു പ്രമാണം, അല്ലെങ്കിൽ പ്രഭു എന്നും പറയും. മുനി സ്വാതന്ത്ര്യം സ്വീകരിച്ചുകൊണ്ട് താൻ എന്താഗ്രഹിക്കുന്നു അത് ചെയ്യും, അതിന് വേറെ ആരും ചോദിക്കാൻ പാടില്ല. ശരി തെറ്റുമെന്ന് അവിടെ വിഷയമല്ല. അതുകൊണ്ട് പാണിനിക്കും വരരുചിക്കും പതഞ്ജലിക്കും എല്ലാം ഈ നിയമങ്ങളൊന്നും ബാധകമല്ല. അവരുണ്ടാക്കി വയ്ക്കുന്ന നിയമങ്ങളെ തന്നെ അവർ തെറ്റിക്കും. എന്നുവെച്ചാൽ അത് നമുക്കൊരു സൂചന തരുന്നതാണ്, ദുരുദ്ദേശത്തിലൊന്നുമല്ല. ഇതിൽ വ്യാകരണത്തിലൊന്നും അങ്ങനെ ഒരു കടുംപിടുത്തം പിടിക്കണ്ട. ഇപ്പോ ശങ്കരാചാര്യര്, മാധ്വാചാര്യര്, രാമാനുജാചാര്യര്, ഇവർ മൂന്നുപേരും വ്യാകരണം അറിയാത്തവരല്ല. മൂന്നുപേർക്കും നല്ലവണ്ണം വ്യാകരണം അറിയാം. എന്നാ പിന്നെ മൂന്നുപേരുടെയും വ്യാഖ്യാനം എന്താ ഒരുപോലെ വരാത്തത്? അപ്പം വ്യാകരണം അനുസരിച്ചല്ല വ്യാഖ്യാനം ചെയ്യുന്നത്. വ്യാകരണം അറിയാത്തതുകൊണ്ടാണോ ഇവരുടെ മൂന്നുപേരുടെയും ഭാഷ അറിയാത്തതുകൊണ്ടാണോ ബ്രഹ്മസൂത്രം മൂന്നുപേരും മൂന്ന് രീതി വ്യാഖ്യാനിച്ചു? പ്രത്യക്ഷമായും പരസ്പര വിരുദ്ധമായ രീതിയിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു. പിന്നെ അതിൽ തുടർന്നു വന്ന പണ്ഡിതന്മാർ ആരെങ്കിലും യോജിച്ചിട്ടുണ്ടോ ഈ വ്യാഖ്യാതാക്കൾ? ഇവർക്കൊന്നും വ്യാകരണം അറിയാൻ വയ്യാത്തതുകൊണ്ടാണോ? പണിനിയും പഠിച്ചിട്ടില്ല. അതല്ല, അത് വ്യാഖ്യാനിക്കുന്നതൊക്കെ അവരവരുടെ മനസ്സിലിരിക്കുന്ന വ്യാഖ്യാനിക്കുന്നു. അവരവരുടെ സിദ്ധാന്തങ്ങൾ ഈ ശാസ്ത്ര സഹായത്തോടുകൂടി ആവിഷ്കരിക്കുന്നു. അവരവരുടെ സിദ്ധാന്തങ്ങൾക്ക് വേണ്ടത് ഇതിനകത്തുണ്ട്. ഭഗവത്ഗീതയോ ഉപനിഷത്തോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏത് സിദ്ധാന്തവും സമ്മർദ്ദിക്കാം. അതിനുള്ള സാമർഥ്യവും ബുദ്ധിശക്തിയും ഉണ്ടെങ്കിൽ എന്നുവെച്ചാൽ ഓരോ കണ്ടെത്തലുകളാണ്, അക്ഷയമായ ഖനിയാണ് വേദമെന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് എല്ലാം കണ്ടെത്താൻ പറ്റും. ദ്വൈതമോ അദ്വൈതമോ വിശിഷ്ടാദ്വൈതമോ ശുദ്ധാദ്വൈതമോ ഭേദാഭേദാദ്വൈതമോ എന്തെല്ലാം അദ്വൈതങ്ങളാണ്, നമ്മളതൊന്നും ഇപ്പൊ പഠിക്കുന്നില്ല. അദ്വൈതം തന്നെ, അദ്വൈതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒന്നേ ഉള്ളൂ എന്നാണ്. പക്ഷെ ഈ അദ്വൈതങ്ങൾ തന്നെ നൂറിൽ ശിഷ്ടമുണ്ട്. അദ്വൈതം എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നേ ഉള്ളൂ എന്നാണ്. ഭേദാഭേദാദ്വൈതം, അനുവചനീയ അദ്വൈതം, അചിന്ത്യ അദ്വൈതം, ഇങ്ങനെയൊക്കെ ഒരുപാട് അദ്വൈതങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ വരുന്നു, ഒരു അദ്വൈതത്തിൽ എങ്ങനെ ഈ പല അദ്വൈതം വരുന്നു, ഇതൊക്കെ ഓരോ വ്യക്തികൾ കണ്ടെത്തുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം, സത്യം പല മുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു, പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ആചാര്യന്മാർക്ക് അത് അവരവരുടേതായ ഭാഷയിൽ അവരവരുടേതായ കണ്ടെത്തലിൽ കൂടി അവതരിപ്പിക്കുന്നു. വ്യാകരണത്തിനൊന്നും അവിടെ വലിയ സ്ഥാനമില്ല. ഈ വ്യാകരണം എന്ന് പറയുന്നത്, ഇപ്പോ ഒരു ഉദാഹരണം പറയാം, എല്ലാവരും കേട്ടിരിക്കും ശിവമഹിമന സ്തോത്രം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ ഒരു സ്തോത്രം. ആ ശിവമഹിമന സ്തോത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാവും, ആ ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള സ്തോത്രമാണ്. സ്പഷ്ടമായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ആ സ്തോത്രത്തിന് മധുസൂദന സരസ്വതി എന്ന് പറയുന്ന വലിയ പണ്ഡിതനൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, ഹരിഹര വ്യാഖ്യാനം. അതായത് അത് വിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു സ്തോത്രമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതെങ്ങനെ സാധിച്ചു എന്ന് വെച്ചാൽ വ്യാകരണം കൊണ്ട് സാധിച്ചിരിക്കുകയാണ്. ശിവനെ സ്തുതിക്കുന്ന ഒരു സ്തോത്രം വിഷ്ണുവിനെ സ്തുതിക്കുന്നതായിട്ട് വ്യാഖ്യാനിക്കണമെങ്കിൽ അത് ഓരോ പദങ്ങളും കഥകളും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ശ്രദ്ധിച്ചെന്ന് വായിച്ചു നോക്കുക, ഒരുപാട് കഥകൾ വരുന്നുണ്ട്, പൗരാണികമായ കഥകൾ, സന്ദർഭങ്ങൾ എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇത് മുഴുവൻ വിഷ്ണുപരമായി വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം വായിച്ചു കഴിഞ്ഞാൽ ഇത് ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ളതാണെന്ന് നമുക്ക് പറയാനേ പറ്റത്തില്ല. കാരണം മുഴുവൻ വിഷ്ണുവിന്റെ സ്തുതികളാണ്. അതായത് അവിടെ പാമ്പെന്നോ ചന്ദ്രകലയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പക്ഷത്തിൽ അത് പത്മവും ഗദയും ഒക്കെ ആയി മാറും. അതിനൊക്കെയുള്ള വ്യാകരണം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അപ്പൊ അതെങ്ങനെ സംഭവിക്കുന്നു, നമുക്ക് സ്പഷ്ടമായിട്ടും അറിയാം ഇത് ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ്, ശിവനെ കുറിച്ചാണെന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കേണ്ടി വരും ഇത് വിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ടാണ്. അവിടെ അനന്തശയനവും പാലാഴിയും പാൽക്കടലും കൈലാസമൊക്കെ പോയി, അതിന് പേരെ ഇതെല്ലാം പ്രത്യക്ഷപ്പെട്ട് ഈ വാക്യങ്ങളിൽ ഈ വരികളിലൂടെയാണ് ഈ അർത്ഥമെല്ലാം എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ചിരിക്കുന്ന എന്ത്, പാണ്ഡിത്യം, സംസ്കൃതം, വ്യാകരണം തന്നെ. അപ്പൊ വ്യാകരണം കൊണ്ടൊന്നും സാധിച്ചടയാം എന്ന് നമ്മൾ വിചാരിക്കണ്ട. അത് വ്യക്തിയുടെ മനോധർമ്മം, പാണ്ഡിത്യം, കഴിവ്, വാസന ഇതൊക്കെ അനുസരിച്ചാണ് ഇതൊക്കെ പണ്ഡിതന്മാർ ഇതൊക്കെ ചെയ്യുന്നു, അവരുടെ താല്പര്യം അല്ലെങ്കിൽ ഒരു വിനോദം അങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ടിവിടെ ഈ വ്യാകരണത്തിൽ പിന്നെ വ്യാകരണം ആവശ്യമാണ്. നമ്മുടെ ആശയങ്ങളെ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി നമുക്ക് വ്യാകരണത്തെ ആശ്രയിക്കാം. അല്ല, വ്യാകരണത്തിലൂടെ ഒരു ആശയത്തെ ഒരിക്കലും ശാസ്ത്രത്തിൽ ആവിഷ്കരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അധ്യാസം എന്ന് പറയുന്നത് നമ്മുടെ അതിന്റെ തുടക്കമാണ്. അബോധത്തിൽ, അബോധതലത്തിൽ അതിന്റെ സൂക്ഷ്മം എവിടെ, മിഥുനീകരണം, അവിവേകം, അത് കഴിഞ്ഞ് ശരിക്കും അധ്യാസം സംഭവിക്കുന്നത് നമ്മുടെ ബോധമണ്ഡലത്തിലാണ്. ബോധമണ്ഡലത്തിൽ തന്നെയാണ് അധ്യാസം സംഭവിക്കുന്നത്, അതിന്റെ സൂക്ഷ്മ തലങ്ങളാണ് സംഭവിക്കുന്നത്. മാറ്റവും അതുപോലെ ആയിരിക്കും സംഭവിക്കുന്നത്. അധ്യാസത്തിന്റെ മാറ്റവും ബോധമണ്ഡലത്തിൽ സംഭവിച്ചു തുടങ്ങി അബോധതലത്തിൽ അത് അവസാനിക്കുന്നു. അബോധതലത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്കറിയാൻ പറ്റത്തില്ല. തുടക്കം പോലെ തന്നെ അവസാനം. സൂക്ഷ്മത്തിൽ നിന്നും അധ്യാസം തുടങ്ങി സ്ഥൂലമായി പ്രകടമാകുന്നു. അത് നശിക്കുമ്പോഴും അതിലെ ഒരു കാരണം നോക്കുക, ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്നു. ഉണർന്നു വരുന്ന നിമിഷം നമുക്ക് പിടികിട്ടുന്നില്ല, പക്ഷേ ഉണർവ് നമുക്ക് പിടികിട്ടുന്നുണ്ട്. ഉറക്കത്തിലേക്ക് പോകുന്നു അതുപോലെ തന്നെ. ഉറക്കത്തിലേക്ക് കടക്കുന്ന നിമിഷം നമുക്ക് പിടികിട്ടുന്നില്ല, പക്ഷെ അങ്ങോട്ട് പോകുന്ന യാത്ര നമുക്കറിയാം. അപ്പോൾ അത് തന്നെ ഇവിടെ സംഭവിക്കുന്നത്. ആ സൂക്ഷ്മത്തിൽ നിന്ന് അധ്യാസം സംഭവിച്ച് വന്നു വന്ന് സ്ഥൂലത്തിലേക്ക് വരുന്നു. അധ്യാസം നശിക്കുകയാണെങ്കിലും ആ സ്ഥൂലത്തിൽ നിന്ന് അത് ക്രമേണ മാറി മാറി അബോധതലത്തിലേക്ക് പോയി അത് നശിക്കുന്നു. അപ്പോൾ അബോധതലത്തിൽ നടക്കുന്ന ഒന്നും നമുക്ക് വ്യക്തമാകത്തില്ല. ബോധതലത്തിൽ അധ്യാസം വ്യക്തമാണ്, അത് മറ്റൊരാളുടെ അടുത്ത് ചോദിക്കേണ്ടതായിരിക്കില്ല, നമ്മളത് അറിയുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നതിന് സുഷുപ്തിയും ജാഗ്രതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിച്ചാണ്. പിന്നെ വാചസ്പതി മിശ്രയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, നൈഷ്ഠിക ബ്രഹ്മചര്യയായിരുന്നു അദ്ദേഹം, ഗൃഹസ്ഥാശ്രമി, അതായത് ഗൃഹസ്ഥധർമ്മം അദ്ദേഹം സ്വീകരിച്ചെങ്കിലും അദ്ദേഹം ഈ നിരന്തരം ഈ ശാസ്ത്രചിന്തയിൽ ആത്മവിചാരത്തിന് കഴിഞ്ഞതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വിസ്മരിച്ചു പോയി. അദ്ദേഹത്തിന്റെ നിത്യകർമ്മങ്ങൾ കഥയാണ്, അതിൽ കുറെ യാഥാർത്ഥ്യമുണ്ട്. എല്ലാം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യ ഭാമതി എന്നാണ് ഭാര്യയുടെ പേര്, ഭാമതി വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അദ്ദേഹം ഇതാരാണ് എന്താണെന്ന് ചോദിച്ചില്ല. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിന് മുഴുവൻ ഇതാണ്, എല്ലാ ശാസ്ത്രങ്ങൾക്കും വ്യാഖ്യാനം എഴുതിയ ആളാണ്. ന്യായ വൈശേഷികങ്ങൾ, സാഖ്യം, യോഗം, വേദാന്തം, പൂർവമീമാംസ, ഇതിനെല്ലാത്തിനും വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ആളാണ് വാചസ്പതി മിശ്ര. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്തു കഴിഞ്ഞെങ്കിലും നീ ആരാണെന്ന് അദ്ദേഹം ചോദിച്ചിട്ടില്ല. അത് ചോദിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ ചിന്ത മുഴുവൻ ഇതിലായിരുന്നു, ഈ ശാസ്ത്രചിന്തയിലും ആത്മവിചാരത്തിനുമായിരുന്നു. അങ്ങനെ ഏതോ ഒരു സമയത്ത് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്നാണ്, നീ ആരാണെന്ന്. അപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങയുടെ ഭാര്യയാണെന്ന് പറഞ്ഞു. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചിന്തിച്ചിട്ട് പിന്നെയാണ് അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഭാര്യാധർമ്മമൊന്നും നിർവഹിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ഈ ബ്രഹ്മസൂത്രത്തിന്റെ വ്യാഖ്യാനം രചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ തീർത്തതിന് ശേഷം ഭാര്യയെ വിളിച്ച് പറഞ്ഞു, ശരി, നിനക്ക് ഒരു പുത്രനുണ്ടായിട്ടില്ല, നീ എൻ്റെ ഭാര്യയാണെങ്കിലും, പക്ഷെ നീ അതുകൊണ്ട് ദുഃഖിക്കണ്ട. ഞാൻ എഴുതുന്ന ഈ ഗ്രന്ഥം നിന്റെ പേരിൽ അറിയപ്പെടും, ഭാമതി എന്നുള്ള പേരിൽ പിൽക്കാലത്ത് അറിയപ്പെടും. ഒരു പുത്രൻ നിനക്കുണ്ടാകുന്നതിന് പകരം, ഒരു പുത്രൻ എന്ന് പറയുന്നത് സൽകീർത്തി ഉണ്ടാക്കാനും യശസ്സിനെ നിലനിർത്താനും വേണ്ടിയാണ്. അത് ഈ ഭാമതി എന്ന് പറയുന്ന ഈ വ്യാഖ്യാനത്തിലൂടെ നിനക്ക് ആ പ്രയോജനം ഉണ്ടാകും എന്ന് ഭാര്യയോട് പറഞ്ഞ് അനുഗ്രഹിച്ച് അവർക്ക് തത്വോപദേശം ചെയ്ത് അനുഗ്രഹിച്ചു എന്നാണ്. അപ്പൊ ഇവിടെ ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന ആള് ചോദിച്ചിരിക്കുന്നത് ഈ നൈഷ്ഠിക ബ്രഹ്മചര്യവും ഗൃഹസ്ഥാശ്രമവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ്. അത് ഇപ്പോൾ തൽക്കാലം അത് പ്രയാസമാണ്. പണ്ടങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ച് തൽക്കാലം അത്ര ഒരു പരീക്ഷണത്തിന് മുതിരണ്ട, അത് ആത്മഹത്യാപരമായി പോകും. അതുകൊണ്ട് അതിന് തൽക്കാലം മുതിരണ്ട എന്നൊരു വ്യക്തിപരമായ ഉപദേശം കൂടി ഇതിനകത്തുണ്ട്. അടുത്ത് ചോദിക്കുന്നത് ഒരാൾ പ്രപഞ്ചത്തെ കാണുന്ന അധ്യാസമാണ്, അതാണ് ചോദ്യം. അത് അധ്യാസമാണ്, പ്രപഞ്ചത്തെ കാണുന്നതും ഈ പ്രപഞ്ചത്തെ ശരീരം ഉൾപ്പെടെയുള്ളതിനെ ആത്മാവിൽ നിന്ന് ഭിന്നമായി കാണുന്നതും എല്ലാം അധ്യാസമാണ്. മുക്തൻ അജ്ഞാനമുണ്ടോ എന്നാണ്. അജ്ഞാനമുള്ളയാൾ മുക്തനല്ല, അത് സ്പഷ്ടമാണ്. മുക്തൻ അജ്ഞാനം ലേശമില്ല എന്നാണ്. പിന്നെ മുക്തന്റെ വ്യവഹാരങ്ങൾക്ക് അതിനെല്ലാം ശാസ്ത്രത്തിൽ പല സമാധാനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വ്യവഹാരം നടക്കുന്നതുകൊണ്ട് അവിടെ അജ്ഞാനമുണ്ടോ? ഇല്ല എന്നുള്ളതാണ്, പൂർണ്ണമായും ഇല്ല എന്നാണ്. ജ്ഞാനാഗ്നി കൊണ്ട് അജ്ഞാനത്തെ നശിപ്പിച്ച് ലോകഹിതത്തിന് വേണ്ടി മുക്തൻ വ്യവഹരിക്കുന്നു എന്നാണ്. ഇവിടെ അജ്ഞാനം പൂർണ്ണമായും നശിച്ചിരിക്കുന്നു, അത് അതിനെ ബാധ്യത അനുവർത്തിയെന്നും ശാസ്ത്രത്തിൽ അത് നമ്മളിനി ചർച്ച ചെയ്യും. അവിടെ അജ്ഞാന ലേശം പോലും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അവിടെ അജ്ഞാനം ഉണ്ടെന്ന് കൽപ്പിക്കുന്നതിലും ദോഷമൊന്നുമില്ല. അത് ആ കൽപ്പിക്കുന്ന അജ്ഞാനിയുടെ അജ്ഞാനത്തിന്റെ ഒരു ഭാഗം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അജ്ഞാന ലേശവും അവിടെയില്ല. അജ്ഞാന ലേശം ഉണ്ടെങ്കിൽ അത് ജ്ഞാനിയല്ല, സ്പഷ്ടമാണ്. അതായത് നേരത്തെ പറഞ്ഞല്ലോ, മധ്യാഹ്ന പ്രകാശം ഇരുട്ടല്ല, ഇരുട്ടൊരിക്കലും മധ്യാഹ്ന പ്രകാശമല്ല, രണ്ടും ഒരുമിച്ചിരിക്കില്ല. ജ്ഞാനവും അജ്ഞാനും പരസ്പര വിരുദ്ധമാണെന്ന് പറഞ്ഞാണ് ഇവിടെ തുടങ്ങുന്നത്. അതുകൊണ്ട് ജ്ഞാനി വ്യവഹരിക്കുന്നു എന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞ് ഒരിക്കലും അവിടെ അജ്ഞാനമില്ല എന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്ര സിദ്ധാന്തം. ശരി, ഇനി നമ്മൾ തുടർന്ന ക്ലാസ്സിൽ ഒരു ചർച്ചയും ഒരു സ്മരണയോടുകൂടി നമ്മുടെ ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കുകയാണ്.
1: ഓം നമഃശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ഇപ്പം മണ്ണിന് ഒരു കാര്യമല്ല, പല കാര്യങ്ങളുണ്ട് എന്നിപ്പം അതിൽ നിന്ന് മനസ്സിലായോ? അതുകൊണ്ടെന്താ അങ്ങനെ മനസ്സിലാക്കിയുള്ളൂ? ഇത് ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാക്കാം. ഒരു കാര്യം ആയിട്ടിരിക്കുമ്പോൾ അതിന് മറ്റൊരു കാര്യമാകാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു കാര്യ രൂപത്തിലിരിക്കുമ്പോൾ അത് മറ്റൊരു കാര്യത്തിന് പ്രതിബന്ധമാണ്, മറ്റൊരു കാര്യത്തിന് പ്രതിബന്ധമാണ്. പക്ഷേ ആ മണ്ണിൽ, അതേ മണ്ണിൽ തന്നെ നമുക്ക് മറ്റൊരു കാര്യമായി മാറ്റാം, പിന്നെ വേറൊന്നായി മാറ്റാം. അപ്പം ഈ ഓരോ ഭാവങ്ങളും ആ മണ്ണിലുള്ളത് തന്നെ, ഒന്നും മറ്റൊന്നിനെ പ്രതിബന്ധം സൃഷ്ടിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു സമയം ഒന്നായിരിക്കാൻ പറ്റും, മറ്റൊന്നാകാൻ പറ്റുന്നില്ല. അത് ആണ് അനുഭവത്തിലും അങ്ങനെയാണ്. മണ്ണിനൊരു കാര്യം മാത്രമല്ല, നൂറുകണക്കിന് കാര്യങ്ങളുണ്ടാകും. പക്ഷെ ഒരു സമയം ഒന്നും എന്തുകൊണ്ട് മറ്റേതാകുന്നില്ല? സ്പഷ്ടമല്ലേ? ഉരുണ്ടിരിക്കുന്നതുകൊണ്ട് അത് പരന്നിരിക്കുന്നില്ല. നിങ്ങൾ പരന്നിരിക്കുന്നതുകൊണ്ട് അത് ഉരുണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ അതിന് അങ്ങനെ ഒരു ഭാവമില്ല എന്നർത്ഥമുണ്ടോ? ഇല്ലല്ല. ഇതെല്ലാം മണ്ണിലിരിക്കുകയാണ്, നാനാഭാവങ്ങൾ. അതുകൊണ്ടാണ് അതിന് മറ്റൊന്നായി മാറാൻ കഴിയും. അല്ലെങ്കിൽ എങ്ങനെ അതിന് നാനാഭാവങ്ങളെ പ്രാപിക്കാൻ പറ്റും? നാനാഭാവങ്ങൾ അതിലുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ എവിടെയാണ് കാണുന്നത്? മണ്ണിൽ. വേറെ ഒരിടത്ത് കണ്ടു. ഒരു കാരണം തന്നെ നാനാരൂപാന്തരങ്ങളെ പ്രാപിക്കുന്നു. ആ നാനാരൂപാന്തരങ്ങളും അതിൽ തന്നെയാണ്. ഒരേ ഒരു തകരാറേ ഉള്ളൂ, ഒരു സമയം അതിന് രണ്ടാകാൻ പറ്റുന്നില്ല. ഒരു സമയം പരന്നിരിക്കാനും നുകർന്നിരിക്കാനും പറ്റും. ഒരു സമയം നമുക്ക് നിൽക്കാനും പറ്റുന്നില്ല, നടക്കാനും പറ്റുന്നില്ല. ഒരേ സമയം രണ്ടും കൂടെ ചെയ്യാൻ പറ്റില്ല, ഒന്നേ പറ്റും. ഇത് കാര്യങ്ങളുടെ ഒരു സ്വഭാവമാണ്. പക്ഷേ ഇതിൽ തന്നെ സർവ രൂപങ്ങളും ഭാവങ്ങളും ആ ഒരേ വസ്തുവിൽ തന്നെ നമുക്ക് കാണാമെന്നുള്ളതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഇതെല്ലാം അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് കാണാൻ കഴിയുന്നത്. ഈ നാനാഭാവങ്ങൾ ഇങ്ങനെ പ്രകടമാകുന്നത്, ഒന്ന് വരുമ്പോൾ മറ്റൊന്ന് മറയുന്നു, മറ്റൊന്ന് വരുമ്പോൾ വേറൊന്ന് മറയുന്നു, മൂന്നാമതൊന്ന് പ്രകടമാകുന്നു. ഇതിനാണ് അഭിവ്യക്തി എന്ന് പറയുന്നത്. ഓരോന്നും ഇങ്ങനെ പ്രകാശിക്കുകയാണ്, പ്രകടമാകുകയാണ്. ഒന്നിൽ തന്നെ എല്ലാം അതിനകത്തുണ്ട്. ഒരേ സുഷുപ്തിയിൽ നിന്ന് തന്നെ ഈ ജാഗ്രതയും സ്വപ്നവും പ്രകടമാകുന്നു. ഇതെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ നമ്മുടെ സങ്കല്പത്തിലും നമ്മുടെ ഭാവനയിലൊന്നും കാണുന്നത് പോലെയല്ല. അത് ലയിച്ചിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ കട്ടി പിടിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഭാവനകൾ പരമാർത്ഥമായിട്ട് ബന്ധമുള്ളതല്ല. പക്ഷെ ഒരേ സത്ത് തന്നെ നാനാരൂപഭാവങ്ങളെ പ്രാപിച്ചിരിക്കുന്നു. ഒരേ സത്തിൽ നിന്ന് തന്നെ ഇത് പ്രകടമാകുന്നതുകൊണ്ട് എല്ലാ സത്തിലുള്ളത് തന്നെ, ഒരേ മണ്ണിൽ നിന്ന് തന്നെ നാനാ രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എല്ലാം അതിലുള്ളത് തന്നെ. എല്ലാത്ത എവിടെ നിന്ന് വരും? ആ രൂപം എന്തിൻ്റെ എന്നാണ് നിങ്ങൾ പറയുന്നത്? മണ്ണിൻ്റെ എന്നാണ്. പിന്നെ അത് അതില്ല എന്നങ്ങനെ പറയാൻ പറ്റും? അത് മണ്ണിൻ്റെ ആണെന്ന് പറയും, മണ്ണിന് അതല്ല. പിന്നെ ഒന്നേ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഇപ്പോൾ ഞാൻ ഒന്നേ കാണുന്നു, മറ്റൊന്ന് കാണുന്നില്ല. അപ്പം അതങ്ങനെയാണ് അഭിവ്യക്തി എന്ന് പറയുന്നത്, പ്രകാശിക്കുക. അപ്പോൾ എന്തുകൊണ്ട് അത് ഉരുണ്ടിരുന്നപ്പോൾ പാത്രത്തെ കണ്ടില്ല? എങ്ങനെയാണോ ഇരുട്ട് ഈ വസ്തുക്കൾക്കെല്ലാം ഒരു ആവരണം ഉണ്ടാക്കിയത്, അതുപോലെ ഈ ആകാരം പാത്രം എന്നുള്ള ആകരണത്തിന് ആകാരത്തിൻ്റെ ഒരു ആവരണമായി എന്ന് പറയാം. പ്രതിബന്ധമെന്ന് ഞാൻ പറഞ്ഞു, ഇവിടെ പറയുന്നു അത് ആവരണമാകുന്നു. അതുകൊണ്ടാണ്. പക്ഷേ ആവരണം എന്ന് പറയുമ്പോൾ അതിന് ഒരു ചോദ്യം വരും. ഇപ്പോൾ തുണി കൊണ്ട് ആവരണം ചെയ്യുന്നു വസ്തുവിന്, എപ്പോഴും ആവരണം ചെയ്യുന്നത് അതിൽ നിന്ന് ഭിന്നമായി ഒന്നിനെ ആവരണം ചെയ്യാൻ പറ്റും, ഒന്നിനെ അതിനെ തന്നെ ആവരണം ചെയ്യാൻ പറ്റത്തില്ല. പാത്രം നമുക്ക് തുണി കൊണ്ട് മൂടി വയ്ക്കും, അല്ലെങ്കിൽ ഇരുള കൊണ്ട് അതിനെ മൂടാം. ഇരുള് അത് മറ്റൊന്നാണ്, പാത്രമാണ്. ഇരുള് നശിക്കുമ്പോൾ പാത്രം നശിക്കുന്നില്ല. എപ്പോഴും ആവരണം ചെയ്യുന്ന മറ്റൊന്നാണ്. നിങ്ങൾ പറയുന്നു ഈ മണ്ണിൽ പാത്രമുണ്ട്, പക്ഷേ ആ ഉരുണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ മറ്റൊരു കാര്യരൂപം ഇതിനാവരണമായി, അതുകൊണ്ട് അത് പ്രകാശിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഒന്നേ ഉള്ളൂ, മണ്ണെന്ന് പറയുന്ന ഒരു വസ്തുവേ ഉള്ളൂ. രണ്ടില്ല ആവരണം ചെയ്യും, രണ്ടുള്ളിടത്തെ ആവരണം സംഭവിക്കും. അതുകൊണ്ട് പാത്രം എന്തുകൊണ്ട് കാണുന്നില്ല? ഉരുൾ അതിനെ ആവരണം ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. രണ്ടു ഒരിടത്തല്ലേ, ഒന്നിലല്ലേ ഇതെല്ലാം. രണ്ടില്ലാത്തടത്ത് എങ്ങനെ ആവരണം വരും എന്ന് തിരിച്ചു ചോദിക്കുന്നു. സത്കാര്യവാദിയോട് ചോദിക്കുകയാണ്. അറിവിന് തലവേദന എടുക്കുന്നുണ്ട്, ഇവിടെ നല്ല വരുന്നുണ്ട്. തലവേദന എടുക്കുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കളയുക. പിന്നെ തലവേദന വരുന്നു. സത്കാര്യവാദവും അസത്കാര്യവാദവും ശൂന്യവാദവും കേൾക്കുമ്പോൾ ചെറുപ്പം തല ചൂടായി പോകും. ഇത് വളരെ കൂളായിട്ടത് മനസ്സിലാക്കിയാൽ മതി. അത് ഭാരമുള്ള കാര്യമാണെന്ന് ചിന്തിക്കരുത്. ഞാൻ പറയുന്ന ലാഘവത്തിൽ തന്നെ കേൾക്കാനും ശ്രമിക്കുന്നു. പ്രശ്നമൊന്നുമില്ല, മസിൽ പിടിക്കരുത്. എന്നാ ശരിയാവും, ഇതൊരു ഭയങ്കര സംഗതി പറയുകയാണ്. ചിലർക്ക് ഇത് ഇടിവെട്ടേറ്റതുപോലെ തോന്നുന്നു. കഠിനമായി പാമ്പ് കടിച്ചവന് ഇടിവെട്ടിയെന്ന് പറഞ്ഞാല് ഇത്തരക്കുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. സംഗതി വളരെ സിമ്പിളാണ്. നമ്മളതിനെ സമീപിക്കുന്ന ആ സമീപനത്തിനേ ഉള്ളൂ. ലളിതമായി അതിനെ സമീപിച്ചാൽ ലളിതം. ഏത് തത്വചിന്തയും വളരെ അനായാസമായി നമ്മൾ സമീപിച്ചാൽ അത് അനായാസം. ഇത് തുടങ്ങുമ്പോൾ തന്നെ ശ്വാസം പിടിച്ച് മസിൽ പിടിച്ചിരിക്കുന്നതാ എന്താ ഒരു ഭയങ്കര കാര്യം പറയാൻ. സത്കാര്യവാദം ഇതുവരെ കേട്ടിട്ടില്ലാത്ത അവിടെ തെറ്റു. പിന്നെ ഒന്നും തെളിയിക്കേണ്ട ലളിതമായ ഇതിൻ്റെ പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് അത്രയ്ക്കേ ഉള്ളൂ. ഇത് കാര്യം പറയുമ്പോൾ എന്തോ ആകാശ കോടാലി പോലെ തോന്നുന്നു. ആകാശമില്ല, ആകാശത്തിന് കോടാലി. അത്രയും സിമ്പിളാണ് ഈ കാര്യം. അങ്ങനെ മനസ്സിലാക്കുന്നൊരു ശീലം നേരെ തിരിച്ച നമ്മൾ ലഘുവായതിനെ ഗൗരവത്തോടെ എടുക്കും, ഗൗരവമുള്ളതിനെ ലഘുവായിട്ട് കൊടുക്കും, തിരിഞ്ഞു പോകും. അതുകൊണ്ട് അതിൽ മണ്ണിൽ ആ പാത്രത്തെ കാണാത്തത് അത് മറ്റൊരു ഷേപ്പിലിരിക്കുന്നുണ്ടാണ്. അത് ആ പാത്രത്തിന് ആവരണമെന്നാണ് പറയുന്നത്. സത്കാര്യവാദി പറയുന്നു അത് നടക്കത്തില്ല. ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളത് അംഗീകരിക്കത്തില്ല. എന്തുകൊണ്ട്? ആവരണം ഏതെങ്കിലും ഒരു വസ്തുവിന് ഒരു ആവരണം ഉണ്ടാകണമെന്ന് പുറമേ നിന്ന് വരണം. ഒന്നിൽ തന്നെ അത് തന്നെ അതിനാവരണം. മണ്ണിൽ പാത്രത്തിന് ഉരുള ആവരണമായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. അതിനെക്കുറിച്ചാണ് അടുത്ത് ചർച്ച ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന ദ്വിവിധത്വത് ആവരണസ്യ ആവരണം രണ്ടു തരത്തിൽ വരും. ഘടാധികാരസ്യ ദ്വിവിധം ഹി ആകരണം മൃതാദേർ അഭിവ്യക്തസ്യ തമകുട്യാദി പ്രാങ്മിതഃ അഭിവ്യക്തേ മൃതാദി അവയവാനാം പണ്ടാദി കാര്യാന്തര രൂപീണ സംസ്ഥാനം. രണ്ടു തരത്തിൽ ആവരണം വരാം. ഞാനിപ്പോൾ പറഞ്ഞതന്നെ ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന് മുറിക്കകത്ത് പാത്രം ഇരിക്കുന്നു, ഞാൻ മുറിക്ക് പുറത്തിരിക്കുന്നു, എനിക്കും പാത്രത്തിനുള്ളിൽ ചുവര്, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അവിടെ ആവരണം എന്ന് പറയുന്നത് പാത്രത്തിന് പുറത്താണ്. അങ്ങനെ ആവരണമുണ്ട്. അതറിയാതെ തന്നെ ഞങ്ങൾ സംസാരിച്ചത് സത്കാര്യവാദി പറയുന്നു. ഇനി മറ്റൊന്ന് അതിൽ തന്നെ ആവരണം വരാം. അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. മണ്ണ് ഇരുന്നു, മണ്ണിന് ഒരു പ്രത്യേക ഷേപ്പിലിരിക്കുന്നു. അതുകൊണ്ട് മറ്റ് ഏതൊക്കെ രൂപങ്ങളാണോ അതേ വരേണ്ടത് അതിന് ഇത് ആവരണമായി. അതുകൊണ്ട് അത് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പ്രതിബന്ധം എന്നുള്ള വാക്ക് ഉപയോഗിച്ച് ഇവിടെ ആവരണം എന്ന് പറഞ്ഞ് താല്പര്യം ഒന്നാണ് അല്ലേ. ആ വസ്തുവിനെ കാണുന്നതിന് ഇരുള് പ്രതിബന്ധമാണ്, അതുകൊണ്ടല്ലേ കാണാൻ പറ്റാത്തത്. അതുപോലെ ഒരു രൂപം മറ്റൊരു രൂപത്തിന് പ്രതിബന്ധം, മറ്റു രൂപത്തിലേക്ക് അതിന് മാറാൻ പറ്റുന്നില്ല. ആ രൂപത്തിൽ ഇരിക്കുന്നു, അത് നാനാരൂപങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ സാറിനെ പറയുന്നത്. ശില്പം ശിലയിൽ തന്നെ ഉള്ളതാ. ശില്പി പുറത്തു നിന്നും ഒരു സ്ഥലത്തു നിന്നും കൊണ്ടുവന്നാൽ അതവിടെ തന്നെ ഉള്ളതാണ്. പിന്നെന്താണ് ചെയ്ത അഭിവ്യക്തി അതിനെ പ്രകടമാക്കിയത്? എന്നാൽ പിന്നെന്താ ശില്പി അതിൽ കൈവയ്ക്കുന്നതിന് മുമ്പ് അത് പ്രകടമാകാത്ത അത് ഇപ്പോൾ ഉള്ള അത് ചതുര രൂപത്തിലിരിക്കും, കൽക്കഷണമായിരിക്കും. ഈ രൂപം അതിന് പ്രതിബന്ധമായിരുന്നു. പിന്നെ ശില്പി എന്താ ചെയ്ത ആ പ്രതിബന്ധത്തെ നീക്കി ആ ശില്പത്തിൻ്റെ മനോഹരമായ അംഗലാവണ്യങ്ങൾക്ക് തടസ്സമായിരുന്ന ആ ഭാഗങ്ങളെയൊക്കെ അങ്ങ് മാറ്റി. അപ്പോൾ ശില്പം എന്താണോ ശിലയിൽ അഭിവ്യക്തമായതാണ്. അതുവരെ അതിന് തടസ്സമായിരുന്നു. ശില്പിയുടെ ജോലി ആ തടസ്സത്തെ മാറ്റി. ആ വിഷയത്തെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് സൃഷ്ടി? ഇത്രയും പ്രയത്നം ചെയ്തത് എത്രയോ വർഷങ്ങൾ പുളിയും ചുറ്റുക ഉപയോഗിച്ച് ആ ശില്പി വേർത്തത് അധ്വാനിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തൊക്കെ തടസ്സം അതിൻ്റെ വാസ്തവ രൂപത്തിന് ശില്പത്തിൻ്റെ യഥാർത്ഥ രൂപത്തിനുണ്ടായിരുന്നു അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതിനെ ആവരണമെന്നോ പ്രതിബന്ധമെന്നോ അല്ല എന്താ പറയുന്നു? അപ്പോൾ ഒരു വസ്തുവിൽ തന്നെ ആവരണമിരിക്കാം. അവിടെ നിന്ന് രണ്ട് ശിലയുണ്ടായിരുന്നു, ഒരേ ഒരു ശിലയിലേ ഉണ്ടായിരുന്നു, അതിലെ ആവരണമല്ലേ മാറ്റിയിരുന്നു. അപ്പോഴല്ലേ അത് പ്രകടമായത്? ഇത് അസംബന്ധം എന്നങ്ങനെ പറയാൻ പറ്റും. നിങ്ങൾ പറയുന്നു സൃഷ്ടിക്കുന്നത് സത്യമാണ്, ഞങ്ങളും പറയുന്നു സൃഷ്ടി സത്യം തന്നെ. പക്ഷെ എങ്ങനെ അത് സത്യമാകുന്നു? ഇങ്ങനെ അഭിവ്യക്തി രൂപത്തിൽ പ്രകടമാകുന്ന രൂപത്തിൽ അത് സത്യമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മാത്രമല്ല, എന്തോ ഒന്നില്ലാതിരുന്നത് അതിനെ പുതുതായി ഉണ്ടാക്കിയെടുത്തു, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ആ ശിലയിൽ ശില്പി തൻ്റെ വകയായിട്ട് ഒരു അണുവിനെ പോലും കൂട്ടിച്ചേർത്തില്ല, എന്തെങ്കിലും കൂട്ടിച്ചേർത്തു. ശരി, എന്നാ പറയാം ശില്പി പുതുതായിട്ടൊരു ശില്പത്തെ സൃഷ്ടിച്ചു, ഒരണുവിനെങ്കിലും അവിടെ കൂട്ടിച്ചേർക്കും. പക്ഷെ അത് ചെയ്തിട്ടില്ല. അവിടെ നിന്ന് ആ ശില്പത്തിൻ്റെ പൂർണ്ണതയ്ക്ക് തടസ്സമായിരുന്ന പ്രതിബന്ധം, ആ ശില്പി ഒരു സമർത്ഥനാണെങ്കിൽ ആ സമർത്ഥമായിരുന്ന ഒരു അണുവിനെ കൂടി അതിൽ നിന്ന് മാറ്റി അത്രേ ചെയ്തു. ചിലപ്പോൾ ഒരു അണുവായിരിക്കും അതിൻ്റെ ആ ശില്പത്തിൻ്റെ സൗന്ദര്യത്തിന് തടസ്സമായിരിക്കും. ആ ശില്പി സമർത്ഥനായതുകൊണ്ട് ഇത് എന്ത് ചെയ്തു? ആ അണുവിനെ മാറ്റി. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ സൗന്ദര്യം പ്രകടമായി, അപൂർണമായ രൂപം പ്രകടമായി. ഇതല്ലാതെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇതാണ് സൃഷ്ടിക്കുന്നു സർവത്ര. എല്ലാത്തിനും ഉപാദാനമായിട്ടൊന്നേ ഉള്ളൂ, ഒരേ ഒരു സത്ത. ആ സത്തയിൽ ഇത് അഭിവ്യക്തമാകുന്നു, പ്രകടമാകുന്നു. ആരാ ഇത് പ്രകടമാകുന്നത്? ഏകമായ സത്തയിൽ ഈ നാമരൂപങ്ങളാകുന്ന ഈ ശില്പങ്ങളെയൊക്കെ പ്രകടമാക്കുന്ന ശില്പി ആരാണ്? ആ സത്ത തന്നെ. ചിത്രരൂപത്തിൽ ചിത്ത എന്നുകൊണ്ട് ഇതിനെ പ്രകടമാകും, ബോധമായി നിന്നുകൊണ്ട് പ്രകടമാകും. അതിനാണ് സൃഷ്ടി എന്ന് വിളിക്കുന്ന, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഉദാഹരണത്തിലൂടെ അവിടേക്ക് നമ്മളെ കൊണ്ടുപോകും. തമക്കുട്ടിയാദി പ്രാങ്മൃതോഹ അഭിവ്യക്തേഹി, ഒന്നതാണ് ഭിത്തി തടസ്സമാകുക, ആവരണമാകുക, അല്ലെങ്കിൽ പ്രതിബന്ധമാകുക. മറ്റൊന്നെന്താണ്? പ്രാങ്മൃത അഭിവ്യക്തേഹി പ്രാങ്മൃത, അതിൽ നിന്ന് പ്രകടമാകുന്നതിന് മുമ്പ് മൃതാദി അവയവാനാം ഉണ്ടാദി കാര്യാന്തര രൂപേണ സംസ്ഥാനം, അത് ആവരണം അല്ലെങ്കിൽ പ്രതിബന്ധം. അതേ മൃത്തിൻ്റെ തന്നെ ഭാഗങ്ങൾ, അതിൻ്റെ അംശങ്ങൾ മറ്റൊരു രൂപത്തെ പ്രാപിച്ചു, ഒരു ഉരുളയുടെ രൂപത്തെ പ്രാപിച്ചു. കാര്യാന്തര രൂപേണാണ് കാര്യാന്തരം എന്ന് പറയുന്നത്. എന്താ അങ്ങനെ മാറുന്ന? ആ മൃത്ത് തന്നെ അതിൻ്റെ അംശങ്ങൾ, അതിൻ്റെ അവയവങ്ങൾ എന്ന് പറയും, അതിൻ്റെ ഭാഗങ്ങൾ വേറെ രൂപത്തിലായി. അത് കുലാലിന് ആദ്യം അതിന് കയ്യിലെടുത്തൊന്ന് ഉരുട്ടി, ആ രൂപത്തിൽ അതായി. അപ്പം വേറെ രൂപം അതിൽ കാണുന്നില്ല. പാറക്കല്ല് ഉരുണ്ടിരുന്ന ചതുരത്തിലിരുന്ന ശില്പത്തെ കാണത്തില്ല. ഇതാണ് സൃഷ്ടി സംഭവിക്കുന്നത്. ഇതിനെന്താ സ്വീകരിക്കുന്നതിന് ബുദ്ധിമുട്ട്? ഇവിടെ എന്താണ് യുക്തിക്ക് തടസ്സമായിരിക്കുന്നത്? തസ്മാത് പ്രാപുത്പത്തെ വിദ്യമാന സൈവ ഘടാധികാരിസ്യ ആവൃതത്വ അനുപലബ്ധി. അതുകൊണ്ട് ഉത്പത്തിക്ക് മുമ്പ് വിദ്യമാന സൈവ ഘടാധികാരിസ്യ അവിടെ ഉണ്ടത്, എല്ലാ രൂപങ്ങളും അതിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം അവിടെ ഉണ്ട് ആ സുഷുപ്തനൽ. അതുകൊണ്ടല്ലേ അതിന് കാരണ ശരീരം എന്നൊക്കെ പറയും. ഇതെല്ലാം അവിടെ ഉണ്ട് വിദ്യമാന സൈവ. അത് ഏത് രൂപത്തിലാണ് ഉള്ളത്? ഇവിടെ അദ്വൈതി പറയുമ്പോൾ പറയും സദ്രൂപത്തിലുണ്ടത്. ഇപ്പൊ ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഒക്കെ ഇതൊക്കെ എങ്ങനെയാണ് ഉള്ളത്? ഇത് സദ്രൂപത്തിൽ, വേറെ ഏതെങ്കിലും രൂപത്തിലാണോ? അല്ലല്ലോ. ഇവിടെ ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഈ പ്രപഞ്ചം ഇത് സദ്രൂപത്തിലാണോ? ഇത് അവിടെയും സദ്രൂപത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിന് കാരണ ശരീരം എന്നൊക്കെ പറയുന്നത്. അല്ല, അവിടെ വേറെ എന്തെങ്കിലും ഇരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ സ്വപ്തനായ ആ സത്തും പിന്നെ വേറെ ആരുമൊക്കെ കൂട്ടിനിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ജാഗ്രതത്തിൽ നാനാരൂപത്തിൽ കാണുന്ന ഇത് സർവവും ആത്യന്തികമായി അനുഭവപ്പെടുന്ന സദ്രൂപത്തിലാണ്. ഇത് നിഷേധിക്കാൻ വയ്യാത്ത തരത്തിൽ സദ്രൂപത്തിൽ അവശേഷിക്കുന്നു അവിടെ. വീണ്ടും ഇത് ജാഗ്രതത്തിൽ നാനാരൂപത്തിൽ സദ്രൂപത്തിൽ വരുന്നു. ഇത് തന്നെയാണ് മണ്ണിന് സംഭവിക്കുന്നത്. അവിടെയെല്ലാം ഇത് സ്ഥിതി ചെയ്യുന്നു. പക്ഷെ പ്രതിബന്ധങ്ങൾ വന്നിട്ട് ഓരോ രൂപത്തെ മറക്കും. സച്ചിദാനന്ദം അത് സ്വസ്വരൂപമാണ്. അത് ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എല്ലാം സ്വസ്വരൂപമാണ്. ആണെങ്കിലും അത് ഈ നാമരൂപങ്ങൾ അതിനെ ആവരണം ചെയ്യും. അതുകൊണ്ടത് നാമരൂപങ്ങളിലൂടെ പ്രകാശിക്കും, അതുകൊണ്ട് തന്നെ യഥാർത്ഥ രൂപം പ്രകാശിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇതെല്ലാം എന്താണ്? പ്രതിബന്ധമായി നിൽക്കുന്നു. പ്രതിവിഷയം പ്രതിബന്ധം. ആ പ്രതിബന്ധം കൊണ്ടത് ആ രീതിയിൽ പറ്റുന്നു. അത് പ്രതിബന്ധത്തിൻ്റെ സ്വഭാവമാണ്. അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പ്രകാശിക്കുന്നു. അതിനാണ് സ്വയം പ്രകാശം എന്ന് പറയും. അത് ഈ പ്രതിബന്ധങ്ങളില്ലാത്തടത്തേനും സ്വയം പ്രകാശിക്കാൻ പറ്റും. അത് സുഷുപ്തി. അതുപോലെ തന്നെ ഈ നാനാ കാര്യങ്ങൾ അമൃത് സ്വരൂപത്തിലിരിക്കുന്നു. ഒന്ന് വരുമ്പോൾ മറ്റൊന്നും വരുന്നില്ല. ജാഗ്രതയിൽ സ്വപ്നമില്ല, സ്വപ്നത്തിൽ ജാഗ്രതയില്ല. ഒന്നിനും മറ്റൊന്നിനും വരാൻ ഒക്കത്തില്ല, കടന്നു വരാൻ ഒക്കത്തില്ല. നമ്മൾ ഉണർന്നിരുന്നിട്ട് ഉറങ്ങുമ്പോൾ വീണ്ടും ഉണരുകയും വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് സ്വപ്നം കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഒരു സമയത്ത് നടക്കുകയാണ്. 6:30 തുടങ്ങി 8 വരെ എത്രയോ തവണ സ്വപ്നം കണ്ടു ഉറങ്ങി ഉണർന്നു. ഒരു സമയത്തെന്നാണ് വിചാരിക്കുന്നത്, ഒരു സമയത്തല്ല. ഉണർന്നതിന് ശേഷമാണ് ഈ സമയം പറയുന്നത്, 6:30 to 8 വരെ. ഒരു സമയത്തല്ല, ഒരു സമയത്ത് ഒന്നേ ഉള്ളൂ. ഉറങ്ങിയപ്പോൾ സ്വപ്നമില്ല, ജാഗ്രതയില്ല. ജാഗ്രതയിൽ സ്വപ്നം ഉണ്ടായിരുന്നില്ല, അസുഖത്തി ഉണ്ടായിരുന്നില്ല. അസുഖത്തിൽ രണ്ടുമില്ല. എന്തുകൊണ്ട്? ഒന്നും മറ്റൊന്നിന് പ്രതിബന്ധമായി നിൽക്കും. അതാണ് ഇവിടെയും പറയുന്നത്, കാര്യങ്ങൾ ഒന്നും മറ്റൊന്നിന് പ്രതിബന്ധമായിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ അഭിവ്യക്തി നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ജാഗ്രതത്തിലിരുന്നുകൊണ്ട് സ്വപ്നത്തെ കാണാൻ ശ്രമിക്കുക, നടക്കില്ല. സുഷുപ്തിയെ കാണാൻ ശ്രമിക്കില്ല, സാധ്യമല്ല. അതിന് അതായി തന്നെ മാറണം, ഒന്നും മറ്റൊന്നിനും പ്രതിബന്ധമായിരിക്കും. അതുപോലെ ഇവിടെയും പറയുന്നു, തസ്മാത് പ്രാഗുത്പത്തേഹേ വിദ്യമാന സേവ ഘടാധികാരസ്യ ആവൃതത്വാ അനുപലബ്ധി. ഉത്പത്തിക്ക് മുമ്പും ആ അമൃതത്തിൽ ഇതെല്ലാം ഉണ്ട്, പാത്രം ഉണ്ടാകുന്നതിന് മുമ്പും. പക്ഷേ ആവൃതത്വം അതവിടെ വേറെ രൂപമായിരിക്കുന്നു, അത് ആവരണം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അനുപലബ്ധി അത് അറിവിന് വിഷയമാകുന്നില്ല. നഷ്ട ഉത്പന്ന ഭാവ അഭാവ ശബ്ദ പ്രത്യഭേദസ്തു അഭിവ്യക്തി തിരോഭാവിയോർ ദ്വിവിധത്വാപേക്ഷ. ഇവിടെ രണ്ടു കാര്യങ്ങളെ സംഭവിക്കുന്നു, രണ്ടേ കാര്യങ്ങൾ. ഒന്ന് ഉറക്കം, മറ്റൊന്ന് ഉണർവ്. ഒന്ന് തിരോഭാവം, മറ്റൊന്ന് അഭിവ്യക്തി. ഇതെങ്ങനെയാണോ തന്നിൽ സംഭവിക്കുന്നത്, ഉറക്കം എത്ര വ്യത്യസ്തമാണ്, തിരോഭാവം നമ്മുടെ സർവവും കൺമുമ്പിൽ നിന്നും മറങ്ങുന്നു. പിന്നീട് അഭിവ്യക്തി, ഉണർവ്, ജാഗ്രത, സ്വപ്നമോ. അതുപോലെ ഈ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, തിരോഭാവവും അഭിവ്യക്തി. ഇതിനാണ് നമ്മൾ പറയുന്നത് ജന്മം, മരണം, ദന്തം, മോക്ഷം എന്നൊക്കെ വിളിക്കുന്ന ഇതിനെ ഇത്തിരോഭാവ അഭിവ്യക്തികൾക്ക് കൊടുക്കുന്ന പേരാണ്. അത് തന്നെയാണ് ഇവിടെ ഈ സംഭവിക്കുന്നത്. ഒരു വസ്തുവിൽ നോക്കുമ്പോഴേ തന്നെ കാണുന്നു, പാത്രം പറയുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ല, ഇനിയിപ്പോൾ ഉണ്ടായി. പിന്നീട് പറയുന്നു ഇപ്പോൾ അത് നിലനിൽക്കുന്നു. പിന്നെ പറയുന്നു നഷ്ടം, ഇതാ നശിച്ചുപോയി. നഷ്ടം ഉത്പന്നം അങ്ങനെ പറയുന്നു. ഭാവം അത് നിലനിൽക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഭാവം ഏതായാലും ഇവിടെ നിലനിൽക്കുന്നു. അഭാവം അതിവിടെയില്ല, വേറെ എവിടെയെങ്കിലും കാണും അഭാവം. ഇങ്ങനെയെല്ലാം പറയുന്നിടത്ത് എന്താണോ ഈ ശബ്ദ പ്രത്യയം, ഇവിടെയൊക്കെ നമ്മൾ ശബ്ദം ഉപയോഗിക്കുന്നു, നമ്മുടെ അറിവും അതിനനുസരിച്ച് ഉത്പന്നമായെന്നറിയുന്നു, നശിക്കുന്നു എന്നറിയുന്നു, നിലനിൽക്കുന്നു എന്നറിയുന്നു, ഇവിടെയില്ല വേറൊടത്തുണ്ടെന്നറിയുന്നു. അതാണ് നഷ്ട ഉത്പന്ന ഭാവ അഭാവ ശബ്ദ പ്രത്യയഭേദം. അങ്ങനെയുള്ള ശബ്ദഭേദം, പ്രത്യയഭേദം, ഇതെല്ലാം അഭിവ്യക്തി തിരോഭാവയോർ ദ്വിവിധത്വ അപേക്ഷ. അത് അഭിവ്യക്തിയും തിരോഭാവവുമാണ്. ഈ പ്രപഞ്ചാനുഭവം ആകവേ അങ്ങനെ അഭിവ്യക്തി തിരോഭാവം, അത് പ്രകടമാകുന്നു, മറയുന്നു. ചെറിയൊക്കെ ശരി, പാത്രം ഉണ്ടാകുന്നില്ല, അത് മറ്റൊരു രൂപത്തിലിരിക്കുന്നു, ഉരുളയായിരിക്കുന്നു, അപ്പോൾ അവിടെ അത് തടസ്സമായിരിക്കുന്നു. പക്ഷേ ഇതിനെ പൊട്ടിച്ചു കഴിയുമ്പോൾ അപ്പോൾ എന്താ അവിടെ തടസ്സമാകുന്നു? പാത്രത്തെ 2-3 കഷണങ്ങളാക്കി, അപ്പോൾ എന്താ അവിടെ തടസ്സമാകുന്നു? ഇപ്പോൾ അത് ഉരുണ്ടിരിക്കുന്നതുകൊണ്ട് പാത്രത്തെ ആ രീതിയിൽ നമുക്ക് അത് അഭിവ്യക്തമാകുന്നില്ല, കാണുന്നില്ല, സമ്മതിക്കും. പൊട്ടിച്ചാൽ അവിടെ ഉരുളയില്ലല്ലോ. മൊത്തം ഇതിന് മനസ്സിലാക്കണമെന്നാണ് ഇതെല്ലാം രൂപാന്തരങ്ങൾ, മണ്ണിൻ്റെ രൂപാന്തരങ്ങൾ, മണ്ണിൻ്റെ കാര്യങ്ങളാണ്. മണ്ണ് ഉരുളയായിട്ടിരിക്കുമ്പോൾ ഒരു കാര്യം, പാത്രമായിരിക്കും വേറൊരു കാര്യം, ആ പാത്രത്തെ നാല് കഷ്ണമാക്കി അത് മറ്റൊരു കാര്യം, ആ കാര്യം പാത്രത്തിൻ്റെ അഭിവ്യക്തിക്ക് ഇപ്പോൾ തടസ്സമായി, ആവരണമായി, അല്ലെങ്കിൽ പ്രതിബന്ധമായി. അത് ഇന്ന കാര്യം ഇന്നതിന് പ്രതിബന്ധമൊന്നുമില്ല, ഏത് കാര്യവും മറ്റൊന്നിന് പ്രതിബന്ധമാണ്. പിന്നെ അതിനെ ചൂർണമാക്കി നിരിക്കട്ടെ, അത് സൂക്ഷ്മമായ ചൂർണങ്ങളാക്കി, സൂക്ഷ്മ അവയവങ്ങളാക്കി, ഈ ആ അവയവങ്ങൾ മറ്റെല്ലാത്തിനും പ്രതിബന്ധമാണ്. ഉരുള എന്നുള്ള രൂപത്തിന്, പാത്രം എന്നുള്ള രൂപത്തിന്, ഓടെന്നുള്ള രൂപത്തിന് ഒക്കെ അത് പ്രതിബന്ധമാണ്. ഇവിടെ സർവത്ര സംഭവിക്കുന്ന എന്താണ്? അഭിവ്യക്തി തിരോഭാവം, എല്ലാം അതിനകത്തുണ്ട്, എല്ലാ രൂപങ്ങളും അതിനകത്തുണ്ട്. അത് ഒരു മണ്ണിനെ എടുക്കുന്നത് പോലെ തന്നെ പിന്നിലേക്ക് പിന്നിലേക്ക് പോയാൽ സർവത്ര എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഒരു അദ്വൈതികള് പഞ്ചീകരണമെന്ന് പറയുന്നത്. സർവഭൂതങ്ങളിൽ സർവവും ഇരിക്കുന്നു, ഒന്നിലൊന്നില്ലാതെ ഇരിക്കും. ഒന്നിൽ നിന്ന് എന്തും പ്രകടമാകാൻ സാധ്യതയുണ്ട്, ഒന്നിൽ നിന്നാണ് എല്ലാം പ്രകടമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് പോയിട്ട് അവസാനം പറയും ഇതിൻ്റെ കാരണം ഒന്നാണ്, ഉപാദാനം, അതീശ്വരന്റെ മായാശക്തിയാണ്, ലോഷ്ടവും കാഞ്ചനവും.

0: തടിച്ചോടിയിരിക്കും, അതുകൊണ്ട് ഗുണമൊന്നും വരത്തില്ല. എന്നുവെച്ച് ആ സത്തിൽ നിന്ന്, അസ്തിത്വത്തിൽ നിന്ന് പ്രകാശിക്കുന്നതാണ് ഈ പ്രപഞ്ചവും താൻ ഉൾപ്പെടെയുള്ള പ്രപഞ്ചം എന്നുള്ള ആ തത്വം അദ്വൈതം, അതിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സത്കാരിവാദത്തെ പറയുന്നത്.
1: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർട്ട് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ആർട്ട്.

0: इति पञ्चदशोऽध्यायः।
1: ओम्।
2: ओम् नमः शिवाय। यू आर् लिस्निङ्ग् टु shaivam.org रेडियोस् 24/7 स्पिरिचुअल् चानल्स् फ्रम् shaivam.org। ओम् नमः शिवाय।
1: ചലനമാണ് സ്പന്ദം അല്ലെങ്കിൽ പരിസ്പന്ദം. ആ പരിസ്പന്ദമാണ് വൃന്ദ സ്പന്ദാത്മക ശിവശക്തി, അതിന് നാഗമെന്ന് വിളിക്കാം. അത് അറിഞ്ഞവൻ, ആഭരണമാക്കിയവൻ ആരോ അവൻ, നാഗേന്ദ്രൻ ആരമായവൻ. അപ്പൊ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞാൽ, ഇനി നമുക്ക് ആ ചലനത്തെ കുറച്ചുകൂടെ സൂക്ഷ്മമായി പഠിക്കാം, കുറെ കൂടെ ആഴത്തിൽ പഠിക്കാൻ. ദൃശ്യപ്രപഞ്ചത്തെ ദ്രവ്യമായി കാണാം, എല്ലാം ദ്രവ്യമാണ്, മനുഷ്യനും പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുക്കളും ദ്രവ്യമാണ്, പ്രേരിക്കുന്ന സാധനങ്ങളും ഒക്കെ ദ്രവ്യമാണ്. അതിലും ഈ ചലനം നടന്നുകൊണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ചലനമില്ലാത്ത ഒന്നുമില്ല. ഈ കട്ടയും കല്ലും മണ്ണും എല്ലാം ചലിച്ചുകൊണ്ടായിരിക്കുന്നു. ഓരോന്നിലുമുള്ള ചലനം ഒന്ന് മറ്റൊന്നിന് ചേർന്നാണെന്ന് മാത്രം. ഈ ചലനത്തെ സൂക്ഷ്മമായി നോക്കാം, ഈ ചലനത്തിനൊരു കേന്ദ്രബിന്ദു ഉണ്ടാവും, കാണാൻ കഴിയുമെങ്കിൽ. അതിനെ ധനാണു എന്ന് പറയും. പ്രോട്ടോൺസ് അല്ല, ഇക്വലൻസ് ഒന്നും ഇംഗ്ലീഷിലേക്ക് പോകരുത്. കണാദന്റെ വൈശേഷികവും ഡാൽട്ടൺ തുടങ്ങിയവരുടെ ചിന്തകളും പഠിക്കാൻ എളുപ്പത്തിന് നമ്മൾ ഇക്വേറ്റ് ചെയ്തേക്കാം, വ്യത്യാസമുണ്ട്. ആധുനിക ഊർജതന്ത്രത്തില് ന്യൂക്ലിയസ്, പ്രോട്ടോൺ, ന്യൂട്രോൺ, പോസിട്രോൺ, ഇലക്ട്രോൺ, മോളിക്യൂൾസ്, ഈ ശബ്ദങ്ങളും പ്രാചീന ഭാരതീയ സംജ്ഞകളും തമ്മിൽ താരതമ്യം ചെയ്ത് പഠിച്ചാൽ നമ്മൾ അപകടത്തിൽ ചെന്ന് വീഴും. തന്മാത്ര എന്ന് നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനൊരു പഠനമുണ്ടെന്ന് തോന്നുന്നു. വസ്തുവിന്റെ എല്ലാ സ്വഭാവങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണം എന്നാണ് പഠിക്കുന്നത്, നല്ല പഠിക്കും. ഭാരതീയ സംജ്ഞയിൽ അത് തത്ത് മാത്രയാണ്, പരമാണുവിലും ചെറുതാണ്. അപകടം മനസ്സിലാവുമെന്നറിയില്ല, പഠിക്കുന്നതിന്റെ അപകടം മനസ്സിലാവുമെന്നറിയില്ല. സംസ്കൃത ശബ്ദങ്ങളെ മലയാളത്തിൽ പദമില്ലാത്തതുകൊണ്ട് പണ്ടുപയോഗിച്ച സ്ഥാനങ്ങളിൽ നിന്ന് അല്പമാത്രമായ സംസ്കൃത പരിജ്ഞാനം വെച്ച് അതിന്റെ അർത്ഥവും വ്യാപ്തിയും അറിയാതെ ആധുനിക ശാസ്ത്രത്തിന്റെ സാങ്കേതിക സംജ്ഞകളോട് ഇക്വേറ്റ് ചെയ്ത് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ വരുന്ന വൈകല്യം വളരെ വലുതാണ്. ഊർജതന്ത്രമൊക്കെ പഠിച്ചിട്ടുള്ള, ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ മോളിക്യൂൾ സമം തന്മാത്ര പൂഞ്ചിക എന്നൊക്കെ പഠിക്കുമെന്ന് തോന്നും. നല്ല എന്റെ മലയാളം, മലയാളത്തിൽ പഠിച്ചവരില്ല. ഊർജതന്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകരോ അങ്ങനല്ലേ നിങ്ങൾ പറയാ. തന്മാത്രാന്തര ബലം, മോളിക്യൂളർ ഫോഴ്സ് അല്ലേ, ഇന്റർ മോളിക്യൂളർ ഫോഴ്സ്, തന്മാത്രാന്തര ആകർഷണം, ഇന്റർ മോളിക്യൂളർ അട്രാക്ഷൻ, ഇങ്ങനെയൊക്കെ പഠിക്കും. തന്മാത്ര ഏതല്ല, ഭാഗവതമൊക്കെ അനുസരിച്ച്. അതുകൊണ്ട് ഭാരതീയ സംജ്ഞയിൽ വൈശേഷികം പോകുന്നത് ഒരു തലം വരെയുള്ളൂ. വൈശേഷികം പരമാണുവും കടന്ന് പോകുന്നില്ല, പരമാണു വരെ പോകുന്നുള്ളൂ. ഈ പരമാണു എന്ന് പറയുന്നതും ആധുനികന്റെ ആറ്റമല്ല, അങ്ങനെ ധരിച്ചിരിക്കുന്ന അല്ലേ, അല്ലേ, അല്ല. ഭാഗവതമൊക്കെ പഠിക്കുകയാണെങ്കിൽ പരമാണു ആറ്റമല്ല, ദ്വണു ത്രസരേണു അണു പരമാണു, ഈ ശബ്ദങ്ങളൊക്കെ ആധുനിക ശാസ്ത്രത്തിൽ ഇക്വിറ്റ് ചെയ്യാൻ എളുപ്പമല്ല. അതുകൊണ്ട് അല്പം അതിന്റെ വിചാരം ആവശ്യമായി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ കിടക്കുന്ന ശബ്ദങ്ങളോട് എന്റെ വാക്കുകളെ നിങ്ങൾ ഇക്വിറ്റ് ചെയ്ത് പഠിച്ച് സ്വാമിജി പറഞ്ഞു എന്ന് പ്രമാണം ഉണ്ടാക്കും. ക്ലാസ് കഴിയും, അത് ഈ അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കി തുടങ്ങി. എന്റെ ക്ലാസ് കേട്ടിട്ട് അവനവന് കപോലകൽപ്പിതമായത് വന്ന് പിന്നീട് മറ്റുള്ളവരോട് പറഞ്ഞ് സ്വാമി പറഞ്ഞതാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും അതിനേക്കാൾ കൂടുതലായി എന്നോട് തന്നെ വന്ന് തർക്കിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങള്, ഞാൻ പറഞ്ഞത് എനിക്കാണ് പറയാനും ഓർക്കാനും അവകാശം കൂടുതൽ, സമ്മതിക്കുന്നതായിരിക്കുന്നു അല്ലേ. അത് എവിടുന്നോ അവരവരുടെ കപോലകൽപ്പിതമായി കേട്ടിട്ട് അതിന്റെ അന്തസത്തയെ ഉൾക്കൊള്ളാതെ പണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് തർക്കിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം ക്ലാസ് എടുക്കുമ്പോൾ, മുമ്പാണ് സൂക്ഷിക്കേണ്ട. അതുകൊണ്ട് ഒന്നുകൂടെ പറയാം, ഭാരതീയ സംസ്കൃതിയിൽ ഈ ദ്രവ്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ദ്രവ്യത്തിലിരിക്കുന്ന കർമ്മം, ദ്രവ്യത്തിന്റെ ഗുണം, ദ്രവ്യത്തിന്റെ വിശേഷം, ദ്രവ്യത്തിന്റെ സാമാന്യം, ദ്രവ്യത്തിന്റെ സമവായം, ദ്രവ്യത്തിൽ തന്നെ അഭാവം, ദ്രവ്യം ഗുണം കർമ്മം സാമാന്യം വിശേഷം സമവായം അഭാവം, ഭാരതീയ സ്വപ്നയിൽ അഭാവവും ദ്രവ്യമാണ്. അഭാവ ദ്രവ്യമെന്ന് പഠിക്കാൻ എളുപ്പത്തിൽ ഇരുട്ട് അഭാവ ദ്രവ്യമാണ്, ഇത് വെളിച്ചത്തിന്റെ അഭാവമാണ്. ഇതൊക്കെ ഭാരതീയ പഠനങ്ങളിൽ എല്ലാ ശാസ്ത്രത്തോടും അവർ ബന്ധിപ്പിച്ചാണ് പഠിക്കുന്നത്. ഇതിന് ശരീരശാസ്ത്രത്തിൽ പ്രസക്തിയുണ്ട്, ആയുർവേദത്തില്, ഇതിന് വേദാന്തത്തിൽ പ്രസക്തിയുണ്ട്. ഇങ്ങനെ എല്ലായിടത്തേക്കും പോകും. ഈ പഠനം വൈശേഷികമാണ്. ആ വൈശേഷിക ദർശനത്തില് ദ്രവ്യത്തെ വിഭജിച്ചു ചെല്ലുമ്പോൾ അണു, ദ്വേണു, ത്രസരേണു ഇങ്ങനൊരു പഠനമുണ്ട്. അതിനെ വീണ്ടും വിഭജിക്കുമ്പോൾ ധനാണു, എറണാണു, കർഷാണു, കൃഷ്ണാണു, സർഗാണു എന്ന് ഭേദമുണ്ട്. ഇതൊക്കെ അണു പഠനം വരെയുള്ളൂ, പരമാണു പഠനം വരെ ആയിട്ടില്ല. പരമാണു പരമമായ അണുവാണ്. അത് അതിലെത്തിക്കഴിയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവമേ മാറി. അതിനെ വിഭജിക്കുമ്പോൾ, അവർ വിഭജിക്കുമ്പോൾ രീതി ധനാണു. അവിടെ വർത്തുളാകൃതിയിൽ വക്രഗതിയിൽ ചലിക്കുന്ന എറണാണു കഷ്ടിച്ച് നിങ്ങൾ പുതുതായി പഠിക്കുന്ന പ്രോട്ടോണിനോടും ഇലക്ട്രോണിനോടും സാദൃശ്യപ്പെടുത്താം എന്ന് വെച്ചാൽ തന്നെ അടുത്തതൊന്നും പറ്റില്ല. കഷ്ടിച്ച് ഇതിന്റെ രണ്ടിനെയും കൂടെ ചേർച്ചയിലാണ് വസ്തു സമമായിരിക്കുന്നുവെന്നും നിശ്ചലമാണെന്നും നമുക്ക് തോന്നുന്നത്. ഞാനും നിങ്ങളും ഈ ദ്രവ്യങ്ങളും സമമായിരിക്കുന്നുവെന്നും നിശ്ചലമാണെന്നും തോന്നുന്നത് ഇത് രണ്ടും കൂടി ഇരിക്കുന്നത് കൊണ്ടാണ്. അതിൽ സദാ ചലിക്കുന്ന എറണാണുവിനെ വീണ്ടും വിഭജിക്കുമ്പോഴാണ് കർഷാണുവും, കർഷാണുവിൽ നിന്ന് കൃഷ്ണാണുവും രൂപാന്തരം പ്രാപിക്കും. ആ കൃഷ്ണാണുവിനെ വീണ്ടും വിഭജിക്കുമ്പോഴാണ് സർഗാണു ഉണ്ടാകുന്നത്. അപ്പം സർഗാണു വീണ്ടും പഠനവിധേയമാക്കുമ്പോഴാണ് മുമ്പ് പറഞ്ഞ പരമാണുവിലെത്തുന്നത്. ആ പരമാണുവിൽ വച്ച് ദ്രവ്യം സമാപ്തമാണ് വൈശേഷികത്തിൽ. പിന്നെ വൈശേഷികം മുന്നോട്ട് പോകുന്നില്ല. ഇവിടം വരെയാണ് വൈശേഷിക പഠനം.
3: വെച്ചാൽ ഇവിടെ ദ്രവ്യമില്ല,
1: പരമാണുവിലെത്തിയ ദ്രവ്യത്തിന്റെ ഒരു സ്വഭാവവുമില്ല. അണുവിലെത്തുമ്പോൾ തന്നെ ദ്രവ്യത്തിന്റെ സ്വഭാവം മാറുകയും അണുവിലെത്തുമ്പോൾ തന്നെ ദ്രവ്യത്തിന്റെ സ്വഭാവം മാറുകയും സാമാന്യത കൈവരുകയും ചെയ്യും. പരമാണുവിൽ എത്തിയാൽ ദ്രവ്യം സമാപ്തമാകുന്നു. ഇത്രയും താത്വികമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാം. താത്വികമായി, മാനസികമായി, നാഗശബ്ദത്തിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ഇത്രയും താത്വികമായി നമുക്ക് മനസ്സിലാവണം. താത്വികമായി ദ്രവ്യത്തിന്റെ ചലനമാണ് നാഗം. ഈ പ്രപഞ്ചത്തിലെ സമസ്തവും ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നിശ്ചേഷ്ടമായി തോന്നുമ്പോഴും ചലനം വക്രഗതിയിലാണ്. അതിന് സ്പന്ദമല്ലെങ്കിൽ പരിസ്പന്ദമെന്ന് പറയും. അത് ശിവശക്തി പരിസ്പന്ദം തന്നെയാണ്. ആ സ്പന്ദത്തിൽ പങ്കെടുക്കുന്നത് ദ്രവ്യം. അതിന്റെ വൈശേഷിക വിഭജനത്തിന്റെ ധനാണു, എറണാണു, അതായത് പോസിറ്റീവായിട്ടുള്ള പാർട്ടിക്കിൾസ്, നെഗറ്റീവായിട്ടുള്ള പാർട്ടിക്കിൾസ്, ആ ശബ്ദം കൊണ്ട് വേണമെങ്കിൽ അത് രണ്ടും നമുക്ക് മോഡ് ഇതിനോട് കഷ്ടിച്ച് ഇക്വേറ്റ് ചെയ്യാം. അവർ കണ്ടെത്തിയ സ്വഭാവ സവിശേഷതകളെ അവലംബിച്ച് നോക്കിയാൽ ഈശ്വര ഭേദം അവിടെയുമാണ്. അതിന്റെ നിർവചനങ്ങളിലൂടെ പോകും. മാത്രവുമല്ല, അതിൽ എറണാണുവിനെ വിഭജിക്കുമ്പോഴാണ് വീണ്ടും കർഷാണുവും കൃഷ്ണാണുവും ഉണ്ടാകുന്നത്. ഈ ശബ്ദങ്ങളൊക്കെ വൈശേഷികത്തിലെയാണ്. ആ കർഷാണുവിനെയും കൃഷ്ണാണുവിനെയും കടന്ന് കർഷാണു, കർഷാണുവിൽ നിന്ന് കൃഷ്ണാണു, കൃഷ്ണാണുവിൽ നിന്ന് സർഗാണു. അതാണ് പ്രപഞ്ച സൃഷ്ടിയുടെ മുഴുവൻ സർജനത്തിന് കേന്ദ്രമായി നിൽക്കുന്നതും സ്വഭാവങ്ങളൊന്നുമില്ലാത്തതും.
3: ഈ സർഗാണു,
1: സർഗാണു സർജന പ്രക്രിയയുടെ പ്രജാപതി അവനാണ്. വൈശേഷികം അവിടവും കടന്നൊരു പരമാണുവിലെത്തുമ്പോൾ തീരും ദ്രവ്യം. ദ്രവ്യം സമാപ്തമാണ് പരമാണുവിലെത്തിയ. അവിടെയാണ് സാഖ്യ പഠനങ്ങൾ ആരംഭിക്കുന്നത്. വൈശേഷികം തീരുന്നിടത്തു നിന്നാണ്, അല്ല രണ്ട് മതങ്ങളല്ല, തീരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പഠനം അവിടം വരെ ചെല്ലുമ്പോൾ പിന്നെ ദ്രവ്യത്തിന്റെ ഒരു കലയും അങ്ങോട്ട് പിന്നെ കയറി പഠിക്കാനാവില്ല. പഠിത്തം അവിടെ തീർന്നു. പഠിത്തം തീർന്ന ദ്രവ്യം സമാപ്തമായി. ദ്രവ്യത്തിന്റെ പിന്നെ ഒന്നും നമുക്ക് കാണാനോ കേൾക്കാനോ പഠിക്കാനോ ഒന്നുമില്ല. ദ്രവ്യവുമായി ബന്ധപ്പെടുന്ന പഠനം വൈശേഷികത്തിൽ ഇവിടം വരെ എത്തുമ്പോൾ സമാപ്തമായി. അതുകൊണ്ട് അവർ പരമാണുവിനെ സർവഗുണസമ്പന്നമായും സകല സൃഷ്ടിക്കും കാരണമായും എല്ലാത്തിന്റെയും അധിനാഥനായും കാണുന്നു. അവിടെ കേവലം ക്രിയാശക്തി മാത്രം. അതുകൊണ്ട് അവർ അണുവിനെ, പരമാണുവിനെ ഈശ്വരനായി സങ്കല്പിച്ച് ആരംഭവാദം രൂപപ്പെടുത്തുന്നു. ആ വാദത്തിന് ആരംഭവാദം എന്ന് വൈശേഷികന്മാർ. ഇങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. പ്രപഞ്ചം ആദ്യം ഉണ്ടായത് പരമാണുവിൽ നിന്നാണ്. പരമാണുവിന്റെ പരിസ്പന്ദമാണ് ഈ പ്രപഞ്ചം.
4: ഇപ്പം ദ്രവ്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ അണുവിഭജനങ്ങളും ചലിച്ചുകൊണ്ടേയിരിക്കുന്നതാണെന്ന് പറഞ്ഞു.
1: തീർച്ചയായും
4: അങ്ങനെയാണെങ്കിൽ ഈ ദ്രവ്യം ചലനമില്ലായ്മയായി നമുക്ക് തോന്നുന്നുണ്ടല്ലോ.
1: അത് തോന്നുന്നതിന് കാരണം ഈ ചലനത്തെ മുമ്പ് പറഞ്ഞ ധനാണുവും ഋണാണുവും അവിടെയാണല്ലോ നമ്മൾ വിഭജനം നടത്തിയത്. ആ ധനാണുവിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഋണാണുവിന്റെ ചലനങ്ങള് നിശ്ചേഷ്ടമായി കാണപ്പെടുന്നത്. ചലനം അവിടെ ഇല്ലാത്തതുകൊണ്ടല്ല. ഒന്ന് ധനാത്മകവും ഒന്ന് ഋണാത്മകവുമായതുകൊണ്ട് ഒന്നൊന്നിനെ നിയന്ത്രിക്കുന്നു. പരസ്പര നിയന്ത്രണം കൊണ്ട് നിശ്ചേഷ്ടമായിരിക്കുന്നതായി തോന്നുന്നു. ധനാത്മകമായ ഒരു ചലനവും ഋണാത്മകമായ ചലനവും ഒരുമിച്ചുണ്ടായാൽ നിശ്ചേഷ്ടമായി തോന്നും. ഒരേ വേഗതയിലുള്ള രണ്ടു വണ്ടി വിപരീത ദിശകളിൽ ഓടിയാൽ ആ ഓടുന്ന സമയത്ത് രണ്ടു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചേഷ്ടത ദർശിക്കാം, ചലനമില്ലായ്മ ദർശിക്കാം. ചലനത്തിനുള്ളിലെ ചലനമില്ലായ്മ സജീവമാണ്. ഇനി മനസ്സിലായി? ദൃഷ്ടാന്തം മതിയാവും തോന്നും. കറക്റ്റായിട്ട് കിട്ടിയാ നിങ്ങളുടെ യോഗം. അപ്പോ അതുകൊണ്ട് ആചാര്യന്മാർ, വൈശേഷികത്തിന്റെ ആചാര്യന്മാർ, പ്രപഞ്ചത്തിന് കാരണമായ ഈ ശക്തിവിശേഷത്തെ പരമാണു എന്ന് വിശേഷിപ്പിക്കുകയും ഈ പരമാണുവിലെത്തുമ്പോൾ മുമ്പ് പറഞ്ഞ ധനാണു ഇറണാണു, ഇറണാണുവിൽ നിന്ന് കർഷാണു, കർഷാണുവിൽ നിന്ന് സൂക്ഷ്മമായി കൃഷ്ണാണു, കൃഷ്ണാണുവിൽ നിന്ന് സൂക്ഷ്മമായി സർഗാണു, സർഗാണുവിനപ്പുറം പരമാണു എന്ന വിഭജനം വരുമ്പോൾ ആറ്റമല്ല എന്നുള്ളതും മനസ്സിലാവും തോന്നുന്നു. കാരണം ആറ്റത്തിനൊക്കെ വളരെ അപ്പുറമാണ്. ആറ്റം എന്ന് പറയുമ്പോൾ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ചേർന്നിരിക്കുന്നതും വിഭജിക്കാൻ പറ്റില്ലെന്നൊരു കാലത്ത് വിശ്വസിച്ചതുമാണ് ആറ്റം അല്ലെ. ദാൽട്ടന്റെ സെവൻ പോസ്റ്റുലേറ്റ്സ്, ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ്. മോഡേൺ അങ്ങനെയാ പറയുന്നത്. അതിനെ പിന്നീട് വിഭജിച്ചു. ജെ ജെ തോംസണും ഹൈസൻബർഗും നീൽസ് ബോറും ഒക്കെ പിന്നീട് അതിന് വിഭജനം നടത്തുകയും വസ്തുബോധം മാറ്റിമറിക്കുകയും ഒക്കെ ചെയ്ത് ഒരു തലം വരെ നിർത്തിയിട്ടുണ്ടാവും ക്ലാസിക്കൽ ഫിസിക്സിൽ. പക്ഷെ ഇവിടെ അവർ സർഗാണുവിനും അപ്പുറം പരമാണുവിനെ ദർശിച്ച് പരമാണുവാണ് ഈ പ്രപഞ്ച നിർദ്ധാരണത്തിന്റെ അവസാനത്തെ വാക്കെന്ന് വൈശേഷികൻ രേഖപ്പെടുത്തി വെച്ച പുസ്തകത്തിൽ നിന്നാണ് സാഖ്യൻ ആരംഭിക്കുന്നത്.
4: നെഗറ്റീവിന് മാത്രമല്ല ഡിവൈഡ് ചെയ്ത് താഴോട്ട്
1: പോകുന്നു. ധനാത്മകമായതിനും ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. പക്ഷെ ആ ഡിവിഷൻസ് ഒന്നും ഇവിടെ നമുക്ക് ആവശ്യമില്ല. പ്രപഞ്ച നിർദ്ധാരണത്തിൽ ഈ ഋണാത്മകമായതിന് മാത്രമേ ആവശ്യം വരുന്നത്. പ്രപഞ്ചം തന്നെ ഒരു ഋണാത്മക സത്തയാണ് ബോധത്തിന്മേലുള്ള, അഥവാ പ്രപഞ്ചമെന്നൊന്ന് ഇല്ല. ഇതിന് തെളിവ് സ്വപ്നമാണ്. ഇതിന് തെളിവ് സ്വപ്നമാണ്. അത് നമുക്ക് ആദ്യം കയറി പഠിക്കാൻ എളുപ്പമാണേ, അത് വളരെ സുഖവുമാണ്. സ്വപ്നം മാത്രമാണ് അതിന് തെളിവ്. സ്വപ്നത്തിലിരുന്നു കൊണ്ട് അപഗ്രഥിക്കാനുള്ള ഭൗതികത നേടിക്കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് പഠിക്കാവുന്നത് അജാതമാണിത് എന്ന് ബോധ്യമാകുന്നതുമാണ്. പിന്നെ അവിടെ സംശയങ്ങളൊന്നുമില്ല. അവിവാദം, അവിതർക്കം, അവിരുദ്ധം, സകല വിവാദങ്ങളും സകല തർക്കങ്ങളും ഒക്കെ അസ്തമിക്കോടെ നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഈ സ്തോത്രത്തിനകത്ത് നിന്നുകൊണ്ട് ഇതൊന്ന് പഠിക്കാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായി നോക്കുമ്പോൾ പരമാണുവിൽ നിന്നാണ് സാഖ്യം തുടങ്ങുന്നത്. അവിടെ പരമാണുവിൽ നിന്ന് തുടങ്ങുമ്പോൾ കേവലം ക്രിയാശക്തി മാത്രമായി കാണപ്പെടുന്ന, അവിടെ നിന്ന് ദ്രവ്യം സമാപിച്ച അവിടെ നിന്ന് മഹത്തത്വവും അഹങ്കാരവും ഉണ്ടാകുന്നു. ദ്രവ്യത്തിന്റെ അവസാനത്തെ വാക്കായ പരമാണുവിനും അപ്പുറമാണ് മഹത്തത്വം നിലനിൽക്കുന്നത്. അതിനെ സൂക്ഷ്മമായി ആലോചിക്കുമ്പോഴാണ് അഹമെന്ന ഈ ഇതമായി ഉണ്ടായതെല്ലാം അഹത്തിൽ നിന്നാണെന്നും അഹമാണ് സത്യമെന്നും ഉള്ള അഹംതത്വം സംജാതമാകുന്നു. അഹംതത്വവും മഹത്തത്വവും പഠിക്കുമ്പോൾ പഞ്ചതന്മാത്രകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ തന്മാത്ര അല്ല, അതൊക്കെ വളരെ ഏറ്റവും സൂക്ഷ്മമായ തന്മാത്ര. നമ്മൾ മുമ്പ് പറഞ്ഞ അർദ്ധകൾ സ്ഥൂലമല്ല, സൂക്ഷ്മമാണ്. അവിടെയാണ് പിന്നെ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയാധിദേവതകൾ. ഈ ദൃശ്യ പ്രപഞ്ചത്തിന് സത്യത കൽപ്പിച്ച് അപഗ്രഥിച്ചു പോയ, പ്രപഞ്ചഗണനയിൽ അപഗ്രഥിച്ചു പോയവർ നിഷേധ ശേഷോ ജഗദാദശേഷ എന്ന ഭാഗവത പ്രമാണത്തിൽ, ഭാഗവതത്തിലാണ് ഈ ശ്ലോകം. നിഷേധ ശേഷോ ജഗദാദശേഷ, നിഷേധത്തിന്റെ ശേഷം എന്തുണ്ട്? അവിടെയാണ് ശേഷനാഗവും വരുന്നത്. ശേഷം അപ്പൊ ഈ സർപ്പമൊക്കെ വരെ, നമ്മൾ ശേഷം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉടനെ രൂപകൽപ്പന ചെയ്യാവുന്ന ഒരു പാമ്പും കരിയുകയാണ്. ശേഷ ശബ്ദത്തിനർത്ഥം ഇതാണ്. അതുകൊണ്ടാണ് ശേഷ വിഭൂഷണമീടെ ശേഷ ശേഷാർത്ഥനാഭായ നാമായ എന്നൊക്കെ ആചാര്യന്മാർ പറഞ്ഞത്. ശേഷൻ എന്ന് പറഞ്ഞാൽ ശേഷിച്ചത്. എന്താ ശേഷിക്കുന്നത്? ഈ ജഗത്തിനെ എടുത്ത് നേതി നേതി എന്ന പ്രക്രിയയിലൂടെ നിഷേധിച്ച് നിഷേധിച്ച് ചെല്ലുമ്പോൾ നമ്മളതാണ് ചെയ്തത്. വിഭജനത്തിൽ അതാണല്ലോ ചെയ്യുന്നത്. ഈ പ്രപഞ്ചം എടുത്ത് സ്ഥൂലമായ പ്രപഞ്ചത്തെ വിഭജിച്ചപ്പോ, വിഭജിച്ചാലും ആദ്യത്തതുണ്ടെങ്കിലേ സത്യമാണെന്ന് പറയാൻ പറ്റും. ഭൗതികമായ പ്രപഞ്ചത്തെ എടുത്ത് വിഭജിച്ചപ്പോൾ വിഭജനത്തിൽ കിട്ടിയതിന് ആദ്യത്തെ സ്വഭാവം ഇല്ലെങ്കിൽ ആദ്യത്തതില്ലെന്നാണ് അർത്ഥം. എത്ര വിഭജിച്ചാലും ആദി സ്വഭാവം ഉണ്ടാവണം, അല്ലെങ്കിൽ ആദ്യം കണ്ടത് താൽക്കാലികമാണ്, നിത്യമല്ല. നിത്യമായ ഒന്ന് ഈ പ്രപഞ്ചത്തിൽ നിന്ന് കണ്ടെത്തുവാൻ ശ്രമിച്ച് നിത്യതയെ പ്രപഞ്ചത്തിൽ സങ്കൽപ്പിച്ച് ഈ പ്രപഞ്ച നിർദ്ധാരണം ചെയ്ത് ചെല്ലുമ്പോൾ ഓരോ വിഭജനത്തിലും സ്വഭാവം മാറുകയും അപ്പോൾ അതല്ല അതല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുകയും ചെയ്ത് നിഷേധശേഷം വരുന്നത് അഹന്തത്വമാണ്. ഇത് പഠിക്കാൻ മതം പോരാ, മതവിശ്വാസങ്ങളും പോരാ, ഈ ഉപാസന പഠിക്കാൻ നല്ല ഗണിതയുക്തിയിൽ കുറച്ച് മനസ്സ് വേണം. വളരെ ഷാർപ്പായിട്ടുള്ള, വളരെ മാത്തമറ്റിക്കലായിട്ടുള്ള കൺസെപ്റ്റ്. കാരണം ഗണിതയുക്തിയുടെ മൂർച്ചയുള്ള മണയിലൂടെ അത് കൊണ്ടുപോകുന്നു ആചാര്യന്മാർ. പക്ഷെ ഒരു കവിത കളഞ്ഞിട്ടു കിട്ടിയ ഒരു അവസരത്തിൽ ഒരു ലാളിത്യമുള്ള കവിത കളയാതെ ഇങ്ങനെ കൊണ്ടുപോകണം. ഇതിൽ നിന്ന് കവിത മാറ്റി വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങിയാൽ ഉറക്കം വരും. കവിത പഠിക്കാൻ പോയാലോ കാര്യം നമുക്ക് കിട്ടാതെയും വരും. ഇത് അവര് കൊണ്ടുപോയൊരു ഒരു ഇടത്തും വലത്തും ഒരുപോലെ കൊണ്ടുപോയൊരു ബുദ്ധിശക്തിയുണ്ട്. അത് ഈശ്വരാനുഗ്രഹം കൊണ്ടേ കിട്ടും. അത് ആർക്കും ഉണ്ടാക്കി തരാൻ പറ്റില്ല. ഇതിലൊരു ഗണിത യുക്തികൾ ചിലർക്ക് മനസ്സിലാവും, ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതിന്റെ കവിത ചിലർക്ക് മനസ്സിലാവും, ഇഷ്ടപ്പെടുകയും ചെയ്യും. രണ്ടും കൂടി കിട്ടണം. ഇത്ര കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുള്ളതാണ്. അപ്പോ ആദിശേഷനെന്നും ശേഷനാഗമെന്നും നാഗമെന്നും ഒക്കെ പറയുമ്പോൾ വേദങ്ങൾ ഇങ്ങനെ തന്നെ വ്യാഖ്യാനിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ സംശയത്തിന് അവകാശം. നമ്മളിതിനെ വ്യാഖ്യാനിക്കാനും നമ്മുടെ പാണ്ഡിത്യമൊന്നും കാണിക്കാനും പോകണ്ട, അത്ര ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. ഈ കഷാണു സർഗാണു ദണു ത്രസരേണു ഈ ശബ്ദങ്ങളൊന്നും പുതിയതല്ല. പ്രമാണ ഗ്രന്ഥങ്ങൾ നൂറുകണക്കിനുമുണ്ട്. അടുത്ത കാലത്തൊന്നും ഉണ്ടായതുമല്ല. ഇപ്പോ വല്ലൊരു എഴുതിയതാണെങ്കിൽ പടച്ചുണ്ടാക്കിയതാണെന്ന് പറയാം. അല്ല, വൈശേഷിക ദർശനമൊക്കെ വളരെ പഴയതാണ്. അതിലുള്ള പദങ്ങൾ മുമ്പ് പറഞ്ഞു. സാഖ്യൻ ആരംഭിക്കുന്നത് അതിന്റെ അവസാനത്തു നിന്നാണ്. ഈ പരമാണുവിലും എത്തി മഹത്തത്വവും അഹങ്കാരവും മൂലപ്രകൃതിയും പുരുഷനും എല്ലാം സാഖ്യന്റെ സംജ്ഞകളാണ്. അതിൽ നിന്ന് പഞ്ചതന്മാത്രകൾ,
4: അല്ലെങ്കിൽ പരമാണുവിനെ വിഭജിച്ചിട്ട് മഹത്വത്തിൽ നിന്നും മഹത്വവും മഹത്വത്തിൽ നിന്നും
1: അഹങ്കാരം
4: പോകുന്നതെല്ലാം സാഖ്യന്റെ സിദ്ധാന്തമാണ്.
1: വൈശേഷികം മറ്റേ
4: തീരുകയാണ്.
1: വൈശേഷം തീരുകയാണ്. അവിടെ പിന്നെ കഷ്ടിച്ചൊരു ഇത് നമുക്ക് തന്നിട്ടുണ്ട് എന്ന് പറയാവുന്നത് ഭർതൃഹരിയാണ്. ഭർതൃഹരി അദ്ദേഹത്തിന്റെ ഒരു ദർശനത്തില് നമുക്കിതിനൊരു സ്വപ്ന തരുന്നുണ്ട്. അത് പിന്നെ അടുത്ത ശ്ലോകങ്ങളിൽ എവിടെയെങ്കിലും വരുമ്പോ പറയാം. അപ്പോ
4: അഹന്തത്വം വരുത്തി,
1: ആ അഹന്തത്വം അപ്പൊ മുന്നോട്ട് പോയാൽ ദ്രവ്യം സമാപ്തമായി അഹന്തത്വത്തിൽ എത്തിയാൽ അഹന്തത്വത്തിൽ നിന്നാണ് തന്മാത്രകളൊക്കെ ഉണ്ടാവും. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ണും മൂക്കും ചെവിയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ കാണുന്ന ശക്തിക്കായി ഇന്ദ്രിയം എന്ന് പറയുന്നത്. കാണുന്ന ശക്തി ഇല്ലെങ്കിൽ കണ്ണ് കണ്ണല്ല, കേൾക്കുന്ന ശക്തി ഇല്ലെങ്കിൽ ചെവി ചെവിയല്ല. ഓരോരു ഗുഹയാ, അവിടെ ഒരു കുഴിയുള്ളത് കൊണ്ട് കേൾക്കാൻ പറ്റില്ല, പലർക്കും അങ്ങനെ പറ്റില്ല. അപ്പൊ ആ ഇന്ദ്രിയവും ഇന്ദ്രിയത്തിന്റെ അതിദേവതയും തന്മാത്രാതലത്തിൽ ശബ്ദത്തെ തിരിച്ചറിയണം. അവിടെയാണ് ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾക്ക് കാരണമായ തന്മാത്രകളെ. അത് മുന്നോട്ടിൽ നമുക്ക് കുറെ കൂടി ഡീപ്പായിട്ട് പഠിക്കാനുണ്ടാവും. കാരണം ഒരേ ആഹാരം ദാഹന്തത്വത്തിൽ എങ്ങനെയാണ് പരിണമിക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 50 കിലോ അരി വേവിച്ച് കുഴച്ച് ഉരുട്ടി ആനക്കിട്ടുകൊടുക്കുക, അതിന് തിന്നാവുന്നിടത്തോളം. അതേ ആഹാരം പട്ടിക്കിട്ടുകൊടുക്കുക, അതേ ആഹാരം നമ്മളും കഴിക്കുക. ആഹാരത്തിന്റെ സൂക്ഷ്മാംശത്തിൽ പചനപ്രക്രിയയിലൂടെ എത്തി തന്മാത്രകൾ രൂപാന്തരപ്പെടുന്നത് ജഠരാഗ്നി വൈശിഷ്ട്യത്തിന്റെ മാറ്റത്തിലാണ്. മനസ്സിലായോന്നറിയില്ല. അത് കഴിക്കുന്ന ആനയുടെ രൂപവും ഭാവവും മനസ്സും, അത് കഴിക്കുന്ന പട്ടിയുടെ രൂപവും ഭാവവും മനസ്സും, അത് കഴിക്കുന്ന മനുഷ്യന്റെ രൂപവും ഭാവവും മനസ്സും ഒന്നാകുന്നില്ല. ഇതാണ് അവര് ഉദാഹരണമായി പോലും ചൂണ്ടിക്കാണിക്കുന്നത്. പചനപ്രക്രിയയുടെ ഘട്ടങ്ങളിൽ അഗ്നി, ഉള്ളിലുള്ള അഗ്നി 13 ഉണ്ട്, അതാണ് പാകപ്പെടുത്തുന്നത്. 1 കോഷ്ഠാഗ്നി, 5 ഭൂതാഗ്നി, 7 ധാത്വഗ്നി. നമ്മളിലേക്ക് ആഹാരം ചെന്നാൽ ഉടനെ കോഷ്ഠത്തിൽ വെച്ച് അതിനെ ദഹിപ്പിച്ച് മലവും ശരീരവുമാക്കി മാറ്റുവാൻ പര്യാപ്തമാക്കി തീർക്കുന്ന അഗ്നിയെ കോഷ്ഠാഗ്നി എന്ന് അവർ വിളിക്കും. അങ്ങനെ ഒരെണ്ണം ഉണ്ടെന്നുള്ളത് സർവസമ്മതമാണല്ലോ. ആ പചനം കഴിഞ്ഞാൽ അതിനെ ധാതു പരിഭാഗത്തിലെത്തിക്കുന്ന അഗ്നിയെ ഭൂതാഗ്നി എന്ന് പറയും. ഭൂതപരിഭാഗത്തിൽ, ഭൂത തന്മാത്രയിൽ അതിനെ ഭൂതാത്മകമായി 5 പ്രത്യേക അഗ്നികൾ ആഹൂതിയെ ചെയ്തിട്ട് അതിനെ ഈ പറഞ്ഞ സർഗാണുപരിമാണത്തിലെത്തിച്ച് സൂക്ഷ്മമാക്കിയാണ് ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ഒക്കെ ഉൾക്കൊള്ളാൻ പാകത്തിനാക്കുന്നത്. മാതൃഗർഭത്തിൽ കിടക്കുമ്പോഴും മാതാവ് കഴിക്കുന്ന ആഹാരത്തിന്റെ സൂക്ഷ്മാംശം മാതാവ് പചിച്ചു കഴിഞ്ഞ് അതിൽ നിന്ന് മാതാവിന്റെ കോഷ്ഠാഗ്നിയിൽ പചിച്ച വസ്തുവിനെ ബോധസത്തയിൽ വെച്ച് ആ ഉള്ളിൽ കിടക്കുന്ന ഭ്രൂണാത്മകമായ ശിശു പചിച്ചാണ് അതിന് കേൾവിയോ കാഴ്ചയോ ഒക്കെ ഉണ്ടാകാനുള്ള തന്മാത്രകളായി തീർന്ന് പുറത്തെത്തുമ്പോൾ കാഴ്ചയോ കേൾവിയോ ഉണ്ടാകും. അതിൽ ഒരു തന്മാത്രാ ശക്തിക്കുള്ള അഗ്നി കുറവായാൽ ആ ഗുണമില്ല.
2: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമശിവായ.
5: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
6: രണ്ടു ധർമ്മികളെ കൂട്ടിച്ചേർത്തിട്ട്, അതായത് രജതത്തെയും വെള്ളിയും കൂട്ടിച്ചേർത്തിട്ട് രണ്ടിനെയും വേർതിരിച്ചറിയാതെ ഇത് രജതം എന്ന് നമ്മുടെ ഉള്ളിൽ ധരിക്കുന്നു. അതുപോലെ ആ രജതത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇതിലേക്ക് ആരോപിക്കുന്നു, ഇതിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം രജതത്തിലേക്ക് ആരോപിച്ചിട്ടു, ഇത് തിളങ്ങുന്നതാണ്, ഇത് വിലയുള്ളതാണ് എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നു. അപ്പൊ അവിടെ രണ്ട് ധർമ്മികളും രണ്ട് ധർമ്മങ്ങളും കൂടിച്ചേരുന്നു, വേർതിരിച്ചറിയാൻ വയ്യാത്ത രീതി. അതെങ്ങനെയുള്ളത്? രണ്ടും അത്യന്തവിയുക്തയോ, ചിപ്പിയുടെ ധർമ്മങ്ങളല്ല, സ്വഭാവമല്ല, സവിശേഷതയല്ല വെള്ളിക്കുള്ളത്. അതാണ് അത്യന്ത വിവിക്തം എന്ന് പറഞ്ഞത്. അപ്പൊ അത്യന്ത ഭിന്നങ്ങളായിരിക്കുന്ന ധർമ്മധർമ്മിണോഹോ, ധർമ്മധർമ്മികളുടെ ഇതരേതരവിവേകേന, ഇതരേതരവിവേകം കൊണ്ട് പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട്, വേർതിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇത് വേർതിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട്, അതായത് മിഥുനീകരണം സംഭവിക്കുന്നു. മിഥുനീകരണം സംഭവിക്കുമ്പോൾ ഇത് രണ്ടിനും രണ്ട് പദാർത്ഥങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെടുന്നു. ഇത് വേറെ, വെള്ളി വേറെ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടുന്നു, അവിവേകം സംഭവിക്കുന്നു. ഇത് രണ്ടും കൊണ്ട് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? മൂന്നാമതായിട്ട് ആദ്യം മിഥുനീകരണം, രണ്ടാമത് തിരിച്ചറിവ് നഷ്ടപ്പെടുന്നു, ഇതരേതര അവിവേകം സംഭവിക്കുന്നു. അത്യന്ത വിവിക്തയോഹോ ധർമ്മധർമ്മിണോഹോ, അത്യന്ത ഭിന്നങ്ങളായിരിക്കുന്ന ധർമ്മധർമ്മികളുടെ അവിവേകം സംഭവിക്കുന്നു, തിരിച്ചറിവ് നഷ്ടപ്പെടുന്നു. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടുത്തെന്ത് ചെയ്യുന്നു? അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യധർമാംശ്ച അധ്യസ്യ. അധ്യാസത്തിന് ഹേതു ഇതരേതര അവിവേകേന, അവിവേകേന തൃതീയ വിഭക്തിയാണ്. ഹേതുവിനെ കാണിക്കുന്നതാണ് തൃതീയ. എന്തിന് ഹേതു? അധ്യാസത്തിന് ഹേതു. അപ്പോൾ മിഥുനീകരണം അവിവേകത്തിന് ഹേതുവായി, അവിവേകം അധ്യാസത്തിന് ഹേതുവായി. അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യ ധർമാംശ്ച അധ്യസ്യ. അന്യോന്യസ്മിൻ, പരസ്പരം രണ്ടിലും, എന്നുവെച്ചാൽ ഇവിടെ ഇതിലും രജതത്തിലും, ഉള്ളിൽ വരുന്ന രജതത്തിലും അന്യോന്യാത്മകതാം താതാത്മ്യം, അന്യോന്യാത്മകത താതാത്മ്യം, ഇതും രജതവും ഒന്നാകുന്നു. അന്യോന്യധർമാംശ, രണ്ടിന്റെയും ധർമ്മങ്ങളും, ഇതിന്റെയും രജതത്തിന്റെയും ധർമ്മങ്ങളും അധ്യസ്യ, അധ്യസിച്ചിട്ട് പരസ്പരം താതാത്മ്യത്തെ ആരോപിച്ചിട്ട്, അധ്യസ്യ ആരോപിച്ചിട്ട് രണ്ടിനെയും പരസ്പരം ഒന്നാക്കിയിട്ട്. എങ്ങനെ ഒന്നാക്കുന്നു? ഇത് വെള്ളിയാണ്, അതാണ് നമ്മൾ ഒന്നാക്കുന്നത്. ഇത് പുറമേ കാണുന്നതാണ്, നമ്മുടെ ഉള്ളിൽ കടന്നു വന്നതാണ് വെള്ളി. ഈ ബോധമെല്ലാം പോയിട്ട് എന്ത് ചെയ്യുന്നു? അന്യോന്യസ്മിൻ, അന്യോന്യാത്മകതാം, അന്യോന്യധർമാംശ അധ്യസ്യ, പരസ്പരം ആ രണ്ട് വസ്തുക്കളെയും, ഇത് എന്നുള്ളതിനെയും രജതത്തെയും അവയുടെ ധർമ്മങ്ങളെയും അധ്യസ്യ ആരോപിച്ചിട്ട്, എവിടെ ഉള്ളിൽ ആരോപിക്കുന്നു, നമ്മുടെ ബോധമണ്ഡലത്തിൽ ആരോപിച്ചിട്ട്, അപ്പൊ അധ്യാസം സംഭവിക്കുന്നു. ഈ അധ്യാസം സംഭവിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് വെള്ളി എന്ന് പുറമേക്ക് ചൂണ്ടി പറയുന്നു. അധ്യസ്യ എന്ന് പറയുന്ന ഭാഗത്തിലെത്തുമ്പോൾ നമ്മൾ ആ വസ്തുവിനെ അറിയുന്നു, ഇത് വെള്ളിയാണെന്ന്. നമ്മുടെ അനുഭവത്തെയാണ് അവിടെ പറയുന്നത് അധ്യസ്യ. അപ്പൊ മിഥുനീകരണം ബോധമണ്ഡലത്തിൽ സംഭവിച്ചു, ഇതിരെതിരെ അവിവേകം അവിടെ തുടർന്ന് സംഭവിച്ചു. ഇതെല്ലാം വളരെ സൂക്ഷ്മമായ നിമിഷങ്ങളിൽ സംഭവിക്കുകയാണ്. ഉടൻ തന്നെ അവിടെ എന്ത് ചെയ്യുന്നു? അധ്യാസം ആരോപ സംഭവിക്കുന്നു. സംഭവിച്ചിട്ട് എന്ത് ചെയ്യുന്നു? മിഥ്യാജ്ഞാന നിമിത്ത, മിഥ്യാജ്ഞാനം, ഭ്രമം. അപ്പൊ ഭ്രമം സംഭവിച്ചു കഴിഞ്ഞു. ഈ ഭ്രമം നിമിത്തമായി എന്നാണ് മിഥ്യാജ്ഞാനം എന്ന് വെച്ചാൽ ഭ്രമം. ഭ്രമം ഇതിനാണ് ഭ്രമം എന്ന് പറയുന്നത്. ഈ ഭ്രമം നിമിത്തമായിട്ട് എന്ത് പറയുന്നു? ഇത് ഉദാഹരണത്തിൽ പറഞ്ഞതാണ്. തന്നിലേക്ക് വരുമ്പോൾ അത് വിശദീകരിച്ച് പറയാം. തന്നിൽ ഈ ഭ്രമം സംഭവിക്കുമ്പോൾ, എപ്പോ ഈ ഭ്രമം സംഭവിക്കുന്നു മനസ്സിലാകാം, ഉണർവിലേക്ക് വരുന്ന ആ സമയം ഉറക്കത്തിൽ നിന്ന്. അപ്പൊ ഈ ഭ്രമം സംഭവിച്ചിട്ട് നമ്മൾ അവിടെ എന്ത് പറയുന്നു? അഹമിതം, ഇതാ ഇത് വെള്ളിയാണെന്ന് പറയുന്നത് പോലെ ഞാൻ പറയുന്നു ഇതാ ഞാൻ, ഈ ഞാൻ എന്ന് പറയുന്നു. മമയിതം, ഇതാ ഇത് എന്റേതാണ്, ഈ ശരീരം എന്റേതാണ്, ഈ കിടക്ക എന്റേതാണ്, ഈ വീട് എന്റേതാണ്, ഇങ്ങനെ ഇതി എന്നിങ്ങനെയുള്ള നൈസർഗികോ സ്വാഭാവികോ സ്വാഭാവികമായിട്ടുള്ള അയം ലോകവ്യവഹാര, ഈ ലോകവ്യവഹാരങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. ലോകവ്യവഹാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത, നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, അതിൽ ലോകവ്യവഹാരങ്ങളെല്ലാം തീർന്നു. നൈസർഗികം എന്ന് പറയുന്നത് സ്വാഭാവികം. സ്വാഭാവികം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അനാദി. അനാദിയായിട്ടുള്ള ലോകവ്യവഹാരം, ചിന്ത, വാക്ക്, പ്രവൃത്തി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് മനുഷ്യൻ. നമ്മൾ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും എല്ലാം ഉള്ള കാരണം ഈ പറയുന്ന അധ്യാസം എന്നാണ് അദ്വൈതിയുടെ അഭിപ്രായം. ഈ പ്രപഞ്ച വ്യവഹാരം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്, അധ്യാസം കൊണ്ടാണെന്നാണ്. നമുക്കത് മനസ്സിലാക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്വൈതിയുടെ പക്ഷം അതാണ്. അധ്യാസം കൊണ്ട് വ്യവഹാരം നടക്കുന്നു. ചിന്ത, വാക്ക്, പ്രവൃത്തി, ഈ മൂന്നിനും കാരണം ഈ അധ്യാസമാണ്. അതാണ് മിഥ്യാജ്ഞാന നിമിത്ത, ഭ്രമം നിമിത്തമാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ആദ്യം ഉദാഹരണത്തിൽ വെച്ച് മനസ്സിലാക്കുക, മിഥുനീകരണം സംഭവിക്കുന്നു, സത്യവും അസത്യവും അന്ധകരണത്തിലേക്ക് സമാവേശിക്കുന്നു, തുടർന്ന് ഇതരേതര അവിവേകം സംഭവിക്കുന്നു, രണ്ടിനെയും വേർതിരിച്ചറിയാൻ കഴിയാതെ വരുന്നു, തുടർന്ന് അധ്യാസം സംഭവിക്കുന്നു, അധ്യാസം നിമിത്തമായിട്ട് വ്യവഹാരം.

മാക്കും പ്രവൃത്തിയെല്ലാം രജതത്തെ സംബന്ധിച്ച് നമുക്ക് കടൽ തീരത്ത് സംഭവിക്കും. അത് അവിടുത്തെ വ്യവഹാരം. അതുപോലെ ഇവിടെ ആത്മാനാത്മാക്കളിലും സംഭവിക്കുന്നു. ആ സംഭവം കൊണ്ടാണ് നമുക്ക് ഉണരാൻ കഴിയുന്നത്, ഉണർന്നിട്ട് ഉറങ്ങുന്നതുവരെയുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ കഴിയുന്നത്, ചിന്തിക്കുന്നത്, പഠിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാം ആകുന്നത് ഈ അധ്യാസം കൊണ്ടാണെന്നാണ് പക്ഷം. അതായത് ഈ പ്രപഞ്ച വ്യവഹാരം നടക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, പ്രപഞ്ചം വേറെ നമ്മൾ വേറെ അങ്ങനെയല്ല. നമ്മൾ ഉണർന്നതിന് ശേഷം നമ്മൾ ചിന്തിക്കുന്നു, ഞാൻ ഇന്നാരാണ്, ഞാൻ സാധകനാണ്, ഞാൻ ബ്രഹ്മചാരിയാണ്, സന്യാസിയാണ്, ഞാൻ ഗുരുവാണ്, ഞാൻ ശിഷ്യനാണ് എന്ന് തുടങ്ങി നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന വ്യവഹാരങ്ങളെല്ലാം, ഞാൻ ഇന്നടത്ത് ജനിച്ചു, ഞാൻ ഇന്നതൊക്കെ ചെയ്തു, ഞാനിപ്പോൾ ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി ഞാൻ മരിക്കും, എനിക്ക് അല്ലെങ്കിൽ മോക്ഷം കിട്ടും, അല്ലെങ്കിൽ ഞാൻ ബന്ധനസ്ഥനാണ്, ഇങ്ങനെ എന്തെല്ലാം ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ ഉള്ളിൽ കടന്നു ഈ ഉണർവ് ജാഗ്രതയും സ്വപ്നവും ഇങ്ങനെ നിരന്തരം മാറി മാറി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതം എന്ന് പറയുന്നതാണ് ജാഗ്രത, സ്വപ്നവും സുഷുപ്തി, ഇത് മൂന്നുമാണ് ജീവിതം എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ നമ്മുടെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ പറയുന്ന അധ്യാസം കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അധ്യാസം പ്രകടമാകുന്നത് നമ്മുടെ ഉണർവോടുകൂടി പ്രകടമാകുന്നു, അത് ഉറങ്ങുന്നതുവരെ കാണും. അധ്യാസം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനുണ്ട്. ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് താല്പര്യമാണ് പറയുന്നത്. ഒന്ന് സ്ഥൂലമായ അതിന്റെ അർത്ഥം, മറ്റൊന്ന് സൂക്ഷ്മമായിട്ടുള്ള അർത്ഥം. ഒരു ശാസ്ത്രത്തിന്റെ ഒരു വ്യുത്പത്തിയുള്ള ഒരാളാണ്. വ്യുത്പത്തി എന്ന് പറയുമ്പോൾ പദപദാർത്ഥ ബോധം, അതിനാണ് വ്യുത്പത്തി എന്ന് സംസ്കൃതത്തിൽ പറയുന്നത്. ഇന്ന പദത്തിന് ഇന്ന അർത്ഥമാണ് എന്നുള്ള ബോധം. അതോടൊപ്പം ഒരു ശബ്ദം കേട്ടുകഴിഞ്ഞാൽ അർത്ഥബോധം ഉണ്ടാകുന്നതിന് വേണ്ടുന്ന മറ്റു കാര്യങ്ങൾ പലതുമുണ്ട്. അതെല്ലാം മറ്റൊരു വിഷയമാണ്, അതിനെക്കുറിച്ച് ഇവിടെ നമുക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല. അതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് വ്യുത്പത്തി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യുത്പന്നനായ ഒരു മനുഷ്യൻ, സാമാന്യമായി പദം ഒരു വാക്യം കേട്ടുകഴിഞ്ഞാൽ അർത്ഥബോധം ഉണ്ടാകുന്നുള്ള ആളിന് ഉള്ളിൽ സ്ഫുരിക്കുന്ന അർത്ഥമാണ് സ്ഥൂലമായ അർത്ഥം എന്ന് പറയുന്നത്. ഒരു ശാസ്ത്രം നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ഥൂലമായ അർത്ഥം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തോന്നും. സൂക്ഷ്മമായ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അതിനെ മനനം ചെയ്ത് നമ്മുടെ സാധനയിലൂടെ നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കുന്നതിന്റെ താല്പര്യം, അതാണ് സൂക്ഷ്മമായ അർത്ഥം എന്ന് പറയുന്നത്. മനന നിധ്യാസനങ്ങളിലൂടെ ഉള്ളിലുണ്ടാകുന്ന ജ്ഞാനം, ശരിയായിട്ടുള്ള അറിവ്, അതാണ് സൂക്ഷ്മജ്ഞാനം. അപ്പോൾ നമ്മളൊരു പുസ്തകം പഠിച്ചു എന്ന് വിചാരിച്ച് ഒരു പുസ്തകം നമ്മൾ ശ്രവണം ചെയ്ത് എന്ന് വിചാരിച്ച് അതിന്റെ താല്പര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ നമ്മുടെ ഗുരുവിന്റെ ഉപദേശം തന്നെ നമ്മൾ നോക്കുക. നമ്മളിപ്പോൾ ഇന്നത് പാരായണം ചെയ്യാൻ തുടങ്ങുന്നു. ഒരു നിഷ്ഠയോടുകൂടി നമ്മളതിനെ പാരായണം ചെയ്യുന്നു. ഒരു 10 വർഷം കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാകുന്ന അറിവ് ഇന്നുണ്ടായ അറിവായിരിക്കില്ല. ഇന്ന് നമ്മൾക്ക് എന്തറിവാണോ ആ വാക്യങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകുന്നത്, ആ വാക്യമല്ല 10 വർഷം കഴിഞ്ഞ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു. ആ 10 വർഷം കഴിഞ്ഞുണ്ടാകുന്ന ആ അറിവും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇന്ന് നമുക്കുണ്ടാകുന്ന സ്ഥൂലമായ അറിവാണ്. അമ്മയുടെ ഉപദേശങ്ങളെ സംബന്ധിച്ച് തന്നെ നമ്മളങ്ങനെ ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അറിവെന്ന് പറയുന്നത് സ്ഥൂലമായ അറിവ്. നമ്മളതിനെ മനനം ചെയ്ത് നമ്മുടെ സാധനയിലൂടെ നമ്മുടെ ഉള്ളിൽ കാലാന്തരത്തിൽ പ്രകാശിക്കുന്ന ഒരു അറിവുണ്ട്, അത് അതിന്റെ സൂക്ഷ്മമായ അറിവ്. അപ്പോൾ ഇന്ന് നമ്മൾ ധരിക്കുന്നതാണോ ശരിയായ അറിവ്? ഒരിക്കലുമല്ല. ശരിയായ അറിവെന്ന് പറയുന്നത് നമ്മുടെ സാധനകളുടെ ഫലമായി. സാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെ സാധന. ആ ജീവിതത്തിന്റെ ഫലമായി അതിൽ വരുന്ന എല്ലാം കൂടി ചേർന്ന് ഒരിക്കൽ നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കുന്ന അറിവ്, അതാണ് ശരിക്കും നമുക്ക് ഉപദേശിച്ചെന്ന അറിവ്. അത് നമുക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. ശാസ്ത്ര ഉപദേശം, ഗുരുവിന്റെ ഉപദേശം തന്നെയാണ് ശാസ്ത്രമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനെ സംബന്ധിച്ചും അത് തന്നെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതിൽ അയുക്തി, യുക്തിഭംഗം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അത് മനസ്സിലാക്കാൻ എന്തെങ്കിലും ആശയത്തിൽ അവ്യക്തത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഈ ഉപദേശത്തിന്റെ, ശാസ്ത്രത്തിന്റെ തകരാറല്ല. ഒന്നിലത് അതിന്റെ മീഡിയേറ്റർ, ഈ പറഞ്ഞു തരുന്ന ആളിന്റെ തകരാറ് കൊണ്ടാകാം അങ്ങനെ സംഭവിക്കാം, അല്ലെങ്കിൽ ഗ്രഹിക്കുന്ന നമ്മുടെ എന്തെങ്കിലും തകരാറ് കൊണ്ടാകാം, നമ്മുടെ ബുദ്ധിമാന്ദ്യം കൊണ്ടാകാം, അല്ലെങ്കിൽ ബുദ്ധിദോഷം കൊണ്ടാകാം, അങ്ങനെ എന്തെങ്കിലും ആകാം. അല്ല, ഈ ഉപദേശത്തിൽ ഒരിക്കലും, ഈ ഉപദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും പിശക് വരത്തില്ല. അത് പൂർണ്ണമായും സത്യമാണ്. ആ ഉപദേശം സത്യ ഉപദേശമാണ്. നമ്മൾ ധരിക്കുന്നതിൽ പിശക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം ഇതിൽ നിന്ന്, ഈ ശാസ്ത്രത്തിൽ നിന്ന് ഉണ്ടാകാം. അത് ശാസ്ത്രത്തിന്റെ കുറ്റമല്ല, ശ്രുതിയുടെ തകരാറല്ല, നമ്മുടെ ബുദ്ധിയുടെ തകരാറാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്

0: സൂക്ഷ്മമായ അർത്ഥമായിരിക്കും. പക്ഷേ ഇത് ഗ്രഹിക്കുന്നതിന് വിശേഷ ബുദ്ധിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മമായ അർത്ഥം തൽക്കാലം തന്നെ മനസ്സിലായിന്നും വരാം. ഇപ്പൊ ശാസ്ത്രത്തിൽ നിന്ന് ഗ്രഹിച്ച് നമ്മളതിന്റെ താല്പര്യം മനസ്സിലായി എന്ന് നമുക്ക് അഭിമാനിക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ ക്രമേണയായിരിക്കും അത് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് സ്ഥൂലമായ അർത്ഥത്തിലല്ല, സൂക്ഷ്മമായ അർത്ഥത്തെ ഗ്രഹിക്കുന്നതിന് നമ്മുടെ പക്വതയും യോഗ്യത അനുസരിച്ച് ആ സ്ഥൂലമായ അർത്ഥത്തെ സ്ഥൂലമായ അതിന്റെ താല്പര്യത്തെ വിട്ടിട്ട് നമ്മുടെ യോഗ്യത അനുസരിച്ച് സൂക്ഷ്മമായ അർത്ഥത്തിൽ അർത്ഥത്തെ നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. ശ്രവണ മനനങ്ങളിലൂടെ, മറ്റ് സാധനങ്ങളിലൂടെ, നമ്മുടെ ജപധ്യാനങ്ങളെല്ലാം. ഇതിന്റെ എല്ലാം ആത്യന്തികമായ ഫലം എന്താണ്? ശരിയായ ബോധത്തെ നമുക്കുണ്ടാക്കുക. യാതൊരു സാധനയും ശരിയായ വിവേകമില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അത് വിപരീത ഫലത്തെ ചെയ്യും. ശാസ്ത്ര അധ്യയനം അത് തന്നെ. ശാസ്ത്ര അധ്യയനത്തെ ശാസ്ത്രങ്ങളിൽ തന്നെ നിന്ദിക്കും. എന്തുകൊണ്ട്? വിവേകരഹിതമായ അധ്യയനം അപകടം ചെയ്യും. വിവേകരഹിതമായ യോഗ അഭ്യാസം, വിവേകരഹിതമായ ഭക്തി അനുഷ്ഠാനം എല്ലാം അപകടമാണ്. വിവേകരഹിതമായ ഭക്തി അന്ധതയിലേക്ക് നയിക്കും. വിവേകരഹിതമായ യോഗം അഹങ്കാരത്തെ ഉണ്ടാക്കും. വിവേകരഹിതമായ ജ്ഞാനം സർവനാശത്തെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ശാസ്ത്രത്തെ നിഷേധിക്കുന്നത്. അപ്പൊ ആ വിവേകപൂർവമായി ശാസ്ത്രാഭ്യാസം തുടരണം. അപ്പോൾ ഇതിന്റെ സൂക്ഷ്മമായ അർത്ഥം ബോധം നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാകും നമ്മൾ ഈ ഇതിന് യാതൊരു പിശകുമില്ല. നമ്മൾ ധരിക്കുന്നതിൽ എന്തെങ്കിലും പിശക് വരത്തുള്ളൂ, ശ്രുതിക്ക് ഒരിക്കലും പിശകില്ല എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ആ സൂക്ഷ്മ അർത്ഥം നമ്മൾ തൽക്കാലം ഗ്രഹിച്ചവരുണ്ടാകാം, ഗ്രഹിച്ചു എന്ന് കരുതണ്ട. പക്ഷെ ക്രമേണ അത് നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കും. അങ്ങനെ സ്ഫുരിക്കണമെങ്കിൽ ഇതിനെ ഒരു സാധനയാക്കണം. ഇത് തന്നെ ഇതിന്റെ മനനം ഒരു സാധനയാക്കണം. പരസഹായം കൂടാതെ തന്നെ ഇതിന്റെ മനനം സാധനയാക്കുന്ന തക്ക രീതിയിൽ ഇതിന്റെ ശ്രവണം സ്പഷ്ടമാക്കണം ശ്രവണത്തിൽ. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കണം, ഇതിനെക്കുറിച്ച് സംശയങ്ങൾ നമ്മൾ ഉന്നയിക്കണം. ഇവിടെ തന്നെ ഒരു പൂർവപക്ഷവും സിദ്ധാന്തവും വരുന്നത് എന്തിനു വേണ്ടി? സിദ്ധാന്തത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സംസ്കൃതത്തിൽ പറയും സ്തൂണാഖനന ന്യായം എന്ന് പറയും. സ്തൂണാഖനന ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൂണ്, നമ്മൾ ഒരു കുറ്റി, തൂണോ എന്ന് പറഞ്ഞാൽ കുറ്റിയാണ്, ഒരു കുറ്റിയെ തറയിലേക്ക് നമ്മൾ ഇടിച്ചുറപ്പിക്കുമ്പോൾ അതിനെ ഒന്ന് ഇടിച്ചതിന് ശേഷം അതിനെ പശുവിനെ കെട്ടാനും പറ്റും. തറയിൽ കുറ്റി ഇടിക്കുന്നവർക്കറിയാം, അതിനൊന്ന് തറയിലൊന്ന് ഇടിച്ചതിന് ശേഷം അതിനെ ഊരിയെടുക്കും, വീണ്ടും തറയിലേക്ക് ആഞ്ഞതിനെ ഇടിക്കുന്നു, വീണ്ടും ഊരിയെടുക്കുന്നു, വീണ്ടും അതിനെ ഇടിക്കുന്നു. അതായത് ശിഷ്യന്റെ മനസ്സിൽ സംശയങ്ങൾ ഉണർത്തി ആ സംശയങ്ങളെ പരിഹരിച്ച് ആ പരിഹരിക്കുന്ന ഭാഗത്ത് വീണ്ടും സംശയങ്ങളെ ഉണ്ടാക്കി വീണ്ടും അതിനെ പരിഹരിച്ച് ആ സിദ്ധാന്തത്തിൽ അവനെ ഉറപ്പിക്കുന്നു. വീണ്ടും ഇതിനെ വലിച്ചൂരിയെടുക്കുന്നത് കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല വലിച്ചെറിയാൻ വേണ്ടിയല്ല. അതുപോലെ ഈ പൂർവപക്ഷം എന്ന് പറയുന്ന ഈ ശാസ്ത്രത്തിൽ കൊണ്ടുവരുന്നതന്നെ നമ്മുടെ കൂടുതൽ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ ചിന്തിപ്പിച്ച് നമ്മുടെ ബുദ്ധിയെ ഉണർത്തി വീണ്ടും സിദ്ധാന്തത്തിലേക്ക് കൊണ്ടുവന്ന് അതിൽ അമർത്തി വീണ്ടും അവിടെ നിന്ന് വീണ്ടും സംശയങ്ങളിലേക്ക് കൊണ്ടുപോയി വീണ്ടും സിദ്ധാന്തത്തിലേക്ക് കൊണ്ടുപോയി മനസ്സിലെ ഈ സംശയവും വിപരിയവും ഭ്രമവും രണ്ടും മാറ്റി സിദ്ധാന്തത്തിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിൽ ശരിയായ ബോധത്തെ സ്ഫുരിപ്പിക്കുക. അതാണ് ഗുരു ഉപദേശത്തിന്റെ, ശാസ്ത്രത്തിന്റെ ഉദ്ദേശം. അതാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ പൂർവപക്ഷവും സിദ്ധാന്തവും ഇരിക്കുന്നത്. അപ്പോൾ വേദാന്ത ചർച്ച, ഇത് നേരത്തെ ഞാൻ പറഞ്ഞു, ഇത് വാദകഥയാണ്. വാദകഥ എന്ന് പറയും, അതായത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ചർച്ചയാണ്, യുക്തി ചർച്ചയാണ്. ന്യായ ചർച്ചയും ഈശസ്യ മനന വ്യപദേശ ഭാഗ് എന്ന് പറയും. അതായത് ഈ ഇത് ന്യായ ചർച്ചയാണ്, യുക്തി ചർച്ചയാണ്. ഇതെന്തിനു വേണ്ടി ചെയ്യുന്നു? ഈശസ്യ മനനം വ്യപദേശ ഭാഗ്, ഇതിനാണ് ഈശ്വര മനനം എന്ന് പറയുന്നത്. ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്ന ഇതാണ്, ആത്മവിചാരം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ആ രീതിയിൽ ഇതിനെ ചിന്തിച്ച് കൊണ്ടുപോകും. അത് അങ്ങനെ നമ്മൾ ചിന്തിച്ച് വരുന്തോറും നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാകണം. സംശയങ്ങൾ ഉണ്ടായില്ലെങ്കിൽ മൂഢൻ എന്നാണ് അതിനർത്ഥം, മന്ദബുദ്ധി എന്ന് ആണ് അതിനർത്ഥം. അപ്പോൾ സംശയങ്ങൾ ഉണ്ടായി, ആ സംശയങ്ങളെ പരിഹരിച്ച് തന്നെ പോകണം. അതുകൊണ്ട് ഇത് കൂടുതൽ നമ്മൾ ഇത് ചിന്തിക്കുന്നതിന് വേണ്ടി, കൂടുതൽ ഇതിന്റെ അറിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതിനെ പ്രയോഗിക്കണം. ശ്രവണ മനനങ്ങൾക്ക് വേണ്ടിയാണ് ഇതിനെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഞാൻ അതിന്റെ ആന്യം ഒരിക്കൽ കൂടി പറയാം. സത്യാനുതയെ മിഥുനീകൃത്യ അത്യന്ത വിവിക്തയോഹോ ധർമ്മധർമ്മിണോഹോ ഇതരേതര അവിവേകേന അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യ ധർമാംശ്ച അധ്യസ്യ മിച്ഛാജ്ഞാന നിമിത്ത അഹമിതം മമേദം ഇതി നൈസർഗികോ അയം ലോകവ്യവഹാര. ഇതിൽ മിഥ്യാജ്ഞാന നിമിത്ത എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. ഇതിന് രണ്ട് തരത്തിൽ അർത്ഥം പറയുന്നുണ്ട്. ഈ ബ്രഹ്മസൂത്ര പഠനത്തിന് രണ്ട് സമ്പ്രദായങ്ങളുണ്ട് പ്രധാനമായിട്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നിനെ വിവരണ പ്രസ്ഥാനമെന്നും മറ്റൊന്നതിനെ ഭാമതി പ്രസ്ഥാനമെന്നും പറയും. ശങ്കരാചാര്യരുടെ ശിഷ്യൻ പത്മപാദാചാര്യർ, അദ്ദേഹത്തിന്റെ വ്യാഖ്യാനമാണ് പഞ്ചപാദിക. ആ വ്യാഖ്യാനം, അതിന്റെ വ്യാഖ്യാനം വിവരണം. ഇതിനെ തുടർന്നുള്ള ഒരു ചിന്താ പദ്ധതിയുണ്ട്. രണ്ടും അദ്വൈതം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. എന്നാണ് പ്രക്രിയ, അതായത് ശൈലിക്ക് ഭേദമാണ്. ആ വിചാര പദ്ധതി അനുസരിച്ച് ഇതിന്റെ പഠനത്തിന് അതിന് പറയുന്നത് വിവരണ പ്രസ്ഥാനം എന്ന് പറയും. ആ രീതിയിൽ വ്യാഖ്യാനങ്ങൾ, അതിന്റെ പഠനങ്ങൾ, ആ രീതിയിലുള്ള ചിന്ത വിവരണ പ്രസ്ഥാനം എന്ന് പറയും. അതായത് പത്മപാദാചാര്യർ പ്രകാശാത്മയതിയുടെ വിവരണം, അതിനെ തുടർന്ന് വരുന്ന ചിന്താപദ്ധതി. സന്യാസിമാരുടെ സമ്പ്രദായം ഒന്നും അതിനെ പറയും. അതാണ് പ്രധാനമായിട്ട്. ശങ്കരാചാര്യരുടെ നേരിട്ടുള്ള ശിഷ്യനല്ല വാചസ്പതി മിശ്രൻ. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, ഗൃഹസ്ഥാശ്രമിയായിരുന്നു. ഗൃഹസ്ഥാശ്രമിയായിരുന്നെങ്കിലും നൈഷ്ഠിക ബ്രഹ്മചാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ തുടർന്ന് ഭാമതി, നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം, സംസ്കൃത പുസ്തകമാണ് ഭാമതി, കൽപ്പതരു, പരിമളം, ഇങ്ങനെ തുടർന്നു പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അതിന് ഭാമതി പ്രസ്ഥാനം എന്ന് പറയും. ഭാമതി പ്രസ്ഥാനം, അതനുസരിച്ചുള്ള ചിന്ത. അതിൽ ഈ വരുന്നത് ഇപ്പോൾ രണ്ട് വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനം എഴുതിയപ്പോൾ ചില പദങ്ങളുടെ അർത്ഥം, അതിലെല്ലാം അവരവരുടേതായ സ്വന്തമായ ചില കാഴ്ചപ്പാടുകൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതനുസരിച്ചാണ് ഈ പ്രസ്ഥാന ഭേദം വരുന്നത്. ഇതുകൂടാതെ വാർത്തിക പ്രസ്ഥാനം, ഇങ്ങനെയൊക്കെയുള്ള പ്രസ്ഥാനങ്ങൾ ഇതിനകത്തുണ്ട്. അതായത് ചിന്താ രീതികളുണ്ട്. ഇതിന്റെ എല്ലാം താല്പര്യം ഒന്ന് തന്നെ. പക്ഷെ ചില കാര്യങ്ങൾ എന്റെ അഭിപ്രായം എന്നതാണ്, എന്റെ അഭിപ്രായം എന്നതാണെന്ന് പറയും. ഉദാഹരണമായിട്ട് ഇവിടെ ഇപ്പം മിഥ്യാജ്ഞാനം എന്ന് പറയുന്ന പദത്തെ ഭാഷാ നിയമം അനുസരിച്ച് രണ്ടായിട്ട് വിരിക്കാം. മിഥ്യ അജ്ഞാനം, മിഥ്യ പ്ലസ് അജ്ഞാനം, അകഹ സവർണേ ദീർഘ. മിഥ്യ ആകാരത്തിന് ശേഷം അജ്ഞാനം, ആകാരം ഇരുന്നു കഴിഞ്ഞാൽ രണ്ടും കൂടെ ചേർന്നിട്ട് ആ എന്ന ദീർഘം വരും. നമുക്കറിയാം. അപ്പൊ മിഥ്യാജ്ഞാനം എന്നർത്ഥം. അല്ലെങ്കിൽ മിഥ്യ മിഥ്യാജ്ഞാനം എന്നെടുക്കാം. മിഥ്യയായ ജ്ഞാനം, മിഥ്യാച തത് അജ്ഞാനം ച മിഥ്യാജ്ഞാനം എന്ന് വരും. പിന്നെ കർമ്മധാരയ സമാസം എന്ന് പറയും. മിഥ്യാച തത് അങ്ങനെ മിഥ്യാജ്ഞാനം. ഇപ്പൊ നീലം ച തത് ഉത്പലം ച നീലോത്പലം എന്ന് പറയുന്നു. പിന്നെ കർമ്മധാരയ സമാസം എന്ന് പറയും. മലയാളത്തിലും പഠിക്കുന്നതാണ്. അങ്ങനെ എടുക്കാം. മിഥ്യയായ അജ്ഞാനം അങ്ങനെ എടുക്കാം. മിഥ്യയായ അജ്ഞാനം, മിഥ്യയായ ജ്ഞാനം അങ്ങനെയും പറയാം. മിഥ്യയായ ജ്ഞാനം, കാരണം അവിടെ ദീർഘമൊന്നും വരുന്നില്ല. മിഥ്യാജ്ഞാനം അങ്ങനെ എടുക്കുന്നു. മിഥ്യാജ്ഞാനം, മിഥ്യയ്ക്ക് ശേഷം ജ്ഞാനമേ ഉള്ളൂ, അജ്ഞാനമില്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ല മിഥ്യാ അജ്ഞാനം, ഇവിടെ മിഥ്യാജ്ഞാനം എന്നെടുക്കുന്നു. മിഥ്യയായ അജ്ഞാനം, അനിർവചനീയയായ അവിദ്യാശക്തി, അങ്ങനെ അർത്ഥം പറയും പത്മപാദാചാര്യരുടെ ശിഷ്യന്മാർ. പത്മപാദാചാര്യരും മറ്റും അങ്ങനെ അർത്ഥം പറയും. മിഥ്യയായ അജ്ഞാനം, രണ്ടിനും താല്പര്യം ഒന്ന് തന്നെ. ആ പദങ്ങളിൽ നിന്ന് അർത്ഥം എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്. മിഥ്യയായ അജ്ഞാനം, ആ പ്രശ്ലേഷണം അവിടെ ഇടാം. പ്രശ്ലേഷണം ഇടണം എന്നുള്ളത് നിർബന്ധമല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എങ്ങനെ ഇടുന്നു എന്നേ ഉള്ളൂ. മിഥ്യയായ അജ്ഞാനം, അനിർവചനീയയായ അവിദ്യാശക്തി, അങ്ങനെ എടുക്കും. പത്മപാദാചാര്യരുടെ അങ്ങനെ വ്യാഖ്യാനിക്കും. ഭാമതികാരൻ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? മിഥ്യാജ്ഞാനം എന്ന് വെച്ചാൽ ഭ്രമം. മിഥ്യയായ ജ്ഞാനം, മിഥ്യയായ ജ്ഞാനത്തെയാണ് ഭ്രമം എന്ന് പറയുന്നത്. മറ്റേ മിഥ്യയായ അജ്ഞാനം, ഇവിടെ മിഥ്യയായ ജ്ഞാനം, അങ്ങനെ എടുക്കുന്നു. മിഥ്യയായ ജ്ഞാനം, ഭ്രമം, രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ. രണ്ടും ഭ്രമമാണ്. പക്ഷെ ഒരു സമസ്ത പദത്തിൽ നിന്ന് അങ്ങനെ ഭിന്നമായ അർത്ഥം കൊടുക്കാം. വിവരണ പ്രസ്ഥാനം അനുസരിച്ച് മിഥ്യയായ അജ്ഞാനം, അനുവചനീയയായ അവിദ്യാശക്തി, ഇവിടെ മിഥ്യാജ്ഞാനം, മിഥ്യയായ ജ്ഞാനം, ഭ്രമം, ഇങ്ങനെ രണ്ടർത്ഥം കൊടുക്കുന്നു. അത് ഭാമതി പക്ഷം അനുസരിച്ച്. നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പക്ഷമല്ല, രണ്ടിനുമുള്ള അർത്ഥങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഏതെങ്കിലും പ്രത്യേകിച്ച് ഭാമതി പക്ഷമൊന്നോ അല്ലെങ്കിൽ വിവരണ പ്രസ്ഥമൊന്നോ പറയാതെ, പറയാത്ത രീതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ രണ്ടിലെയും ആശയങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രത്യേകിച്ച് ആരെങ്കിലും ഒരു പക്ഷം പഠിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല, കാര്യം മനസ്സിലാക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് അർത്ഥമാണോ നമുക്ക് സ്വീകാര്യമായി തോന്നുന്നത്, രണ്ട് സ്വീകാര്യമായി തോന്നുകയാണെങ്കിൽ അത് രണ്ട് സ്വീകരിച്ച് പോകാം. അപ്പോൾ മിഥ്യാജ്ഞാനം, ഭ്രമം എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ രണ്ടു കൂട്ടർക്കും യോജിക്കാമെന്നുള്ള അർത്ഥമാണ്. മിഥ്യാജ്ഞാനം, ഭ്രമം എന്ന് മനസ്സിലാക്കിയാൽ മതി. മിഥ്യാജ്ഞാനം നിമിത്തമായിട്ടാണ് പ്രപഞ്ച വ്യവഹാരങ്ങൾ എന്ന് പ്രത്യേകം എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അധ്യസ്യ എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും മിഥ്യാജ്ഞാനം എന്ന് എടുത്തു പറയുന്നത്. അധ്യസ്യ അധ്യാസം എന്ന് പറയുന്നത് തന്നെയാണ് അടുത്ത് പറയുന്നത് മിഥ്യാജ്ഞാനം എന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെ. അധ്യസ്യ എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും പറയണം. മിഥ്യാജ്ഞാന നിമിത്ത. അതൊരു പ്രധാന കാര്യമാണ്. നമ്മൾ ഈ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും എല്ലാം ഒരു മിഥ്യാജ്ഞാനത്തിനടുത്ത് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു വിഷയമാണ്. നമ്മളെല്ലാം മുമുക്ഷുവാകുന്നതും ജിജ്ഞാസുവാകുന്നതും ബന്ധനസ്ഥനായിരിക്കുന്നതും സാധന അനുഷ്ഠിക്കുന്നതും അനുഷ്ഠിക്കാതിരിക്കുന്നതും പുണ്യവാനായിരിക്കുന്നതും പാപിയായിരിക്കുന്നതും എല്ലാം ഈ മിഥ്യാജ്ഞാന നിമിത്തമാണ് എന്ന് പറയും. ഭ്രമം നിമിത്തമാണ് എന്ന് പറയുമ്പോൾ അത് വളരെ ഗഹനമായൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞു ഇവിടെ ആചാര്യസ്വാമികൾ മിഥ്യാജ്ഞാന നിമിത്ത. അജ്ഞാന നിമിത്തമായിട്ടാണ് ഈ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അതുകൊണ്ടാണ് മറ്റു ചില സ്ഥലങ്ങളിൽ പറയുന്നത് എന്താണ്, പരമാർത്ഥത്തിൽ ബന്ധമില്ല, മോക്ഷമില്ല, ഗുരുവില്ല, ശിഷ്യനില്ല എന്നൊക്കെ. പരമാർത്ഥത്തിൽ വ്യവഹാരത്തിലല്ല, വ്യവഹാരത്തിൽ അതെല്ലാം ഉണ്ട്, വ്യവഹാരത്തിൽ അതിനൊന്നും നിഷേധിക്കുകയല്ല, പരമാർത്ഥത്തിൽ അതില്ല എന്നൊരിടത്ത് പറയുന്ന ഈ കാരണം കൊണ്ടാണ്. കാരണം അടിസ്ഥാനപരമായിരിക്കുന്നത് ഈ മിഥ്യാജ്ഞാനമാണ്, ഭ്രമമാണ്, അധ്യാസമാണ്, അവിദ്യയാണ്. ഇതെല്ലാം പര്യായ പദങ്ങളായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഈ ലോകവ്യവഹാരങ്ങൾ നടന്നു വരുന്നു എന്നാണ്. ഈ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കും. ഈ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാം. അപ്പോൾ അതൊന്ന് വിശദീകരിക്കാം. അതിനുള്ള സമയമാണ് ഇനിയുള്ളത്. രണ്ടകാരം വരുന്നിടത്ത് പ്രസലേഷൻ ഒന്നും നിർബന്ധമില്ല. അത് സാധാരണ ഭാഷയുടെ പരിചയം കൊണ്ടറിയണം. വാക്കുകളുടെ പരിചയം ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം. അത് പ്രസലേഷൻ നമ്മൾ ഇട്ട് കഴിഞ്ഞാലും വിപരീത അർത്ഥം വരാം. കാരണം അങ്ങനെ ഇങ്ങനെ പ്രസലേഷൻ ഇടുന്നത് ശരിയല്ല എന്ന് പറയാം. ഇപ്പൊ പ്രസലേഷൻ ഇട്ട് വെച്ച് കഴിഞ്ഞാലും, പ്രസലേഷൻ എന്ന് പറയുന്നത് പിൽക്കാലത്ത് ഉണ്ടായൊരു ഏർപ്പാടാണ്. ആദ്യകാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ ദീർഘം എന്നാൽ ദീർഘം തന്നെ അവിടെ കാണും. ഇപ്പോൾ വിപരീത അഭിപ്രായം പ്രസലേഷൻ ഇട്ടെന്ന് വിചാരിച്ച് മാറത്തില്ല, അതിന്റെ ആവശ്യമില്ലെന്ന് പറയും. ഇതാണ് കാരണം മിഥ്യാജ്ഞാനം എന്നാണ്. പിന്നെ അതെങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സന്ദർഭം അനുസരിച്ച്. വിവാദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അവസാനിക്കത്തുമില്ല ഇതിലല്ല ഒരു കാര്യത്തിൽ. അതുകൊണ്ട് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തുടങ്ങിക്കഴിഞ്ഞു, ഇനി ഇത് അവസാനിക്കുന്നില്ലെന്നാണ്. ആ പ്രസലേഷൻ ഇട്ടാലും ശരി, ഇട്ടില്ലെങ്കിലും ശരി, എങ്ങനെയായാലും അതിങ്ങനെ അനാദി അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളിലെല്ലാം ഈ ശാസ്ത്രജ്ഞന്മാരുടെ കാര്യങ്ങളിൽ തന്നെ, ശാസ്ത്രകാര്യങ്ങളിൽ തന്നെ ഒരു വിവാദ വിഷയം ഉണ്ടായിക്കഴിഞ്ഞോ അത് പിന്നെ ലോകാവസാനം വരെ നമ്മൾ കാത്തിരിക്കുന്നു, അപ്പോഴേ അതും അവസാനിക്കുന്നു. അതുകൊണ്ട് അതിന് പരിഹാരമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതല്ല ഈ ഇപ്പൊ മിഥ്യാജ്ഞാനം രണ്ടുപേർ രണ്ട് രീതി വ്യാഖ്യാനിച്ച്, താല്പര്യം ഒന്നാണെങ്കിലും വ്യാഖ്യാനം രണ്ടു വന്നു. പ്രസലേഷൻ ഇട്ടു എന്ന് വിചാരിച്ച് അത് പരിഹരിക്കാൻ ഒക്കത്തില്ല, എടുക്കുകയോ ഇടാതിരിക്കുകയോ ചെയ്യാം. അതിന്റെ ആവശ്യമില്ലെന്ന് പറയും. മിഥ്യാജ്ഞാനം അത്രയേ ഉള്ളൂ എന്ന് പറയും. പ്രസലേഷൻ ഇടണമെന്നുള്ളത് വ്യാകരണത്തിന്റെ ഇതല്ല, അത് നമുക്ക് ഒരു സൗകര്യത്തിന് വേണ്ടി ഒരു ചിഹ്നം അങ്ങനെ കണ്ടുപിടിച്ചിടുന്നതാണ്. അതും പഴയകാലത്തൊന്നും ഇടത്തില്ലായിരുന്നു, പിൽക്കാലത്ത്. വ്യാകരണ നിയമം എന്ന് പറയുന്നത് നമ്മുടെ സൗകര്യം അനുസരിച്ചുണ്ടാക്കുന്നതാണ്. വ്യാകരണം എന്ന് പറയുന്നത് ആത്യന്തികമായി ശരിയെ നിർണ്ണയിക്കുന്ന ഒന്നല്ല. അത് ഒരു കുറേയൊക്കെ ഒന്ന് സൗകര്യത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഭാഷയുടെ ഒരു ഏകദേശം ഒരു ശരിയും തെറ്റും നിർണ്ണയിക്കുന്നത് മനുഷ്യന്റെ മനസ്സാണ്. വ്യാകരണം കൊണ്ടൊരിക്കലും ശരിയും തെറ്റും നിർണ്ണയിക്കാൻ ഒക്കത്തില്ല. കാരണം പാണിനി എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങൾ പാണിനിയെ തന്റെ സൂത്രത്തിൽ എത്തിച്ചിട്ടുണ്ട്. പാണിനിയുടെ വ്യാകരണമാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അതിൽ ചില നിയമങ്ങൾ സന്ധിക്കും സമാസത്തിനും മറ്റു കാര്യങ്ങൾക്കുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് അതേ നിയമങ്ങൾ പാണിനി തന്നെ തന്റെ സൂത്രത്തിൽ എത്തിച്ചാണ് സൂത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ അതിന് വ്യാഖ്യാനം എഴുതിയ ആളാണ് വാർത്തികാരൻ, വരരുചി അല്ലെങ്കിൽ കാർത്തികായൻ. പിന്നെ അതിന് ഭാഷ്യം എഴുതി പതഞ്ജലി മഹർഷി. ഇവരെല്ലാവരും വ്യാകരണ നിയമങ്ങളെ തെറ്റിക്കുന്നതിൽ മുൻപന്തി നിൽക്കുന്നവരാണ്. ഭാഷ്യമോ വാർത്തികമോ ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ കാണും അവിടെയെല്ലാം ഇവർ അവരുടെ കാര്യത്തിൽ ഈ നിയമങ്ങളൊന്നും ബാധകമല്ല. മുനി സ്വാതന്ത്ര്യമാപന്ന ഏത് ഇച്ഛതി കരോതി തത്. അതിനവർ പറയുന്ന ഒരു പ്രമാണം, അല്ലെങ്കിൽ പ്രഭു എന്നും പറയും. മുനി സ്വാതന്ത്ര്യം സ്വീകരിച്ചുകൊണ്ട് താൻ എന്താഗ്രഹിക്കുന്നു അത് ചെയ്യും. അതിന് വേറെ ആരും ചോദിക്കാൻ പാടില്ല. ശരി തെറ്റുമെന്നും അവിടെ വിഷയമല്ല. അതുകൊണ്ട് പാണിനിക്കും വരരുചിക്കും പതഞ്ജലിക്കും എല്ലാം ഈ നിയമങ്ങളൊന്നും ബാധകമല്ല. അവരുണ്ടാക്കി വയ്ക്കുന്ന നിയമങ്ങളെ തന്നെ അവർ തെറ്റിക്കും. എന്നുവെച്ചാൽ അത് നമുക്കൊരു സൂചന തരുന്നതാണ്. ദുരുദ്ദേശത്തിലൊന്നുമല്ല ഇതിൽ, വ്യാകരണത്തിലൊന്നും അങ്ങനെ ഒരു കടുംപിടുത്തം പിടിക്കണ്ട. ഇപ്പോ ശങ്കരാചാര്യര്, മാധ്വാചാര്യര്, രാമാനുജാചാര്യര് ഇവർ മൂന്നുപേരും വ്യാകരണം അറിയാത്തവരല്ല. മൂന്നുപേർക്കും നല്ലവണ്ണം വ്യാകരണം അറിയാം. എന്നാ പിന്നെ മൂന്നുപേരുടെയും വ്യാഖ്യാനം എന്താ ഒരുപോലെ വരാത്തത്? അപ്പം വ്യാകരണം അനുസരിച്ചല്ല വ്യാഖ്യാനം ചെയ്യുന്നത്. വ്യാകരണം അറിയാത്തതുകൊണ്ടാണോ ഇവരുടെ മൂന്നുപേരുടെയും ഭാഷ അറിയാത്തതുകൊണ്ടാണോ ബ്രഹ്മസൂത്രം മൂന്നുപേരും മൂന്ന് രീതി വ്യാഖ്യാനിച്ചു? പ്രത്യക്ഷമായും പരസ്പര വിരുദ്ധമായ രീതിയിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു. പിന്നെ അതിൽ തുടർന്നു വന്ന പണ്ഡിതന്മാർ ആരെങ്കിലും യോജിച്ചിട്ടുണ്ടോ ഈ വ്യാഖ്യാതാക്കൾ? ഇവർക്കൊന്നും വ്യാകരണം അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് പണിഞ്ഞും പഠിച്ചിട്ടില്ല. അതല്ല, അത് വ്യാഖ്യാനിക്കുന്നതൊക്കെ അവരവരുടെ മനസ്സിലിരിക്കുന്ന വ്യാഖ്യാനിക്കുന്നു. അവരവരുടെ സിദ്ധാന്തങ്ങൾ ഈ ശാസ്ത്ര സഹായത്തോടുകൂടി ആവിഷ്കരിക്കുന്നു. അവരവരുടെ സിദ്ധാന്തങ്ങൾക്ക് വേണ്ടത് ഇതിനകത്തുണ്ട്. ഭഗവത്ഗീതയെ ഉപനിഷത്തോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏത് സിദ്ധാന്തവും സമർത്ഥിക്കാം. അതിനുള്ള സാമർഥ്യവും ബുദ്ധിശക്തിയും ഉണ്ടെങ്കിൽ എന്നുവെച്ചാൽ ഓരോ കണ്ടെത്തലുകളാണ്, അക്ഷയമായ ഖനിയാണ് വേദം എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് എല്ലാം കണ്ടെത്താൻ പറ്റും. ദ്വൈതമോ അദ്വൈതമോ വിശിഷ്ടാദ്വൈതമോ ശുദ്ധാദ്വൈതമോ ഭേദാഭേദാദ്വൈതമോ എന്തെല്ലാം അദ്വൈതങ്ങളാണ്, നമ്മളതൊന്നും ഇപ്പൊ പഠിക്കുന്നില്ല. അദ്വൈതം തന്നെ, അദ്വൈതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒന്നേ ഉള്ളൂ എന്നാണ്. പക്ഷെ ഈ അദ്വൈതങ്ങൾ തന്നെ നൂറിൽ ശിഷ്ടമുണ്ട്. അദ്വൈതം എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നേ ഉള്ളൂ എന്നാണ്. ഭേദാഭേദാദ്വൈതം, അനുവചനീയ അദ്വൈതം, അചിന്ത്യ അദ്വൈതം, ഇങ്ങനെയൊക്കെ ഒരുപാട് അദ്വൈതങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ വരുന്നു? ഒരു അദ്വൈതത്തിൽ എങ്ങനെ ഈ പല അദ്വൈതം വരുന്നു? ഇതൊക്കെ ഓരോ വ്യക്തികൾ കണ്ടെത്തുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം, സത്യം പല മുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു, പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ആചാര്യന്മാർക്ക്. അത് അവർ അവരവരുടേതായ ഭാഷയിൽ അവരവരുടേതായ കണ്ടെത്തലുകളിൽ അവതരിപ്പിക്കുന്നു. വ്യാകരണത്തിനൊന്നും അവിടെ വലിയ സ്ഥാനമില്ല. ഈ വ്യാകരണം എന്ന് പറയുന്നത്, ഇപ്പോ ഒരു ഉദാഹരണം പറയാം, എല്ലാവരും കേട്ടിരിക്കും ശിവമഹിമന സ്തോത്രം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ ഒരു സ്തോത്രം. ആ ശിവമഹിമന സ്തോത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാവും, ആ ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള സ്തോത്രമാണ്. സ്പഷ്ടമായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ആ സ്തോത്രത്തിന് മധുസൂദന സരസ്വതി എന്ന് പറയുന്ന വലിയ പണ്ഡിതനൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, ഹരിഹര വ്യാഖ്യാനം. അതായത് അത് വിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു സ്തോത്രമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതെങ്ങനെ സാധിച്ചെന്ന് വെച്ചാൽ വ്യാകരണം കൊണ്ട് സാധിച്ചിരിക്കുകയാണ്. ശിവനെ സ്തുതിക്കുന്ന ഒരു സ്തോത്രം വിഷ്ണുവിനെ സ്തുതിക്കുന്നതായിട്ട് വ്യാഖ്യാനിക്കണമെങ്കിൽ അതിലെ ഓരോ പദങ്ങളും കഥകളും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കുക, ഒരുപാട് കഥകൾ വരുന്നുണ്ട്, പൗരാണികമായ കഥകൾ, സന്ദർഭങ്ങൾ എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇത് മുഴുവൻ വിഷ്ണുപരമായി വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം വായിച്ചു കഴിഞ്ഞാൽ ഇത് ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ളതാണെന്ന് നമുക്ക് പറയാനേ പറ്റത്തില്ല. കാരണം മുഴുവൻ വിഷ്ണുവിന്റെ സ്തുതികളാണ്. അതായത് അവിടെ പാമ്പെന്നോ ചന്ദ്രകലയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പക്ഷത്തിൽ അത് പത്മവും ഗദയും ഒക്കെ ആയി മാറും. അതിനൊക്കെയുള്ള വ്യാകരണം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അപ്പൊ അതെങ്ങനെ സംഭവിക്കുന്നു? നമുക്ക് സ്പഷ്ടമായിട്ടും അറിയാം ഇത് ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ്, ശിവനെ കുറിച്ചാണെന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കേണ്ടി വരും ഇത് വിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ടാണ്. അവിടെ അനന്തശയനവും പാലാഴിയും പാൽക്കടലും കൈലാസമൊക്കെ പോയി, അതിന് വേറെ ഇതെല്ലാം പ്രത്യക്ഷപ്പെട്ട് ഈ വാക്യങ്ങളിൽ ഈ വരികളിലൂടെയാണ് ഈ അർത്ഥമെല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിരിക്കുന്ന എന്ത്? പാണ്ഡിത്യം, സംസ്കൃതം, വ്യാകരണം തന്നെ. അപ്പം വ്യാകരണം കൊണ്ടൊന്നും സാധിച്ചു കളയാം എന്ന് നമ്മൾ വിചാരിക്കേണ്ട. അത് വ്യക്തിയുടെ മനോധർമ്മം, പാണ്ഡിത്യം, കഴിവ്, വാസന ഇതൊക്കെ അനുസരിച്ചാണ് ഇതൊക്കെ പണ്ഡിതന്മാർ ഇതൊക്കെ ചെയ്യുന്നു, അവരുടെ താല്പര്യം അല്ലെങ്കിൽ ഒരു വിനോദം അങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ടിവിടെ ഈ വ്യാകരണത്തിൽ പിന്നെ വ്യാകരണം ആവശ്യമാണ്. നമ്മുടെ ആശയങ്ങളെ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി നമുക്ക് വ്യാകരണത്തെ ആശ്രയിക്കാം. അല്ലാതെ വ്യാകരണത്തിലൂടെ ഒരു ആശയത്തെ ഒരിക്കലും ശാസ്ത്രത്തിൽ ആവിഷ്കരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അധ്യാസം എന്ന് പറയുന്നത് നമ്മുടെ അതിന്റെ തുടക്കമാണ്. അബോധത്തിൽ, അബോധതലത്തിൽ അതിന്റെ സൂക്ഷ്മം എവിടെ? മിഥുനീകരണം, അവിവേകം, അത് കഴിഞ്ഞ് ശരിക്കും അധ്യാസം സംഭവിക്കുന്നത് നമ്മുടെ ബോധമണ്ഡലത്തിലാണ്. ബോധമണ്ഡലത്തിൽ തന്നെയാണ് അധ്യാസം സംഭവിക്കുന്നത്, അതിന്റെ സൂക്ഷ്മ തലങ്ങളാണ് സംഭവിക്കുന്നത്. മാറ്റവും അതുപോലെ ആയിരിക്കും സംഭവിക്കുന്നത്. അധ്യാസത്തിന്റെ മാറ്റവും ബോധമണ്ഡലത്തിൽ സംഭവിച്ചുതുടങ്ങി അബോധതലത്തിൽ അത് അവസാനിക്കുന്നു. അബോധതലത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്കറിയാൻ പറ്റത്തില്ല. തുടക്കം പോലെ തന്നെ അവസാനം. സൂക്ഷ്മത്തിൽ നിന്നും അധ്യാസം തുടങ്ങി സ്ഥൂലമായി പ്രകടമാകുന്നു. അത് നശിക്കുമ്പോഴും അതല്ലേ, ഒരു കാരണം നോക്കുക, ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്നു. ഉണർന്നു വരുന്ന നിമിഷം നമുക്ക് പിടികിട്ടുന്നില്ല, പക്ഷെ ഉണർവ് നമുക്ക് പിടികിട്ടുന്നുണ്ട്. ഉറക്കത്തിലേക്ക് പോകുന്നു അതുപോലെ തന്നെ. ഉറക്കത്തിലേക്ക് കടക്കുന്ന നിമിഷം നമുക്ക് പിടികിട്ടുന്നില്ല, പക്ഷെ അങ്ങോട്ട് പോകുന്ന യാത്ര നമുക്കറിയാം. അപ്പോൾ അത് തന്നെ ഇവിടെ സംഭവിക്കുന്നത്. ആ സൂക്ഷ്മത്തിൽ നിന്ന് അധ്യാസം സംഭവിച്ച് വന്ന് വന്ന് സ്ഥൂലത്തിലേക്ക് വരുന്നു. അധ്യാസം നശിക്കുകയാണെങ്കിലും ആ സ്ഥൂലത്തിൽ നിന്ന് അത് ക്രമേണ മാറി മാറി അബോധതലത്തിലേക്ക് പോയി അത് നശിക്കുന്നു. അപ്പോൾ അബോധതലത്തിൽ നടക്കുന്നൊന്നും നമുക്ക് വ്യക്തമാകത്തില്ല. ബോധതലത്തിൽ അധ്യാസം വ്യക്തമാണ്, അത് മറ്റൊരാളടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല, നമ്മളത് അറിയുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നതിന് സുഷുപ്തിയും ജാഗ്രതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിച്ചാണ്. പിന്നെ വാചസ്പതി മിശ്രയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, നൈഷ്ഠിക ബ്രഹ്മചര്യയായിരുന്നു അദ്ദേഹം, ഗൃഹസ്ഥാശ്രമി. അതായത് ഗൃഹസ്ഥധർമ്മം അദ്ദേഹം സ്വീകരിച്ചെങ്കിലും അദ്ദേഹം ഈ നിരന്തരം ഈ ശാസ്ത്രചിന്തയിൽ ആത്മവിചാരത്തിന് കഴിഞ്ഞതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വിസ്മരിച്ചു പോയി. അദ്ദേഹത്തിന്റെ നിത്യകർമ്മങ്ങൾ കഥയാണ്, അതിൽ കുറെ യാഥാർത്ഥ്യമുണ്ട്. എല്ലാം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യ ഭാമതി എന്നാണ് ഭാര്യയുടെ പേര്. ഭാമതി വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അദ്ദേഹം ഇതാരാണ് എന്താണെന്ന് ചോദിച്ചില്ല. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിന് മുഴുവൻ ഇതാണ്, എല്ലാ ശാസ്ത്രങ്ങൾക്കും വ്യാഖ്യാന വേണ്ടിയാണ്, ന്യായ വൈശേഷികങ്ങൾ, സാഖ്യം, യോഗം, വേദാന്തം, പൂർവമീമാംസ, ഇതിനെല്ലാത്തിനും വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ആളാണ് വാചസ്പതി മിശ്ര. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്തു കഴിഞ്ഞെങ്കിലും നീ ആരാണെന്ന് അദ്ദേഹം ചോദിച്ചിട്ടില്ല. അത് ചോദിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ ചിന്ത മുഴുവൻ ഇതിലായിരുന്നു, ഈ ശാസ്ത്രചിന്തയിലും ആത്മവിചാരത്തിനുമായിരുന്നു. അങ്ങനെ ഏതോ ഒരു സമയത്ത് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്നാണ്, നീ ആരാണെന്ന്. അപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങയുടെ ഭാര്യയാണെന്ന് പറഞ്ഞു. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചിന്തിച്ചു. ചിന്തിച്ചിട്ട് പിന്നെയാണ് അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഭാര്യാധർമ്മമൊന്നും നിർവഹിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ഈ ബ്രഹ്മസൂത്രത്തിന്റെ വ്യാഖ്യാനം രചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ തീർത്തിന് ശേഷം ഭാര്യയെ വിളിച്ച് പറഞ്ഞു, ശരി, നിനക്ക് ഒരു പുത്രനുണ്ടായിട്ടില്ല, നീ എന്റെ ഭാര്യയാണെങ്കിലും, പക്ഷെ നീ അതുകൊണ്ട് ദുഃഖിക്കണ്ട. ഞാൻ എഴുതുന്ന ഈ ഗ്രന്ഥം നിന്റെ പേരിൽ അറിയപ്പെടും, ഭാമതി എന്നുള്ള പേരിൽ പിൽക്കാലത്ത് അറിയപ്പെടും. ഒരു പുത്രൻ നിനക്കുണ്ടാകുന്നതിന് പകരം, ഒരു പുത്രൻ എന്ന് പറയുന്നത് സൽകീർത്തി ഉണ്ടാക്കാനും യശസ്സിനെ നിലനിർത്താനും വേണ്ടിയാണ്. അത് ഈ ഭാമതി എന്ന് പറയുന്ന ഈ വ്യാഖ്യാനത്തിലൂടെ നിനക്ക് ആ പ്രയോജനം ഉണ്ടാകും എന്ന് ഭാര്യയോട് പറഞ്ഞ് അനുഗ്രഹിച്ച് അവർക്ക് തത്വോപദേശം ചെയ്ത് അനുഗ്രഹിച്ചു എന്നാണ്. അപ്പൊ ഇവിടെ ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന ആള് ചോദിച്ചിരിക്കുന്നത് ഈ നൈഷ്ഠിക ബ്രഹ്മചര്യവും ഗൃഹസ്ഥാശ്രമവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ്. അത് ഇപ്പോൾ തൽക്കാലം അത് പ്രയാസമാണ്. പണ്ടങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ച് തൽക്കാലം അത്ര ഒരു പരീക്ഷണത്തിന് മുതിരണ്ട, അത് ആത്മഹത്യാപരമായി പോകും. അതുകൊണ്ട് അതിന് തൽക്കാലം മുതിരണ്ട എന്നൊരു വ്യക്തിപരമായ ഉപദേശം കൂടി ഇതിനകത്തുണ്ട്. അടുത്ത് ചോദിക്കുന്നത് ഒരാൾ പ്രപഞ്ചത്തെ കാണുന്ന അധ്യാസമാണ്, അതാണ് ചോദ്യം. അത് അധ്യാസമാണ്, പ്രപഞ്ചത്തെ കാണുന്നതും ഈ പ്രപഞ്ചത്തെ ശരീരം ഉൾപ്പെടെയുള്ളതിനെ ആത്മാവിൽ നിന്ന് ഭിന്നമായി കാണുന്നതും എല്ലാം അധ്യാസമാണ്. മുക്തൻ അജ്ഞാനമുണ്ടോ എന്നാണ്. അജ്ഞാനമുള്ളയാൾ മുക്തനല്ല, അത് സ്പഷ്ടമാണ്. മുക്തൻ അജ്ഞാനം ലേശമില്ല എന്നാണ്. പിന്നെ മുക്തന്റെ വ്യവഹാരങ്ങൾക്ക് അതിനെല്ലാം ശാസ്ത്രത്തിൽ പല സമാധാനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വ്യവഹാരം നടക്കുന്നതുകൊണ്ട് അവിടെ അജ്ഞാനമുണ്ടോ? ഇല്ല എന്നുള്ളതാണ്, പൂർണ്ണമായും ഇല്ല എന്നാണ്. ജ്ഞാനാഗ്നി കൊണ്ട് അജ്ഞാനത്തെ നശിപ്പിച്ച് ലോകഹിതത്തിന് വേണ്ടി മുക്തൻ വ്യവഹരിക്കുന്നു എന്നാണ്. ഇവിടെ അജ്ഞാനം പൂർണ്ണമായും നശിച്ചിരിക്കുന്നു, അത് അതിനെ ബാധ്യത അനുവർത്തിയെന്നും ശാസ്ത്രത്തിലാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യും. അവിടെ അജ്ഞാന ലേശം പോലും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അവിടെ അജ്ഞാനം ഉണ്ടെന്ന് കൽപ്പിക്കുന്നതിനും ദോഷമൊന്നുമില്ല. അത് ആ കൽപ്പിക്കുന്ന അജ്ഞാനിയുടെ അജ്ഞാനത്തിന്റെ ഒരു ഭാഗം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അജ്ഞാന ലേശവും അവിടെ ഇല്ല. അജ്ഞാന ലേശം ഉണ്ടെങ്കിൽ അത് ജ്ഞാനിയല്ല, സ്പഷ്ടമാണ്. അതായത് നേരത്തെ പറഞ്ഞല്ലോ, മധ്യാഹ്ന പ്രകാശം ഇരുട്ടല്ല, ഇരുട്ടൊരിക്കലും മധ്യാഹ്ന പ്രകാശമല്ല, രണ്ടും ഒരുമിച്ചിരിക്കില്ല. ജ്ഞാനവും അജ്ഞാനും പരസ്പര വിരുദ്ധമാണെന്ന് പറഞ്ഞാണ് ഇവിടെ തുടങ്ങുന്നത്. അതുകൊണ്ട് ജ്ഞാനി വ്യവഹരിക്കുന്നു എന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞ് ഒരിക്കലും അവിടെ അജ്ഞാനമില്ല എന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്ര സിദ്ധാന്തം. ശരി, ഇനി നമ്മൾ തുടർന്ന ക്ലാസ്സിൽ അടുത്ത ചർച്ച ചെയ്യും. ഒരു സ്മരണയോടുകൂടി നമ്മുടെ ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കുകയാണ്.
1: ഓം നമഃശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ഇപ്പം മണ്ണിന് ഒരു കാര്യമല്ല, പല കാര്യങ്ങളുണ്ട് എന്നിപ്പം അതിൽ നിന്ന് മനസ്സിലായോ? അതുകൊണ്ടെന്താ അങ്ങനെ മനസ്സിലാക്കി? ഇത് ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാക്കാം, ഒരു കാര്യം ആയിട്ടിരിക്കുമ്പോൾ അതിന് മറ്റൊരു കാര്യമാകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ, ഒരു കാര്യ രൂപത്തിലിരിക്കുമ്പോൾ അത് മറ്റൊരു കാര്യത്തിന് പ്രതിബന്ധമാണ്, മറ്റൊരു കാര്യത്തിന് പ്രതിബന്ധമാണ്. പക്ഷേ ആ മണ്ണിൽ, അതേ മണ്ണിൽ തന്നെ നമുക്ക് മറ്റൊരു കാര്യമായി മാറ്റാം, പിന്നെ വേറൊന്നായി മാറ്റാം. ഈ ഓരോ ഭാവങ്ങളും ആ മണ്ണിലുള്ളത് തന്നെ, ഒന്നും മറ്റൊന്നിന് പ്രതിബന്ധം സൃഷ്ടിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു സമയം ഒന്നായിരിക്കാൻ പറ്റും, മറ്റൊന്നാകാൻ പറ്റുന്നില്ല. അത് ആണ് അനുഭവത്തിനും അങ്ങനെയാണ്. മണ്ണിനൊരു കാര്യം മാത്രമല്ല, നൂറുകണക്കിന് കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഒരു സമയം ഒന്നും എന്തുകൊണ്ട് മറ്റേതാകുന്നില്ല? സ്പഷ്ടമല്ലേ? ഉരുണ്ടിരിക്കുന്നതുകൊണ്ട് അത് പരന്നിരിക്കുന്നില്ല. നിങ്ങൾ പരന്നിരിക്കുന്നതുകൊണ്ട് അത് ഉരുണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ അതിന് അങ്ങനെ ഒരു ഭാവമില്ല എന്നർത്ഥമുണ്ടോ? ഇന്നല്ല, ഇതെല്ലാം മണ്ണിലിരിക്കുകയാണ്, നാനാ ഭാവങ്ങൾ. അതുകൊണ്ടാണല്ലോ അതിനും മറ്റൊന്നായി മാറാൻ കഴിയും. അല്ലെങ്കിൽ എങ്ങനെ അതിന് നാനാഭാവങ്ങളെ പ്രാപിക്കാൻ പറ്റും? നാനാഭാവങ്ങൾ അതിലുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ എവിടെയാണ് കാണുന്നത്? മണ്ണിൽ, വേറെ ഒരിടത്ത് കണ്ടിട്ടു. ഒരു കാരണം തന്നെ നാനാരൂപാന്തരങ്ങളെ പ്രാപിക്കുന്നു. ആ നാനാരൂപാന്തരങ്ങളും അതിൽ തന്നെയാണ്. ഒരേ ഒരു തകരാറേ ഉള്ളൂ, ഒരു സമയം അതിന് രണ്ടാകാൻ പറ്റുന്നില്ല. ഒരു സമയം പരന്നിരിക്കാനും നുകർന്നിരിക്കാനും പറ്റും, ഒരു സമയം നമുക്ക് നിൽക്കാനും പറ്റുന്നില്ല, നടക്കാനും പറ്റുന്നില്ല, ഒരേ സമയം രണ്ടും കൂടെ ചെയ്യാൻ പറ്റില്ല, ഒന്നേ പറ്റൂ. ഇത് കാര്യങ്ങളുടെ ഒരു സ്വഭാവമാണ്. പക്ഷേ ഇതിൽ തന്നെ സർവ രൂപങ്ങളും ഭാവങ്ങളും ആ ഒരേ വസ്തുവിൽ തന്നെ നമുക്ക് കാണാമെന്നുള്ളതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഇതെല്ലാം അതിനകത്തുണ്ട്, അതുകൊണ്ടാണ് കാണാൻ കഴിയുന്നത്. ഈ നാനാഭാവങ്ങൾ ഇങ്ങനെ പ്രകടമാകുന്നത്, ഒന്ന് വരുമ്പോൾ മറ്റൊന്ന് മറയുന്നു, മറ്റൊന്ന് വരുമ്പോൾ വേറൊന്ന് പറയുന്നു, മൂന്നാമതൊന്ന് പ്രകടമാകുന്നതിന് അഭിവ്യക്തി എന്ന് പറയുന്നു. ഓരോന്നും ഇങ്ങനെ പ്രകാശിക്കുകയാണ്, പ്രകടമാകുകയാണ് ഒന്നിൽ തന്നെ. എല്ലാം അതിനകത്തുണ്ട്. ഒരേ സുഷുപ്തിയിൽ നിന്ന് തന്നെ ഈ ജാഗ്രതയും സ്വപ്നവും പ്രകടമാകുന്നു. ഇതെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ നമ്മുടെ സങ്കല്പത്തിലും നമ്മുടെ ഭാവനയിലൊന്നും കാണുന്നത് പോലെയല്ല. അത് ലയിച്ചിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ പട്ടി പിടിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഭാവനകൾ പരമാർത്ഥമായിട്ട് ബന്ധമുള്ളതല്ല. പക്ഷെ ഒരേ സത്ത് തന്നെ നാനാരൂപഭാവങ്ങളെ പ്രാപിച്ചിരിക്കുന്നു. ഒരേ സത്തിൽ നിന്ന് തന്നെ ഇത് പ്രകടമാകുന്നതുകൊണ്ട് എല്ലാ സത്തിലുള്ളത് തന്നെ, ഒരേ മണ്ണിൽ നിന്ന് തന്നെ നാനാ രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എല്ലാം അതിലുള്ളത് തന്നെ. എല്ലാത്ത എവിടുന്ന് വരും? ആ രൂപം എന്തിൻ്റെ എന്നാണ് നിങ്ങൾ പറയുന്നത്? മണ്ണിൻ്റെ എന്നാണ്. പിന്നെ അത് അതില്ല എന്നങ്ങനെ പറയാൻ പറ്റും? അത് മണ്ണിൻ്റെ ആണെന്ന് പറയും, മണ്ണിനതില്ല എന്ന് പറയും. പിന്നെ ഒന്നേ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഇപ്പോൾ ഞാൻ ഒന്നേ കാണുന്നു, മറ്റൊന്ന് കാണുന്നില്ല. അപ്പോൾ അതങ്ങനെയാണ് അഭിവ്യക്തി എന്ന് പറയുന്നത്, പ്രകാശിക്കുക. അപ്പോൾ എന്തുകൊണ്ട് അത് ഉരുണ്ടിരുന്നപ്പോൾ പാത്രത്തെ കണ്ടില്ല? അപ്പോൾ എങ്ങനെയാണോ ഇരുട്ട് ഈ വസ്തുക്കൾക്കെല്ലാം ഒരു ആവരണം ഉണ്ടാക്കിയത്, അതുപോലെ ഈ ആകാരം പാത്രമെന്നുള്ള ആകരണത്തിന് ആകാരത്തിൻ്റെ ഒരു ആവരണമായി എന്ന് പറയാം. പ്രതിബന്ധമെന്ന് ഞാൻ പറഞ്ഞു, ഇവിടെ പറയുന്നു അത് ആവരണമാകുന്നു, അതുകൊണ്ടാണ്. പക്ഷേ ആവരണം എന്ന് പറയുമ്പോൾ അതിന് ഒരു ചോദ്യം വരും. അപ്പോൾ തുണി കൊണ്ട് ആവരണം ചെയ്യുന്നു വസ്തുവിന്, എപ്പോഴും ആവരണം ചെയ്യുന്നത് അതിൽ നിന്ന് ഭിന്നമായി ഒന്നിനെ ആവരണം ചെയ്യാൻ പറ്റും, ഒന്നിനെ അതിനെ തന്നെ ആവരണം ചെയ്യാൻ പറ്റത്തില്ല. പാത്രം നമുക്ക് തുണി കൊണ്ട് മൂടി വയ്ക്കും, അല്ലെങ്കിൽ ഇരുള് കൊണ്ട് അതിനെ മൂടാം. ഇരുള് അത് മറ്റൊന്നാണ്, പാത്രമാണ്. ഇരുള് നശിക്കുമ്പോൾ പാത്രം നശിക്കുന്നില്ല. എപ്പോഴും ആവരണം ചെയ്യുന്ന മറ്റൊന്നാണ്. നിങ്ങൾ പറയുന്നു ഈ മണ്ണിൽ പാത്രമുണ്ട്, പക്ഷേ ആ ഉരുണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ മറ്റൊരു കാര്യരൂപം ഇതിന് ആവരണമായി, അതുകൊണ്ട് അത് പ്രകാശിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഒന്നേ ഉള്ളൂ, മണ്ണെന്ന് പറയുന്ന ഒരു വസ്തുവേ ഉള്ളൂ, രണ്ടില്ല ആവരണം ചെയ്യും, രണ്ടുള്ളിടത്തെ ആവരണം സംഭവിക്കും. അതുകൊണ്ട് പാത്രം എന്തുകൊണ്ട് കാണുന്നില്ല? ഉരുൾ അതിനെ ആവരണം ചെയ്തിരിക്കുന്നു പറയാൻ പറ്റില്ല. രണ്ടു ഒരിടത്തല്ലേ, ഒന്നിലല്ലേ ഇതെല്ലാം? രണ്ടില്ലാത്തടത്ത് എങ്ങനെ ആവരണം വരും എന്ന് തിരിച്ചു ചോദിക്കുന്നു. സത്കാര്യവാദിയോട് ചോദിക്കുകയാണ്. അറിവിങ്ങനെ തലവേദന എടുക്കുന്നുണ്ട്, ഇവിടെ നല്ല മരുന്നുണ്ട്, തലവേദന എടുക്കുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കളയുക. പിന്നെ തലവേദന വരുത്തുന്നു. സത്കാര്യവാദവും അസത്കാര്യവാദവും ശൂന്യവാദവും കേൾക്കുമ്പോൾ സ്വർഗത്തല ചൂടായിരുന്നു. ഇത് വളരെ കൂളായിട്ടൊക്കെ മനസ്സിലാക്കിയാൽ മതി. അത് ഭാരമുള്ള കാര്യമാണെന്ന് ചിന്തിക്കരുത്. ഞാൻ പറയുന്ന ലാഘവത്തിൽ തന്നെ കേൾക്കാനും ശ്രമിക്കുന്നു. പ്രശ്നമൊന്നുമില്ല, മസില് പിടിക്കരുത്. എന്നാ ശരിയാവും? ഇതൊരു ഭയങ്കര സംഗതി പറയുകയാണ്. ചിലർക്ക് ഇത് ഇടിവെട്ടേറ്റതുപോലെ തോന്നുന്നു. കഠിനമായി പാമ്പ് കടിച്ചവന് ഇടിവെട്ടിയെന്ന് പറഞ്ഞാലേ, ഇത്തരക്കുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. സംഗതി വളരെ സിമ്പിളാണ്. നമ്മളതിനെ സമീപിക്കുന്ന ആ സമീപനത്തിലേ ഉള്ളൂ. ലളിതമായി അതിനെ സമീപിച്ചാൽ ലളിതം. ഏത് തത്വചിന്തയും വളരെ അനായാസമായി നമ്മൾ സമീപിച്ചാൽ അത് അനായാസം. ഇത് തുടങ്ങുമ്പോൾ തന്നെ ശ്വാസം പിടിച്ച് മസിൽ പിടിച്ചിരിക്കുക, എന്താ ഒരു ഭയങ്കര കാര്യം പറയാം. സത്കാര്യവാദം ഇതുവരെ കേട്ടിട്ടില്ലാത്ത അവിടെ തെറ്റും. പിന്നെ ഒന്നും തന്നെ കേൾക്കും. ലളിതമായി ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അത്രയ്ക്കേ ഉള്ളൂ ഇത് കാര്യം. പറയുമ്പോൾ എന്തോ ആകാശ കോടാലി പോലെ തോന്നും. ആകാശമില്ല, ആകാശത്തിന് കോടാലി. അത്രയും സിമ്പിളാണ് ഈ കാര്യം. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ശീലം നേരെ തിരിച്ച നമ്മൾ ലഘുവായതിനെ ഗൗരവത്തോടെ എടുക്കും, ഗൗരവമുള്ളതിനെ ലഘുവായിട്ട് കൊടുക്കും, തിരിഞ്ഞു പോകും. അതുകൊണ്ട് അതിൽ മണ്ണിൽ ആ പാത്രത്തെ കാണാത്തത് അത് മറ്റൊരു ഷേപ്പിലിരിക്കുന്നുണ്ടാണ്. അത് ആ പാത്രത്തിന് ആവരണമെന്നാണ് പറയുന്നത്. സത്കാര്യവാദി പറയുന്നു അത് നടക്കത്തില്ല. ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളത് അംഗീകരിക്കത്തില്ല. എന്തുകൊണ്ട്? ആവരണം ഏതെങ്കിലും ഒരു വസ്തുവിന് ഒരു ആവരണം ഉണ്ടാകണമെന്ന് പുറമേ നിന്ന് വരണം. ഒന്നിൽ തന്നെ അത് തന്നെ അതിനാവരണമാകുക. മണ്ണിൽ പാത്രത്തിന് ഉരുള ആവരണമായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. അതിനെക്കുറിച്ചാണ് അടുത്ത് ചർച്ച ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന ദ്വിവിധത്വാദ ആവരണസ്യ ആവരണം രണ്ടു തരത്തിൽ വരും. ഘടാധികാരസ്യ ദ്വിവിധം ഹി ആകരണം മൃതാദേർ അഭിവ്യക്തസ്യ തമകുട്യാദി പ്രാങ്മിത അഭിവക്തേ മൃതാദ്യ അവയവാനാം പണ്ടാദി കാര്യാന്തരൂപീണ സംസ്ഥാനം. രണ്ടു തരത്തിൽ ആവരണം വരാം. ഞാനിപ്പോൾ പറഞ്ഞതല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന് മുറിക്കകത്ത് പാത്രം ഇരിക്കുന്നു, ഞാൻ മുറിക്ക് പുറത്തിരിക്കുന്നു, എനിക്കും പാത്രത്തിനുള്ളിലേക്ക് ചവര്, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അവിടെ ആവരണം എന്ന് പറയുന്നത് പാത്രത്തിന് പുറത്താണ്. അങ്ങനെ ആവരണമുണ്ട്, അതറിയാതെ തന്നെ ഞങ്ങൾ സംസാരിച്ചത് സത്കാര്യവാദി പറയുന്നു. പിന്നെ മറ്റൊന്ന് അതിൽ തന്നെ ആവരണം വരാം. അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. മണ്ണ് ഇരുന്നു, മണ്ണിന് ഒരു പ്രത്യേക ഷേപ്പിലിരിക്കുന്നു. അതുകൊണ്ട് മറ്റ് ഏതൊക്കെ രൂപങ്ങളാണോ അത് വരേണ്ടത് അതിന് ഇത് ആവരണമായി. അതുകൊണ്ട് അത് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പ്രതിബന്ധം എന്നുള്ള വാക്ക് ഉപയോഗിച്ച് ഇവിടെ ആവരണം എന്ന് പറഞ്ഞ് താല്പര്യം ഒന്നാണ് അല്ലേ. ആ വസ്തുവിനെ കാണുന്നതിന് ഇരുള് പ്രതിബന്ധമാണ്, അതുകൊണ്ടല്ലേ കാണാൻ പറ്റാത്തത്. അതുപോലെ ഒരു രൂപം മറ്റൊരു രൂപത്തിന് പ്രതിബന്ധം, മറ്റൊരു രൂപത്തിലേക്ക് അതിന് മാറാൻ പറ്റുന്നില്ല. ആ രൂപത്തിൽ ഇരിക്കുന്നു, അത് നാനാരൂപങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ സാറിന് പറയുന്നത് ശില്പം ശിലയിൽ തന്നെ ഉള്ളതാണ്. ശില്പി പുറത്തു നിന്ന് ഒരു സ്ഥലത്തു നിന്നും കൊണ്ടുവന്നാണ്, അതവിടെ തന്നെ ഉള്ളതാണ്. പിന്നെന്താണ് ചെയ്ത അഭിവ്യക്തി അതിനെ പ്രകടമാക്കിയത്? എന്നാൽ പിന്നെന്താ ശില്പി അതിൽ കൈവയ്ക്കുന്നതിന് മുമ്പ് അത് പ്രകടമാകാത്ത അത് ഇപ്പോൾ ഉള്ള ഇപ്പോൾ അത് ചതുര രൂപത്തിലിരിക്കും, കൽക്കഷണമായിരിക്കുന്നു. ഈ രൂപം അതിന് പ്രതിബന്ധമായിരുന്നു. പിന്നെ ശില്പി എന്താ ചെയ്ത് ആ പ്രതിബന്ധത്തെ നീക്കി ആ ശില്പത്തിൻ്റെ മനോഹരമായ അംഗലാവണ്യങ്ങൾക്ക് തടസ്സമായിരുന്ന ആ ഭാഗങ്ങളെയൊക്കെ അങ്ങ് മാറ്റി. അപ്പോൾ ശില്പം എന്താണോ ശിലയിൽ അഭിവ്യക്തമായതാണ്. അതുവരെ അതിന് തടസ്സമായിരുന്നു. ശില്പിയുടെ ജോലി ആ തടസ്സത്തെ മാറ്റി. ആ വിഷയത്തെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് സൃഷ്ടി? ഇത്രയും പ്രയത്നം ചെയ്തത് എത്രയോ വർഷങ്ങൾ ഉളിയും ചുറ്റുകൾ ഉപയോഗിച്ച് ആ ശില്പി വേർത്തത് അധ്വാനിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തൊക്കെ തടസ്സം അതിൻ്റെ വാസ്തവ രൂപത്തിന് ശില്പത്തിൻ്റെ യഥാർത്ഥ രൂപത്തിനുണ്ടായിരുന്നു അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ ആവരണമെന്നോ പ്രതിബന്ധമെന്നോ അല്ല എന്താ പറയുന്നു? അപ്പോൾ ഒരു വസ്തുവിൽ തന്നെ ആവരണമിരിക്കാം. അവിടെ തന്നെ രണ്ട് ശിലയുണ്ടായിരുന്നു, ഒരേ ഒരു ശില തന്നെ ഉണ്ടായിരുന്നു. അതിലെ ആവരണമല്ലേ മാറ്റിയിരുന്നു, അപ്പോഴല്ലേ അത് പ്രകടമായത്. ഇത് അസംബന്ധം എന്ന് അങ്ങനെ പറയാൻ പറ്റും. നിങ്ങൾ പറയുന്നു സൃഷ്ടിക്കുന്നത് സത്യമാണ്, ഞങ്ങളും പറയുന്നു സൃഷ്ടി സത്യം തന്നെ. പക്ഷെ എങ്ങനെ അത് സത്യമാകുന്നു? ഇങ്ങനെ അഭിവ്യക്തി രൂപത്തിൽ പ്രകടമാകുന്ന രൂപത്തിൽ അത് സത്യമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മാത്രമല്ല, എന്തോ ഒന്നില്ലാതിരുന്നത് അതിനെ പുതുതായി ഉണ്ടാക്കിയെടുത്തു. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ആ ശിലയിൽ ശില്പി തൻ്റെ വകയായിട്ട് ഒരു അണുവിനെ പോലും കൂട്ടിച്ചേർത്തില്ല. എന്തെങ്കിലും കൂട്ടിച്ചേർത്തു, ശരി, എന്നാ പറയാം ശില്പി പുതുതായിട്ടൊരു ശില്പത്തെ സൃഷ്ടിച്ചു, ഒരു അണുവിനെങ്കിലും അവിടെ കൂട്ടിച്ചേർക്കണം. പക്ഷെ അത് ചെയ്തിട്ടില്ല. അവിടെ നിന്ന് ആ ശില്പത്തിൻ്റെ പൂർണ്ണതയ്ക്ക് തടസ്സമായിരുന്ന പ്രതിബന്ധം, ആ ശില്പി ഒരു സമർത്ഥനാണെങ്കിൽ ആ സമർത്ഥമായിരുന്ന ഒരു അണുവിനെ കൂടി അതിൽ നിന്ന് മാറ്റി അത്രേ ചെയ്തു. ചിലപ്പോൾ ഒരു അണുവായിരിക്കും അതിൻ്റെ ആ ശില്പത്തിൻ്റെ സൗന്ദര്യത്തിന് തടസ്സമായിരിക്കും. ആ ശില്പി സമർത്ഥനായതുകൊണ്ട് ഇത് എന്ത് ചെയ്തു? ആ അണുവിനെ മാറ്റി. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ സൗന്ദര്യം പ്രകടമായി, അപൂർണമായ രൂപം പ്രകടമായി. ഇതല്ലാതെ ഇവിടെ എന്താ ചെയ്യുന്നു? ഇതാണ് സൃഷ്ടിയെന്ന് പറയുന്നത്. സർവത്ര എല്ലാത്തിനും ഉപാദാനമായിട്ട് ഒന്നേ ഉള്ളൂ, ഒരേ ഒരു സത്ത. ആ സത്തയിൽ ഇത് അഭിവ്യക്തമാകുന്നു, പ്രകടമാകുന്നു. ആരാ ഇത് പ്രകടമാകുന്നത്? ഏകമായ സത്തയിൽ ഈ നാമരൂപങ്ങളാകുന്ന ഈ ശില്പങ്ങളെയൊക്കെ പ്രകടമാക്കുന്ന ശില്പി ആരാണ്? ആ സത്ത തന്നെ. ചിത്രരൂപത്തിൽ ചിത്ത എന്നുകൊണ്ട് ഇതിനെ പ്രകടമാകും, ബോധമായി നിന്നുകൊണ്ട് പ്രകടമാകും. അതിനാണ് സൃഷ്ടി എന്ന് വിളിക്കുന്ന, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഉദാഹരണത്തിലൂടെ അവിടേക്ക് നമ്മളെ കൊണ്ടുപോകും. തമക്കുട്ടിയാദി പ്രാങ്മൃതോഹോ അഭിവ്യക്തേഹി, ഒന്നതാണ് ഭിത്തി തടസ്സമാകുക, ആവരണമാകുക, അല്ലെങ്കിൽ പ്രതിബന്ധമാകുക. മറ്റൊന്നെന്താണ്? പ്രാങ്മൃത അഭിവ്യക്തേഹി പ്രാങ്മൃത, അതിൽ നിന്ന് പ്രകടമാകുന്നതിന് മുമ്പ് മൃതാദി അവയവാനാം പിണ്ടാദി കാര്യാന്തര രൂപേണ സംസ്ഥാനം അത് ആവരണം അല്ലെങ്കിൽ പ്രതിബന്ധം. ഇതേ മൃത്തിൻ്റെ തന്നെ ഭാഗങ്ങൾ അതിൻ്റെ അംശങ്ങൾ മറ്റൊരു രൂപത്തെ പ്രാപിച്ചു, ഒരു ഉരുളയുടെ രൂപത്തെ പ്രാപിച്ചു. കാര്യാന്തര രൂപേണ, കാര്യാന്തരം എന്ന് പറയുന്നത് എന്താ അങ്ങനെ മാറുന്ന? ആ മൃത്ത് തന്നെ അതിൻ്റെ അംശങ്ങൾ, അതിൻ്റെ അവയവങ്ങൾ എന്ന് പറയാം, അതിൻ്റെ ഭാഗങ്ങൾ വേറെ രൂപത്തിലായി. അത് കുലാലിന് ആദ്യം അതിന് കയ്യിലെടുത്തൊന്ന് ഉരുട്ടി ആ രൂപത്തിൽ അതായി. അപ്പോൾ വേറെ രൂപം അതിൽ കാണുന്നില്ല. പാറക്കല്ല് ഉരുണ്ടിരുന്ന ചതുരത്തിലിരുന്ന ശില്പത്തെ കാണത്തില്ല. ഇതാണ് സൃഷ്ടി സംഭവിക്കുന്നത്. ഇതിനെന്താ സ്വീകരിക്കുന്നതിന് ബുദ്ധിമുട്ട്? ഇവിടെ എന്താണ് യുക്തിക്ക് തടസ്സമായിരിക്കുന്നത്? തസ്മാത് പ്രാപുത്വത്തേർ വിദ്യമാന സൈവ ഘടാധികാരിസ്യ ആവൃതത്വ അനുപലബ്ധി. അതുകൊണ്ട് ഉത്പത്തിക്ക് മുമ്പ് വിദ്യമാന സൈവ ഘടാധികാരിസ്യ അവിടെ ഉണ്ടത്, എല്ലാ രൂപങ്ങളും അതിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം അവിടെയുണ്ട് ആ സുഷുപ്തനിൽ. അതുകൊണ്ടല്ലേ അതിന് കാരണ ശരീരം എന്നൊക്കെ പറയും. ഇതെല്ലാം അവിടെയുണ്ട് വിദ്യമാന സൈവ. അത് ഏത് രൂപത്തിലാണ് ഉള്ളത്? ഇവിടെ അദ്വൈതി പറയുമ്പോൾ പറയും സദ്രൂപത്തിലുണ്ടത്. ഇപ്പൊ ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഒക്കെ ഇതൊക്കെ എങ്ങനെയാ ഉള്ളത്? ഇത് സദ്രൂപത്തിൽ, വേറെ ഏതെങ്കിലും രൂപത്തിലാണോ? അല്ലല്ലോ. ഇവിടെ ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഈ പ്രപഞ്ചം ഇത് സദ്രൂപത്തിലാണോ? ഇത് അവിടെയും സദ്രൂപത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിന് കാരണ ശരീരം എന്നൊക്കെ പറയുന്നത്. അല്ല, അവിടെ വേറെ എന്തെങ്കിലും ഇരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ സുപ്തനായ ആ സത്തും പിന്നെ വേറെ ആരോ ഒക്കെ കൂട്ടിനിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ജാഗ്രതത്തിൽ നാനാരൂപത്തിൽ കാണുന്ന ഇത് സർവവും ആത്യന്തികമായി അനുഭവപ്പെടുന്ന സദ്രൂപത്തിലാണ്. ഇത് നിഷേധിക്കാൻ വയ്യാത്ത തരത്തിൽ സദ്രൂപത്തിൽ അവശേഷിക്കുന്നു അവിടെ. വീണ്ടും ഇത് ജാഗ്രതത്തിൽ നാനാരൂപത്തിൽ സദ്രൂപത്തിൽ വരുന്നു. ഇത് തന്നെയാണ് മണ്ണിന് സംഭവിക്കുന്നത്. അവിടെയെല്ലാം ഇത് സ്ഥിതി ചെയ്യുന്നു. പക്ഷെ പ്രതിബന്ധങ്ങൾ വന്നിട്ട് ഓരോ രൂപത്തെ മറക്കും. സച്ചിദാനന്ദം അത് സ്വസ്വരൂപമാണ്. അത് ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലും എല്ലാം സ്വസ്വരൂപമാണ്. ആണെങ്കിലും അത് ഈ നാമരൂപങ്ങൾ അതിനെ ആവരണം ചെയ്യുന്നു. അതുകൊണ്ടത് നാമരൂപങ്ങളിലൂടെ പ്രകാശിക്കും, അതുകൊണ്ട് തന്നെ യഥാർത്ഥ രൂപം പ്രകാശിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇതെല്ലാം എന്താണ്? പ്രതിബന്ധമായി നിൽക്കുന്നു. പ്രതി വിഷയം പ്രതിബന്ധം. ആ പ്രതിബന്ധം കൊണ്ടത് ആ രീതിയിൽ പറ്റുന്നു. അത് പ്രതിബന്ധത്തിൻ്റെ സ്വഭാവമാണ്. അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പ്രകാശിക്കുന്നു. അതിനാണ് സ്വയം പ്രകാശം എന്ന് പറയും. അത് ഈ പ്രതിബന്ധങ്ങളില്ലാത്തടത്തേന് സ്വയം പ്രകാശിക്കാൻ പറ്റും. അത് സുഷുപ്തി. അതുപോലെ തന്നെ ഈ നാനാ കാര്യങ്ങൾ അമൃത് സ്വരൂപത്തിലിരിക്കുന്നു. ഒന്ന് വരുമ്പം മറ്റൊന്ന് വരുന്നില്ല. ജാഗ്രതയിൽ സ്വപ്നമില്ല, സ്വപ്നത്തിൽ ജാഗ്രതയില്ല. ഒന്നിന് മറ്റൊന്നിന് വരാൻ ഒക്കത്തില്ല, കടന്നു വരാൻ ഒക്കത്തില്ല. നമ്മൾ ഉണർന്നിരുന്നിട്ട് ഉറങ്ങുമ്പോൾ വീണ്ടും ഉണരുകയും വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് സ്വപ്നം കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഒരു സമയത്ത് നടക്കുകയാണ്. 6:30 തുടങ്ങി 8 വരെ എത്രയോ തവണ സ്വപ്നം കണ്ട് ഉറങ്ങി ഉണർന്നു. അല്ല, ഒരു സമയത്തെന്നാണ് വിചാരിക്കുന്നത്, ഒരു സമയത്തല്ല. ഉണർന്നതിന് ശേഷമാണ് ഈ സമയം പറയുന്നത്, 6:30 to 8 വരെ. ഒരു സമയത്തല്ല, ഒരു സമയത്ത് ഒന്നേ ഉള്ളൂ. ഉറങ്ങിയപ്പോൾ സ്വപ്നമില്ല, ജാഗ്രതയില്ല. ജാഗ്രതയിൽ സ്വപ്നം ഉണ്ടായിരുന്നില്ല, സുഷുപ്തി ഉണ്ടായിരുന്നില്ല. സുഷുപ്തിയിൽ രണ്ടുമില്ല. എന്തുകൊണ്ട്? ഒന്നും മറ്റൊന്നിന് പ്രതിബന്ധമായി നിൽക്കും. അതാണ് ഇവിടെയും പറയുന്നത്, കാര്യങ്ങൾ ഒന്നും മറ്റൊന്നിന് പ്രതിബന്ധമായിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ അഭിവ്യക്തി നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ജാഗ്രതയിലിരുന്നുകൊണ്ട് സ്വപ്നത്തെ കാണാൻ ശ്രമിക്കുക, നടക്കില്ല. സുഷുപ്തിയെ കാണാൻ ശ്രമിക്കില്ല, സാധ്യമല്ല. അതിന് അതായി തന്നെ മാറണം, ഒന്നും മറ്റൊന്നിന് പ്രതിബന്ധമായിരിക്കും. അതുപോലെ ഇവിടെയും പറയുന്നു, തസ്മാത് പ്രാഗുത്പത്തേ വിദ്യമാന സേവ ഘടാധികാരസ്യ ആവൃതത്വാത് അനുപലബ്ധി. ഉത്പത്തിക്ക് മുമ്പും ആ അമൃതത്തിൽ ഇതെല്ലാം ഉണ്ട്. പാത്രം ഉണ്ടാകുന്നതിന് മുമ്പും പക്ഷേ ആവൃതത്വാത് അവിടെ വേറെ രൂപമായിരിക്കുന്നു, അത് ആവരണം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അനുപലബ്ധി അത് അറിവിന് വിഷയമാകുന്നില്ല. നഷ്ട ഉത്പന്ന ഭാവ അഭാവ ശബ്ദ പ്രത്യഭേദസ്തു അഭിവ്യക്തി തിരോഭാവിയോർ ദ്വിവിധത്വാപേക്ഷ. ഇവിടെ രണ്ടു കാര്യങ്ങളെ സംഭവിക്കുന്നു, രണ്ടേ കാര്യങ്ങൾ. ഒന്ന് ഉറക്കം, മറ്റൊന്ന് ഉണർവ്. ഒന്ന് തിരോഭാവം, മറ്റൊന്ന് അഭിവ്യക്തി. ഇതെങ്ങനെയാണോ തന്നിൽ സംഭവിക്കുന്നത്, ഉറക്കം എത്ര വ്യത്യസ്തമാണ് തിരോഭാവം. നമ്മുടെ സർവവും കൺമുമ്പിൽ നിന്ന് മറങ്ങുന്നു. പിന്നീട് അഭിവ്യക്തി, ഉണർവ്, ജാഗ്രത, സ്വപ്നമോ. അതുപോലെ ഈ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, തിരോഭാവവും അഭിവ്യക്തി. ഇതിനാണ് നമ്മൾ പറയുന്നത് ജന്മം, മരണം, ബന്ധം, മോക്ഷം എന്നൊക്കെ വിളിക്കുന്ന ഇതിന് ഈ തിരോഭാവ അഭിവ്യക്തികൾക്ക് കൊടുക്കുന്ന പേരാണ്. അത് തന്നെയാണ് ഇവിടെ ഈ സംഭവിക്കുന്നത്. ഒരു വസ്തുവിൽ നോക്കുമ്പോഴേ തന്നെ കാണുന്നു. പാത്രം പറയുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ല, ഇന്നിപ്പോൾ ഉണ്ടായി. പിന്നീട് പറയുന്നു ഇപ്പോൾ അത് നിലനിൽക്കുന്നു. പിന്നെ പറയുന്നു നഷ്ടം, ഇതാ നശിച്ചുപോയി. കാരണം നഷ്ടം, ഉത്പന്നം, അങ്ങനെ പറയുന്നു. ഭാവം അത് നിലനിൽക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഭാവം ഇതായത് ഇവിടെ നിലനിൽക്കുന്നു. അഭാവം അതിവിടെ ഇല്ല, വേറെ എവിടെയെങ്കിലും കാണും അഭാവം. ഇങ്ങനെയെല്ലാം പറയുന്നിടത്ത് എന്താണ് ഈ ശബ്ദ പ്രത്യയം? ഇവിടെയൊക്കെ നമ്മൾ ശബ്ദം ഉപയോഗിക്കുന്നു, നമ്മുടെ അറിവും അതിനനുസരിച്ച് ഉത്പന്നമായെന്നറിയുന്നു, നശിക്കുന്നു എന്നറിയുന്നു, നിലനിൽക്കുന്നു എന്നറിയുന്നു, ഇവിടെയില്ല വേറിടത്തുണ്ടെന്നറിയുന്നു. അതാണ് നഷ്ട ഉത്പന്ന ഭാവ അഭാവ ശബ്ദ പ്രത്യയഭേദം. അങ്ങനെയുള്ള ശബ്ദഭേദം, പ്രത്യയഭേദം, ഇതെല്ലാം അഭിവ്യക്തി തിരോഭാവയോർ ദ്വിവിധത്വാപേക്ഷ. അത് അഭിവ്യക്തിയും തിരോഭാവവുമാണ്. ഈ പ്രപഞ്ചാനുഭവം ആകവെ അങ്ങനെയാണ്, അഭിവ്യക്തി തിരോഭാവം. അത് പ്രകടമാകുന്നു, മറയുന്നു. ചെറിയൊക്കെ ശരി, പാത്രം ഉണ്ടാകുന്നില്ല, അത് മറ്റൊരു രൂപത്തിലിരിക്കുന്നു, ഉരുളയായിരിക്കുന്നു, അപ്പോൾ അവിടെ അത് തടസ്സമായിരിക്കുന്നു. പക്ഷേ ഇതിനെ പൊട്ടിച്ചു കഴിയുമ്പോൾ അപ്പോൾ എന്താ അവിടെ തടസ്സമാകുന്നു? പാത്രത്തെ 2-3 കഷണങ്ങളാക്കി, അപ്പോൾ എന്താ അവിടെ തടസ്സമാകുന്നു? ഇപ്പോൾ അത് ഉരുണ്ടിരിക്കുന്നതുകൊണ്ട് പാത്രത്തെ ആ രീതിയിൽ നമുക്ക് അത് അഭിവ്യക്തമാകുന്നില്ല, കാണുന്നില്ല, സമ്മതിക്കും. പൊട്ടിച്ചാൽ അവിടെ ഉരുളയില്ലല്ലോ. മൊത്തം ഇതിന് മനസ്സിലാക്കുന്ന ഒന്നാണ് ഇതെല്ലാം രൂപാന്തരങ്ങൾ, മണ്ണിന്റെ രൂപാന്തരങ്ങൾ, മണ്ണിന്റെ കാര്യങ്ങളാണ്. മണ്ണ് ഉരുളയായിട്ടിരിക്കുമ്പോൾ ഒരു കാര്യം, പാത്രമായിരിക്കും വേറൊരു കാര്യം, ആ പാത്രത്തെ നാല് കഷ്ണമാക്കി അത് മറ്റൊരു കാര്യം. ആ കാര്യം പാത്രത്തിന്റെ അഭിവ്യക്തിക്ക് ഇപ്പൊ തടസ്സമായി, ആവരണമായി, അല്ലെങ്കിൽ പ്രതിബന്ധമായി. ഇന്ന കാര്യം ഇന്നതിന് പ്രതിബന്ധമൊന്നുമില്ല, ഏത് കാര്യവും മറ്റൊന്നിന് പ്രതിബന്ധമാണ്. പിന്നെ അതിനെ ചൂർണമാക്കി നിരിക്കട്ടെ, അത് സൂക്ഷ്മമായ ചൂർണങ്ങളാണ്, സൂക്ഷ്മ അവയവങ്ങളാക്കി. ഈ ആ അവയവങ്ങൾ മറ്റെല്ലാത്തിനും പ്രതിബന്ധമാണ്, ഉരുള എന്നുള്ള രൂപത്തിന്, പാത്രം എന്നുള്ള രൂപത്തിന്, ഓടെന്നുള്ള രൂപത്തിന് ഒക്കെ അത് പ്രതിബന്ധമാണ്. ഇവിടെ സർവത്ര സംഭവിക്കുന്ന എന്താണ്? അഭിവ്യക്തി തിരോഭാവം, എല്ലാം അതിനകത്തുണ്ട്, എല്ലാ രൂപങ്ങളും അതിനകത്തുണ്ട്. അത് ഒരു മണ്ണിനെ എടുക്കുന്നത് പോലെ തന്നെ പിന്നിലേക്ക് പിന്നിലേക്ക് പോയാൽ സർവത്ര എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഒരു അദ്വൈതികളെ പഞ്ചീകരണമെന്ന് പറയുന്നത്. സർവഭൂതങ്ങളിൽ സർവമിരിക്കുന്നു, ഒന്നിലൊന്നില്ലാതെ ഒന്നിൽ നിന്ന് എന്തും പ്രകടമാകാൻ സാധ്യതയുണ്ട്, ഒന്നിൽ നിന്നാണ് എല്ലാം പ്രകടമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് പോയിട്ട് അവസാനം പറയും ഇതിന്റെ കാരണം ഒന്നാണ്, ഉപാദാനം, അതീശ്വരന്റെ മായാശക്തിയാണ്. ലോഷ്ടവും കാഞ്ചനവും ഒന്നിനൊന്നിനെ ഉണ്ടാകും, ആ മായാശക്തിയിൽ നിന്ന്, ഇതിന്റെ ഉപാദാനത്തിൽ നിന്ന്. ഭൗതികമായി ഇതിനെക്കുറിച്ച് പഠിക്കുന്നവരും പറയും ഇതിങ്ങനെ പിന്നിലേക്ക് പിന്നിലേക്ക് ചെന്നാൽ ഏതോ ഒന്നിലേക്ക് വരുന്നു, എന്താണെന്ന് അവർക്കൊരു പിടികിട്ടിയിട്ടില്ല. പക്ഷെ എന്തോ ഒന്നിൽ നിന്നാണ് നാനാഭാവങ്ങൾ വരുന്നത്, ഒന്നിൻ്റെയും അസൂക്ഷ്മമായ ഭാവം ഒന്നാണ്, അതിന് ഊർജമെന്നോ എന്തെങ്കിലും പുതിയ സങ്കേതങ്ങൾ പറയും. അപ്പോൾ ആ ഒന്നിൽ സർവവും പ്രകടമാകുന്നതിനുള്ള ഇതിരിക്കുന്നില്ല. എന്തുകൊണ്ട് എല്ലാം ഒന്നിച്ചൊരിടത്ത് പ്രകടമാകുന്നില്ല? ഒന്ന് വരവും മറ്റൊന്നതിന് തടസ്സമോ? ഇത് ഒരു അറിവിനും ഇത് എതിരായ കാര്യമല്ല പറയുന്നു. നഷ്ട ഉത്പന്ന ഭാവ അഭാവ ശബ്ദ പ്രത്യയ ഭേദത്വ വിഭേദങ്ങളെല്ലാം അഭിവ്യക്തി തിരോഭാവയോർ ദ്വിവിധത്വ അപേക്ഷ. അഭിവ്യക്തി തിരോഭാവം എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിനെ ആശ്രയിച്ചിട്ടാണ് ഈ സർക്കസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾ നടക്കുന്നത്. ഒരു ചെറിയ ഒരു ഉദാഹരണം എടുത്തുന്നേ ഉള്ളൂ, മണ്ണും പാത്രവും. അന്ന് അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പറയാൻ, അറിഞ്ഞല്ലോ. അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറും മൊബൈലും ടിവിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പറയുന്നതിന് ഉദാഹരണം. അത് പറഞ്ഞാൽ ഇന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളു. അതിനോടൊക്കെ ചിന്തിച്ച് ഇത് കുറച്ചുകൂടി വ്യക്തമാകും. ഒന്നിലാണ് ഇതെല്ലാം കാണുന്നത്, ഒരേ വെളിച്ചത്തിൽ തന്നെ നാനാരൂപങ്ങൾ കാണുന്നു, നിഴലും വെളിച്ചവും നാനാരൂപങ്ങളെ ഉണ്ടാകുന്നു. കാണുമ്പോൾ നമ്മളതിൻ്റെ തത്വത്തെക്കുറിച്ചൊന്നും ചിന്തിക്കത്തില്ല, നേരത്തെ പറഞ്ഞ പോലെ കണ്ടു മറക്കുന്നു, അല്ലാതെ ചിന്തിക്കുന്നു. എന്തിന് സത്യത്തെ അറിയണം, വാസ്തവത്തെ അറിയണം. ആ വാസ്തവം എന്താണ്? സത്ത്. ആ സത്തിലെ ആവിർഭാവ തിരോഭാവമാണ് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ചൊരു സത്കാര്യവാദം നമ്മളെ പഠിപ്പിക്കാനൊന്നുമില്ല. അത് പഠിച്ചാൽ തടച്ചോടിയിരിക്കും, അതുകൊണ്ട് ഗുണമൊന്നും വരുന്നു. ആ സത്തിൽ നിന്ന്, അസ്തിത്വത്തിൽ നിന്ന് പ്രകാശിക്കുന്നതാണ് ഈ പ്രപഞ്ചവും താൻ ഉൾപ്പെടെയുള്ള പ്രപഞ്ചം എന്നുള്ള ആ അദ്വൈതം, അതിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സത്കാര്യവാദത്തെ പറയുന്നത്.
2: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം.org.

0: ശൈവം.
1: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. തിരുമുറൈ മ്യൂസിക് ആൻഡ് തിരുമുറൈ ഡിസ്കോഴ്സസ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ തിരുനെറിയ തമിഴോസൈ. ഫിലോസഫിക്കൽ ഡിസ്കോഴ്സസ് ആൻഡ് പെരിയപുരാണം ലെക്ചേഴ്സ് ഇൻ തമിഴ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ ശിവതത്വം. പ്രോഗ്രാംസ് ഇൻ ലാംഗ്വേജസ് അതർ ദാൻ തമിഴ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ ശൈവലഹരി. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് ചേഞ്ചസ് ദർ വിൽ ബി സം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ടു പ്രോഗ്രാം ടൈമിംഗ്സ്. വി ട്രസ്റ്റ് ദാറ്റ് യു വിൽ കൈൻഡ്ലി അക്സെപ്റ്റ് ദീസ് ഷെഡ്യൂൾ ചേഞ്ചസ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് പേഷ്യൻസ്. വി ആൾസോ റിക്വസ്റ്റ് യു ടു എൻകറേജ് യുവർ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് ടു ലിസൺ ടു ആൻഡ് ബെനിഫിറ്റ് ഫ്രം അവർ റേഡിയോ സർവീസസ്. ഓം നമ ശിവായ.
0: ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ഓർഗ്, ദി ഫോളോവിംഗ് ഈസ്
2: ഗംഗാധര അഷ്ടകം, പ്രസന്റഡ് ബൈ ഡോക്ടർ എം ഗോകുലകൃഷ്ണ അയ്യർ.
3: മൗലോ ഗംഗാ ശശാങ്കൗ കരചരണതലേ ശീതലാംഗാ ഭുജംഗാഃ, വാമേ ഭാഗേ ദയാർദ്ര ഹിമഗിരിതനയാ ചന്ദനം സർവഗാത്രേ, ഇത്ഥം ശീതം പ്രഭൂതം തവ കനകസഭാ നാഥവോഢും ക്വ ശക്തിഃ, ചിത്തേ നിർവേദ തപ്തേ യദി ഭവതി നതേ നിത്യവാസോ മദീയേ, ഗാംഗം വാരി മനോഹാരി മുരാരി ചരണച്യുതം ത്രിപുരാരി ശിരശ്ചാരി പാപഹാരി പുനാതു മാം, ജ്യോധത്തേ നിജമായയൈവ ഭുവനാകാരം വികാരോദ്ധിതഃ, യസ്യാഹുഃ കരുണാകടാക്ഷവിഭവൗ സ്വർഗാപവർഗാഭിധൗ, പ്രത്യഗ്ബോധസുഖാദ്വയം ഹൃദി സദാ പശ്യന്തി യം യോഗിനഃ, തസ്മൈ ശൈലസുതാഞ്ജിതാർദ്ധവപുഷേ ശശ്വന്നമസ്തേജസേ. കൃപാലലിതവീക്ഷണം സ്മിതമനോജ്ഞവക്ത്രാംബുജം ശശാങ്കകലയോജ്വലം ശമിതഘോരതാപത്രയം, കരോതു കിമപി സ്ഫുരത് പരമസൗഖ്യസച്ചിദ്വപുഃ, ധരാധരസുതാഭുജോദ്വലയിതം മഹോമംഗലം. ശ്രീമത് ക്ഷീരതരംഗിണീ തടഗതേ പുണ്യേ വിരിഞ്ചേഃ പുരേ, നിത്യം സന്നിഹിതം കിലാകലയിതും ക്ഷീരാഭിഷേകാദരം. ശ്രീകാരുത്മതവല്ലികാസഹചരം മാർഗേ സഹായം നൃണാം. ശ്രീമത് ദീക്ഷിതവിപ്രദൈവതവരം സഞ്ചിന്തയേ ശങ്കരം. ശ്രീമദപ്പയ്യ ദീക്ഷിതേന്ദ്ര രചിതസ്യ ഗംഗാധരാഷ്ടകസ്യ തൃതീയ ശ്ലോകഃ. തൃതീയേ ശ്ലോകേ ദ്വിതീയാ കഥാ. ശ്ലോകസ്യാസ്യ തൃതീയേ പാദേ ദൈത്യാനാം ബലപരാക്രമവർദ്ധനരൂപാം ആർത്തിമാപദ്യമാനസ്യ സകലദേവ ശരണീകൃതസ്യ ഭഗവതോ നാരായണസ്യ ച ആർത്തിഹന്താരം തസ്യ വിജയപ്രാപ്ത്യർത്ഥം തസ്മൈ സുദർശനചക്രം ദദതം ഭഗവന്തം ഹരീശ്വരം സ്തുവന്തി ദീക്ഷിതേന്ദ്രാഃ. ഏവം ഭവതി ശ്ലോകഃ. മൃത്യും വക്ഷസി താടയൻ നിജപദധ്യാനൈകഭക്തം മുനിം, മാർക്കണ്ഡേയമപാലയത് കരുണയാ ലിംഗാദ്വിനിർഗത്യയഃ, നേത്രാംഭോജസമർപ്പണേന ഹരയേ ഭീഷ്ടം രഥാംഗം ദദോ, ആർത്തത്രാണപരായണഃ സ ഭഗവാൻ ഗംഗാധരോ മേ ഗതിഃ ഇതി. അന്വയഃ ഏവം ഭവതി. യഹ ലിംഗാത് വിനിർഗത്യ മൃത്യും വക്ഷസി താടയന്ന് നിജപദധ്യാനൈകഭക്തം മുനിം മാർക്കണ്ഡേയം കരുണയാ അപാലയത്, യശ്ച നേത്രാംഭോജസമർപ്പണേന ഹരയേ അഭീഷ്ടം രഥാംഗം ദദോ, സഹ ആർത്തത്രാണപരായണഃ ഭഗവാൻ ഗംഗാധരഃ മേ ഗതിഃ ഇതി. ശിവപുരാണാന്തർഗതായാഃ ചതുർത്ഥ്യാഃ കോടിരുദ്രസംഹിതായാഃ ചതുസ്ത്രിംശത് പഞ്ചത്രിംശദധ്യായാഭ്യാം പ്രതിപാദിതം വിഷ്ണുനാ സ്വനേത്രമുത്പാട്യ സഹസ്രതമാംഭോജത്വേന തത്സമർപ്പണേന തത്തുഷ്ടാന്മഹേശ്വരാത് സുദർശനചക്രപ്രാപ്തിവൃത്താന്തം സംഗൃഹന്തി. യഹ നേത്രാംഭോജസമർപ്പണേന ഹരയേ അഭീഷ്ടം രഥാംഗം ദദോ, സഹ ആർത്തത്രാണപരായണ ഭഗവാൻ ഗംഗാധര മേ ഗതി ഇതി. നേത്രാംഭോജസമർപ്പണേന നേത്രാംഭോജസ്യ പാഠിതവാമനേത്രസ്യ സമർപ്പണേന ഹരയേ ദൈത്യനാശാർത്ഥം ശരണാഗതായ വിഷ്ണവേ അഭീഷ്ടം വാഞ്ഛിതം രഥാംഗം മനസ്തത്വാത്മകം സുദർശനാഖ്യം ചക്രം ദദൌ सः आर्तत्राणपरायणः भगवान् गंगाधरः मे गतिः। श्री शिवपुराणे चतुर्थ्यां कोटिरुद्रसंहितायां सूतपौराणिकेन नैमिषारण्यस्थेभ्यः ऋषिभ्यः शिवावतारमाहात्म्यं विविधाख्यानपुरस्सरं निवेदितम्। हरीश्वरस्य लिंगस्य महिमानं विष्णुना कृतं शिवाराधनं तस्मात् तस्य सुदर्शनचक्रप्राप्तिं च पृष्ठे सति नैमिषारण्यवासिभिर्महर्षिभिः तत्कथां वक्तुमारेभे सूतः। कस्मिंश्चित् काले दैत्यानां बलपराक्रमवर्धनेन पीडिताः देवाः विष्णुं शरणं प्रापुः इति। भगवान् हरिः शरणार्थमागतान् देवान् विलोक्य भगवन्तं हरमेव चिन्तयामास इत्याह। स्मृत्वा शिवपदाम्भोजं विष्णुर्वचनमब्रवीत् इति। सकलनिलिम्परक्षणविधौ हरः एव दक्षः इत्याह विष्णुः। करिष्यामि च वः कार्यम् आराध्य गिरिशं सुराः बलिष्ठाः शत्रवो ह्येते विजेतव्याः प्रयत्नतः इति। इत्युक्तास्ते सुराः सर्वे विष्णुना प्रभविष्णुना मत्वा दैत्यान् हतान् दुष्टान् ययुर्धाम स्वकं स्वकम् इति। अथ विष्णुकृतं शिवाराधनं कथयितुं प्रक्रमते। विष्णुरप्यमराणां तु जयार्थमभजच्छिवं सर्वामराणामधिपं सर्वसाक्षिणमव्ययं गत्वा कैलासनिकटे तपस्तेपे हरिस्वयं कृत्वा कुण्डं च संस्थाप्य जातवेदसमग्रतः पार्थिवेन विधानेन मन्त्रैर्नानाविधैरपि स्तोत्रैश्चैवाप्यनेकैश्च गिरिशं चाभजन्मुदा कमलैः सरसोजातैः मानसाख्यान् मुनीश्वराः बद्ध्वा चैवासनं तत्र न चचाल हरिस्वयं प्रसादावधि चैवात्र स्थेयं वै सर्वथा मया इत्येवं निश्चयं कृत्वा समानर्च शिवं हरः। यदा नैव हरस्तुष्टः बभूव हरये द्विजाः तदा स भगवान् विष्णुः विचारे तत्परोऽभवत्। विचार्यैवं स्वमनसि सेवनं बहुधा कृतं तथापि न हरस्तुष्टः बभूवोति करः प्रभुः। ततस्तु विस्मितो विष्णुः भक्त्या परमयान्वितः सहस्रनामभिः प्रीत्या तुष्टाव परमेश्वरम् इति। उत्तरस्मिन्नध्याये विष्णुना कृतं शिवसहस्रनामस्तोत्रमवधेयं तद्धि तेन कृतं शिवप्रपदनं द्योतयति। उच्यते पुनरस्मिन्नध्याये प्रत्येकं कमलं तस्मै नाममन्त्रमुदीर्य च पूजयामास वैशम्भुं शरणागतवत्सलं परीक्षार्थं विष्णुभक्तेः। तदा वै शङ्करेणः कमलानां सहस्रात्तु हृतमेकं च नीरजं न ज्ञातं विष्णुना तच्च मायाकारणमद्भुतं न्यूनं तच्चापि संज्ञाय तदन्वेषण तत्परः बभ्राम सकलां पृथ्वीं तत्प्रीत्यै सुदृढव्रतः इति। एतत् पूजनेनाप्यतुष्टं पार्वतीरमणं ज्ञात्वा हरिः स्वनेत्रमुत्पाट्य समर्पयामास। तत्तुष्ट एव हरः आविरासेदित्याह। तदप्राप्य विशुद्धात्मा नेत्रमेकमुदाहरत् तं दृष्ट्वा स प्रसन्नोऽभूत् शङ्करः सर्वदुःखः आविर्बभूव तत्रैव जगादवचनं हरिं। शिव उवाच प्रसन्नोऽस्मि हरेतुभ्यं वरं ब्रूहि यथेप्सितं मनोभिलषितं दद्मि नादेयं विद्यते तव इति। भगवान् विष्णुरुवाच वाच्यं किं मे त्वदग्रे वै ह्यन्तर्यामी त्वमास्थितः तथापि कथ्यते नाथ तव शासनगौरवात् दैत्यैश्च पीडितं विश्वं सुखं नो नः सदाशिव दैत्यान् हन्तुं मम स्वामिन् स्वायुधं न प्रवर्तते किं करोमि क्व गच्छामि नान्यो मे रक्षकः परः अतोऽहं परमेशान् शरणं त्वां समागतः इति। तद्भक्त्या परितुष्टः भगवान् सुदर्शनचक्रं दत्त्वा तमन्वग्रहीत्। तदनुग्रहेणैव भगवान् हरिः दैत्यान् जिगाय इत्याह। इति श्रुत्वा वचो विष्णोः देवदेवो महेश्वरः ददौ तस्मै स्वकं चक्रं तेजोराशिं सुदर्शनं। तत्प्राप्य भगवान् विष्णुः दैत्यांस्तान् बलवत्तरान् जघानतेन चक्रेण ధృతం సర్వాన్ వినాశ్రమం జగత్స్వాస్థ్యం పరం లేభే బభూవు సుఖినసురాః సుప్రీతస్వాయుధం ప్రాప్య హరిరాసీన్ మహాసుఖీ ఇతి. భాషణమిదం విష్ణుకృత శివసహస్రనామ